ആകാശവാണി കോഴിക്കോട്. സമയം 5:58:19. ഇന്ന് ശകവർഷം 1948 ആഷാഢം 2, കൊല്ലവർഷം 1201 മിഥുനം 9, 2026 ജൂൺ 23 ചൊവ്വാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക്
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ കെ ദിനേശൻ.
2: ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന സ്ഥാവര ജംഗമ വസ്തുക്കളിൽ അനാവശ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഒന്നുമില്ല. എങ്കിലും പലപ്പോഴും പലതും അനാവശ്യം എന്ന് നാം പറയാറുണ്ട്. ഒരാൾക്ക് അനാവശ്യമെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് ആവശ്യമായിരിക്കും. അപ്പോൾ ആവശ്യവും അനാവശ്യവും എല്ലാം ആപേക്ഷികമാണ്. ചില ജീവികളെ കാണുമ്പോൾ നമ്മളിൽ പലർക്കും അറപ്പും വെറുപ്പും തോന്നും. വാസ്തവത്തിൽ അങ്ങനെ തോന്നാൻ പാടില്ല. ഈ ഭൂമിയിലെ ജീവിതം മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണെന്നാണ് പലരുടെയും ധാരണ. ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. പണ്ട് ഒരു രാജാവ് ഒരു എട്ടുകാലിയെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്തൊരു സൃഷ്ടിയാണിത്, ഇതിനെ കൊണ്ട് എന്താണ് ഒരു പ്രയോജനം, ഇത്തരം അനാവശ്യ ജീവികളെയൊക്കെ കൊന്നൊടുക്കണം. ഇത് പറഞ്ഞ രാജാവിന് കുറേ നാൾ കഴിഞ്ഞ് ഒരു യുദ്ധത്തിൽ തോറ്റോടേണ്ടി വന്നു. ശത്രുക്കൾ പിന്തുടരുന്നതറിഞ്ഞ് രാജാവ് കാട്ടിൽ കണ്ട ഒരു ചെറിയ ഗുഹയിൽ കയറി ഒളിച്ചു. പെട്ടെന്ന് അവിചാരിതമായി ഒരു എട്ടുകാലി ആ ഗുഹാമുഖം വലകെട്ടി മൂടി. ഭടന്മാർ രാജാവിനെ തേടിയുള്ള സഞ്ചാരത്തിൽ ആ ഗുഹയുടെ മുന്നിലെത്തി. രാജാവ് ആ ഗുഹയിൽ ഉണ്ടാകുമോ എന്നൊരു ഭടൻ സംശയം ഉന്നയിച്ചപ്പോൾ മറ്റുള്ളവർ അത് തിരുത്തി. രാജാവ് അതിൽ കയറിയാൽ ഗുഹാമുഖത്ത് എട്ടുകാലി വല ഉണ്ടാവില്ലെന്ന് അവർ പറഞ്ഞു. ഗുഹ കാര്യമാക്കാതെ ഭടന്മാർ പോയപ്പോൾ രാജാവിന് ആശ്വാസമായി. വാസ്തവത്തിൽ എട്ടുകാലിയാണ് തന്നെ രക്ഷിച്ചതെന്ന് രാജാവിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ചിന്തിച്ചു, അനാവശ്യമായി ഒന്നുമില്ല, ഈ ജീവി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കഥ കഴിഞ്ഞേനെ. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം നിലനിന്നിരുന്ന കാലത്ത് ആയുർവേദ പഠനം പൂർത്തിയാക്കിയ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനെ സമീപിച്ചിങ്ങനെ ചോദിച്ചു, ഗുരു, അങ്ങയ്ക്ക് ഗുരുദക്ഷിണ തരാൻ അതിയായ ആഗ്രഹമുണ്ട്, എന്താണ് ഞാൻ നൽകേണ്ടത്? ഗുരു പറഞ്ഞു, അങ്ങനെയൊരു ദക്ഷിണ എനിക്ക് ആവശ്യമില്ല. ശിഷ്യൻ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഗുരു പറഞ്ഞു, ശരി, ഉപയോഗശൂന്യമായ ഒരു ചെടി കൊണ്ട് തന്നാൽ മതി. എത്ര നിസ്സാരമായ ദക്ഷിണയാണ് ഗുരു ആവശ്യപ്പെട്ടത് എന്ന് ചിന്തിച്ച് ചെടി തിരഞ്ഞ് ശിഷ്യൻ കാടും മേടും അലഞ്ഞു നടന്നു. അന്വേഷിക്കുമ്പോൾ എല്ലാ ചെടിക്കും ഓരോ ഗുണമുണ്ട്. ഏതാനും മാസത്തെ അന്വേഷണത്തിന് ശേഷം നിരാശനായ ശിഷ്യൻ ഗുരുവിനെ സമീപിച്ച് പറഞ്ഞു, ഗുരു, ക്ഷമിക്കണം, ഉപയോഗമില്ലാത്ത ഒരു സസ്യവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശിഷ്യൻ്റെ തലയിൽ കൈവച്ച് ഗുരു പറഞ്ഞു, കുഞ്ഞെ, ഈ അറിവാണ് വലുത്. ഉപയോഗശൂന്യമായി പ്രകൃതിയിൽ ഒന്നും തന്നെ ഇല്ല.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എ കെ ദിനേശ്.

0: men singles event. Former World Championship silver medalist Kidambi Srikanth, seeded fifth, will face Chinese Taipei's Liao Chiaofu in the first round match. Unseeded Indian shuttler Sanit Dayanan will begin his campaign against Japan's fourth seed Yudai Okimoto, while S. Shankar Muthuswamy Subramanian will take on a qualifier in the round of 32. In women's singles, India has a strong contingent of seven players in the main draw, led by fifth seed Tanvi Sharma and sixth seed Devika Sihag. 17-year-old Tanvi will open a campaign against Germany's Yvonne Lee. In women's doubles, Commonwealth Games bronze medalist Teresa Jolly, Gayatri Gopichand will face Spain's Paula Lopez and Lucia Rodriguez in the opening round. And that is the end of this news bulletin.
1: Akashavani Kozhikode. അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി, കുങ്കുമപ്രഭാതം, ഇടശ്ശേരിയുടെ കവിത, ആലാപനം അനഘ ജെ കോലത്ത്, പ്രഭാതഗീതം. ഇന്ന് പ്രഭാതഗീതത്തിൽ ഉണ്ണിമേനോൻ, ചിത്ര, സുജിത് കെ എന്നിവർ പാടിയ ഗാനങ്ങൾ. തുടർന്ന് ശ്രദ്ധ, പ്രായോജകർ മുബാരക് ജ്വല്ലറി, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണി മുതൽ 7:25 വരെയുള്ള പ്രക്ഷേപണത്തിൽ ഓപ്പൺ ഫോറം. ഇന്നീ പരിപാടിയിൽ ഒരു തെരുവിൻ്റെ കഥ. ആരോഗ്യം അമൂല്യം ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ പങ്കെടുക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെൻ്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയ നില, 8:30 ആർട്ട് കഫേ. എന്നീ പരിപാടിയിൽ സംഗീതജ്ഞൻ സലീൽ ഹട്ടൻ പങ്കെടുക്കുന്നു. തുടർന്ന് ലളിത ഗാനങ്ങൾ. 9:00 കയ്യൊപ്പ്, ആർ മോഹനൻ പങ്കെടുക്കുന്ന പരിപാടി. 9:30 സുവർണ മലരുകൾ, 10:00 NHM റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 12:10, 12:40 എവർ ഗ്രീൻ ഡിയറ്റ്സ്. 1:00 ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. 5:00 കളംപാട്ട്, പി കെ ശങ്കരനാരായണൻ, പി കെ ശിവൻ എന്നിവർ പാടിയത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഐക്യഭാരതി, നഷ വിരുദ്ധ ദിൻ ഏക് വാർത്ത, ഡോക്ടർ ഹേമ ജി നടത്തുന്ന പ്രഭാഷണം. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 രാത്രി 8:40 10:00 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും പരിപാടിയിൽ ഈർക്കിലിൽ വിരിയുന്ന കലാവിരുദ്ധ, പി കെ മഹേശനുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി, യുവ വയലിനിസ്റ്റ് മാളവിക എസുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം. 8:00 സർഗ കേരളം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, പി എം ദീപയും സംഘവും ആലപിച്ചത്. 11:00 ലളിത ഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
2: കാവ്യാഞ്ജലി.
3: ഇടശ്ശേരിയുടെ കുങ്കുമപ്രഭാതം എന്ന കവിത കേൾക്കാം. ആലപിച്ചത് അനഘ ജെ കോലത്ത്.

0: ഇടശ്ശേരിയുടെ കുങ്കുമപ്രഭാതം എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് അനഘ ജെ കോലത്ത്.
1: കാവ്യാഞ്ജലി.
2: പ്രഭാതഗീതം ആദ്യഗാനം ഉണ്ണിമേനോൻ പാടിയത്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: പച്ചപ്പരപ്പുകൾ അതിരിട്ട മലനിരകൾക്ക് നടുവിലൂടെ മലബാറിന്റെ യാത്രാ സ്വപ്നങ്ങൾക്ക് പുതിയൊരു തുരങ്ക വെളിച്ചം പകരുകയാണ് വയനാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ചൂരൽമല പോത്തുകല്ല് തുരങ്കപാത. 100-ലധികം കിലോമീറ്ററുകളുടെ യാത്രാദൂരത്തെ വെറും 48 കിലോമീറ്ററാക്കി ചുരുക്കുന്ന ഈ ഹരിതപാത വികസനത്തിന്റെ പുതിയ ആകാശങ്ങൾ തുറക്കുമ്പോഴും പ്രകൃതിയുടെ നെഞ്ചിലൂടെയുള്ള ഒരു യാത്ര കൂടിയാണെന്നും ഓർക്കണം. പരിസ്ഥിതിയുടെ കാവലാളായും നാടിന്റെ പുരോഗതിയായും മാറേണ്ട ഈ വലിയ സ്വപ്ന പദ്ധതിയുടെ വിശദീകരണങ്ങളിലേക്കാണ് ഇന്നത്തെ ശ്രദ്ധ. വയനാട് കൽപ്പറ്റ നിയോജകമണ്ഡലം MLA സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രിയുമായ T. സിദ്ദീഖ്.
4: ചൂരൽമല അരണമല മുതൽ നിലമ്പൂരിലേക്കുള്ള പാത, ഇത് നേരത്തെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയും മന്ത്രിതലത്തിലുള്ള യോഗം നടക്കുകയും ആ സ്ഥലം ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഒക്കെ വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രപ്പോസലാണിത്. പക്ഷെ വനം വകുപ്പിന്റെ വലിയ രീതിയിലുള്ള എതിർപ്പ് മുഖാന്തരം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അതിലെടുത്തു പറയേണ്ട രണ്ട് നാമധേയങ്ങൾ, ഒന്ന് ബഹുമാന്യനായ ആര്യാടൻ മുഹമ്മദ് സാറും രണ്ട് ശ്രീ KK രാമേന്ദ്ര മാഷുമാണ്. KK രാമേന്ദ്ര മാഷ നിയോജകമണ്ഡലമായിരുന്നു കൽപ്പറ്റ, മന്ത്രിയായിരുന്നു. മന്ത്രി തന്നെയായിരുന്ന ആര്യാടൻ സാറ്, അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലമായിരുന്നു നിലമ്പൂർ. രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയും തീക്ഷ്ണമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്ന പദ്ധതിയാണ്. പക്ഷെ ആ പദ്ധതിയെ നമുക്ക് അങ്ങനെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല. വയനാട് ജില്ലയെ സംബന്ധിച്ച് കണക്ടിവിറ്റി സീരിയസ് ആയ പ്രശ്നമാണ്. ചുരം ബൈപ്പാസ്, അതുപോലെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് ഉൾപ്പെടെ

0: അതിപ്രധാനമായിട്ടുള്ള ബദൽപാതയ്ക്കും പുതിയ പാതയ്ക്കും വേണ്ടിയുള്ള ഡിമാൻഡും അതിന്റെ പ്രക്ഷോഭങ്ങളും മുൻകൂട്ടി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പും പരിപാടികളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് പുതിയ പാതയ്ക്കുള്ള കുറിച്ചുള്ള ചർച്ചയും. ഇതില് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ളതായ ദൂരം വളരെ ഗണ്യമായി കുറയുന്നു. അതുപോലെ നിലമ്പൂർ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൂരത്തിന്റെയും ഗണ്യമായ കുറവുണ്ടാകുന്നു. ബദൽ പാത ഒരു ആൾട്ടർനേറ്റീവ് റോഡ് വയനാട് ജില്ലയ്ക്ക് ജില്ലയിലേക്ക് വരാൻ, ജില്ലയിലൂടെ ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യാൻ ഇന്റർസ്റ്റേറ്റ് കണക്ടിവിറ്റിയായി ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ സാധ്യതകൾ സർക്കാർ വിലയിരുത്തുകയാണ്. ആ സാധ്യതകൾ നോക്കി അതുമായി പദ്ധതി ഏതൊക്കെ തലത്തിൽ വയബിലിറ്റി തലത്തിലേക്ക് കൊണ്ടുവരാമോ അതിനുള്ള സാധ്യതകൾ സർക്കാർ തലത്തിൽ ആലോചിക്കും. നേരത്തെ നമ്മുടെ ഹിൽ ഹൈവേയുടെ അലൈൻമെന്റ് ഫിക്സ് ചെയ്തത് ഈ റോഡായിരുന്നു. പക്ഷേ അത് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ആ പറ്റാത്തതിന്റെ കാരണമായി അലൈൻമെന്റ് മാറ്റുകയാണ് പിന്നെ ചെയ്തത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ലാർപാടം കണ്ടെയ്നർ പദ്ധതിയും അതുപോലെ വിഴിഞ്ഞം പദ്ധതിയും ഈ രണ്ട് മേജറായിട്ടുള്ള കാർഗോ ഷിപ്മെന്റ് മൂവ്മെന്റ് ആണ്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 70 കിലോമീറ്ററോളം വളരെ ഗണ്യമായ രീതിയിലുള്ള കുറവ് ബാംഗ്ലൂർ കണക്ടിവിറ്റിയായി വരുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒന്നാണ്. സാധ്യത നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു മേഖലയാണ്. ആ സാധ്യതയും വിലയിരുത്തപ്പെടും, പരിഗണിക്കപ്പെടും.
1: ഉരുൾപൊട്ടൽ മേഖലയിലെ തുരങ്ക നിർമ്മാണം പ്രകൃതിയെ വെല്ലുവിളിക്കുന്ന വികസനമാണെന്നും ഇത് മലനിരകളുടെ നിലനിൽപ്പിനെയാണ് ബാധിക്കുന്നതെന്നും അഭിപ്രായപ്പെടുന്നു പരിസ്ഥിതി പ്രവർത്തകൻ ഇ.പി. അനിൽകുമാർ.
2: പോത്തുകല്ല് കല്ലാടി മേപ്പാടി വഴിയുള്ള തുരങ്കപാത വയനാട്ടിൽ വലിയ വികസന സാധ്യതകൾ തുറന്നു കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതിന്റെ ഉദ്ഘാടനം നടന്നത്. പ്രസ്തുത പാതയുടെ പണി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വയനാട്ടിൽ നിന്നുള്ള മന്ത്രി ആവർത്തിച്ച് പറയുമ്പോൾ ഈ പാത സൃഷ്ടിക്കുന്ന പാരിസ്ഥിതികവും മറ്റുമായ ആഘാതങ്ങളെപ്പറ്റി എന്തുകൊണ്ടാണ് ജനപ്രതിനിധികൾ ഗൗരവതരമായി ചിന്തിക്കാത്തതെന്നാണ് പ്രശ്നം. ഏതാണ്ട് 2500 കോടി രൂപ മുതൽ മുടക്കി പുതിയ പാത നിർമ്മിക്കുമ്പോൾ ഏകദേശം 8 കിലോമീറ്ററോളം വനഭൂമിയിലൂടെ ഈ പുതിയ പാതയ്ക്ക് കടന്നു പോകേണ്ടി വരുന്നു. ഉരുൾപൊട്ടൽ സാധ്യത വളരെയധികം ഉള്ള, ഇതിനു മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായ പോത്തുകല്ല് ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഒട്ടും അകലെയല്ലാതെ നിർമ്മാണങ്ങൾ നടക്കുന്നത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടാണെങ്കിൽ പോലും അതെങ്ങനെയായിരിക്കും ആ ഭൂപ്രദേശത്തെ ബാധിക്കുക എന്നത് വളരെ ഉത്കണ്ഠാകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ആനത്താര സ്ഥിതി ചെയ്യുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഇടങ്ങളിൽ ഒന്നായ വെള്ളരിമലയുടെ ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ അതിൻ്റെ സ്വാഭാവികമായ നിലനിൽപ്പിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ് ഈ തുരങ്കപാതയെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ഉത്കണ്ഠപ്പെടുന്നുണ്ട്. വയനാട്ടിൽ മാത്രം കണ്ടുവരുന്ന ചില പക്ഷികളുടെ ആവാസ വ്യവസ്ഥയ്ക്കും തടസ്സം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ പാത ഒട്ടേറെ സൗകര്യങ്ങളാണ് വയനാട്ടിൽ ഉണ്ടാക്കി തരാൻ പോകുന്നതെന്ന വാദമാണ് ഈ പാതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കന്മാർക്കുമുള്ളത്. നിലവിലുള്ള വയനാടിൻ്റെ യാത്രാ പ്രശ്നം പരിഹരിക്കാനുള്ള മറ്റ് ബദലുകളെപ്പറ്റി അന്വേഷിക്കാതെ 2500 കോടിയോളം രൂപ സംസ്ഥാനത്ത് ഒട്ടേറെ വികസനം ആഗ്രഹിക്കുന്ന വയനാട്ടിലെ യാത്രയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചെലവാക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ജില്ല, ജനസാന്ദ്രത കുറവുള്ള ഒരു ജില്ല, എന്നാൽ വാഹന കുരുക്കുകളുണ്ട്, വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. നിലവിലുള്ള 5 റോഡുകളുടെ വീതി കൂട്ടാനുള്ള വനംവകുപ്പ് നൽകിയ അനുവാദത്തെ ഉപയോഗപ്പെടുത്തുകയും ടൂറിസ്റ്റുകളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ അടിവാരത്ത് മറ്റും അവസരമുണ്ടാക്കി ടൂറിസ്റ്റുകളെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ച് റാപ്പിഡ് ട്രാൻസ്പോർട്ട് രീതിയിൽ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പൊതുവാഹനങ്ങളിലൂടെ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്താൽ നിലവിലുള്ള യാത്രാ കുരുക്കുകൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും. ഒപ്പമാണ് ട്രക്കുകൾക്ക് വേണ്ടി ചില പ്രത്യേക സമയത്ത് 2 പാതകളെങ്കിലും പ്രത്യേക സമയം അനുവദിച്ചുകൊണ്ട് രാത്രി യാത്രയിൽ പരമാവധി ട്രക്കുകളെ കടത്തിവിട്ടാൽ ട്രക്കുകൾ ഉണ്ടാക്കുന്ന യാത്രാ കുരുക്കും പരിഹരിക്കാൻ കഴിയും. ചുരുക്കത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ വലിയ നിർമ്മാണങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നിലവിലുള്ള പാതയുടെ വീതി വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താതെ 2500 കോടിയോളം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി അത് തീരുമ്പോൾ എത്ര കോടിയിൽ എത്തുമെന്ന് നമുക്ക് അറിയാതെ ഇരിക്കുകയും ഏറ്റവും പരിസ്ഥിതി ലോലമായ ദുരന്തങ്ങൾ കൊണ്ട് വലിയ നഷ്ടങ്ങൾ സംഭവിച്ച ഒരു ജില്ലയിൽ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ തുരങ്കപാതകളിലൊന്ന് അവിടെ നിർമ്മിക്കുകയും ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഉത്കണ്ഠകളെ ചെറുതായി കാണാനാണ് കഴിഞ്ഞ സർക്കാരും നിലവിലുള്ള സർക്കാരും ശ്രമിക്കുന്നത്. ഇത് വയനാടിന് ഒരു അനുഗ്രഹമാകുമോ അതോ ദുരന്തമാകുമോ എന്നുള്ളതാണ് പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം

0: അവർക്ക് മുന്നോട്ട് വെക്കാനുള്ള വലിയ ഉത്കണ്ഠ.
1: കാഴ്ചകൾ മറയ്ക്കുന്ന തുരങ്കമല്ല മറിച്ച് മലയും കുന്നും നിറഞ്ഞ പ്രകൃതിയാണ് സഞ്ചാരികൾക്ക് വേണ്ടത്. വയനാട് ചുരം സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷ ശ്രദ്ധയോട്.
2: ഇപ്പം വിഭാവനം ചെയ്തിട്ടുള്ളതായ തുരങ്കപാത ഒന്നാമത് പശ്ചിമഘട്ടത്തെ നെടുകെ പിളർക്കുന്നതാണ്. അത് ആനത്താരുകളെ ഭംഗപ്പെടുത്തും. സ്ഥിരമായി കഴിഞ്ഞ 10-30 വർഷമായിട്ട് മണ്ണിടിച്ചിലുകളും ഉരുൾപൊട്ടലുകളും നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം കാടുകളുണ്ട്. തുരങ്ക വരുന്നതോടുകൂടി ഉണ്ടാകാവുന്ന പാരിസ്ഥിതിക നാശത്തെ കുറിച്ച് യാതൊരു സ്റ്റഡിയും നടന്നിട്ടില്ല. അതിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഒരു സ്റ്റഡിയും നടന്നിട്ടില്ല. അതിന്റെ ഒരു ഈ തുരങ്കപാത കൊണ്ടുണ്ടാകുന്ന പല ഗുണങ്ങളിൽ ഒന്ന് അവർ പറയുന്നത് നിലമ്പൂർ പോലുള്ളതായ പ്രദേശങ്ങളിലേക്കുള്ള യാത്രാമാർഗം വളരെ ചുരുക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്നല്ല, അതൊരു തെറ്റായ നിലപാടാണ്. ഇപ്പം താമരശ്ശേരി ചുരം വഴി നിലമ്പൂരേക്ക് എത്താനോ അല്ലെങ്കിൽ നാടുകാണി ചുരം വഴി നിലമ്പൂരിലേക്ക് എത്താനോ വലിയ പ്രയാസമൊന്നുമില്ല. ആ റോഡുകളിലെ ഗതാഗത തടസ്സം നീക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് തുരങ്കപാത വിഭാവനം ചെയ്യുന്നത് പോലെ, കൊട്ടിഘോഷിക്കുന്നത് പോലെ, പറയുന്നത് പോലെ വലിയ ഗുണം നാടിന്റെ വികസനത്തിനുണ്ടാവില്ല, ടൂറിസത്തിനുണ്ടാവില്ല. ടൂറിസ്റ്റുകൾ വരുന്നത് ഈ തുരങ്കത്തിനുള്ളിൽ കൂടി വന്ന് വലിയ സൗകര്യങ്ങളുള്ള റോഡിൽ കൂടി സഞ്ചരിക്കാൻ മാത്രമല്ല, വയനാടിന്റെ കാനനഭംഗി, വയനാടിന്റെ പരിസ്ഥിതി, വയനാടിന്റെ അതീവ ദുർഘടമായിട്ടുള്ളതായ മലനിരകളിലുള്ളതായ വെള്ളച്ചാട്ടങ്ങൾ, അതേപോലുള്ളതായ വനഭംഗി, ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയാണ്. അതിന് പകരം ഈ വയനാടിനെ മുച്ചൂടും മുറിക്കുകയും തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തുരങ്കപാത ശരിയായ ഒരു വികസനമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.
1: വികസനത്തിന്റെ വേഗതയും പ്രകൃതിയുടെ നിലനിൽപ്പും ഒരുപോലെ ചേർത്തു വെക്കേണ്ടതാണ്. ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുമ്പോൾ അത് മലബാറിന്റെ യാത്രാ സൗകര്യത്തിനപ്പുറം സാമ്പത്തിക ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ഉണർവാകും. സമീപകാല ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്ന ശാസ്ത്രീയമായ പഠനങ്ങൾ ഈ പദ്ധതിക്ക് അനിവാര്യമാണ്. നാടിന്റെ പുരോഗതിക്കൊപ്പം പ്രകൃതിയുടെ സംരക്ഷണവും സുരക്ഷിതമായ നിർമ്മാണ രീതികളിലൂടെ ഈ സ്വപ്ന പാതയൊരുങ്ങട്ടെയെന്ന് പ്രത്യാശിക്കാം. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
4: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ, കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: ചുറ്റുവട്ടം. നഗരത്തിൽ ഇന്ന് നടക്കുന്ന പരിപാടികളെക്കുറിച്ച്, ദേവഗിരി സെയിന്റ് ജോസഫ്സ് കോളേജിൽ 100-ാമത് പ്രബന്ധ അവതരണവും ആഘോഷ ചടങ്ങും. കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ സി ഡി സെബാസ്റ്റ്യൻ പങ്കെടുക്കുന്നു 10 മണിക്ക്. ഹോട്ടൽ അളക്കാപുരിയിൽ സറീന ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണം. ഭക്ഷ്യസുരക്ഷ, മാനവരക്ഷ. ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ബിബി മാത്യു പങ്കെടുക്കുന്നു 3:30. ബീച്ച് ഓപ്പൺ സ്റ്റേജ് പരിസരം. ലോക ഒളിമ്പിക് ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഒളിമ്പിക് ഡേ റൺ വൈകിട്ട് 4 മണിക്ക്.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്ന്, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവേ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിലുണ്ട്. ഇതോടനുബന്ധിച്ച് പത്മ അവാർഡ് ജേതാക്കളുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ച് ആകാശവാണി പീപ്പിൾസ് പത്മ ഓൺ ആകാശവാണി എന്ന പരമ്പരയുടെ ഭാഗമായി പ്രത്യേക പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 9:10 മുതൽ ആകാശവാണി ഗോൾഡിൽ പരിപാടി കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിലും ന്യൂസ് ഓൺ എയർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും ഇത് ലഭ്യമാകും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വരും നൂറ്റാണ്ടുകളിൽ രാജ്യത്തിന്റെ ഭാവിക്ക് അടിത്തറയായിരിക്കുന്നത് നിലവിലെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
2: രാഷ്ട്രം ആദ്യമെന്ന തത്വത്തോട് ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ആഗോള നേതാക്കളും ശരിവച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രത്തിന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ 1000 വർഷത്തേക്ക് ഭാവിയെ രൂപപ്പെടുത്തുന്നതാണ്. ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനത്തിൽ 45,000 ഗ്രാമങ്ങളിലേക്ക് മൊബൈൽ കണക്ടിവിറ്റി വ്യാപിപ്പിച്ചു. ഏകദേശം 75,000 ബാങ്കിംഗ് കറസ്പോണ്ടന്റുകളും 6,000-ലധികം പോസ്റ്റ് ഓഫീസുകളും സ്ഥാപിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മാവോയിസ്റ്റ് ഭീകരത ഇപ്പോൾ അന്ത്യശ്വാസം വലിക്കുകയാണ്. ഭരണഘടന സംരക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നവർ അധികാരത്തിലിരുന്നപ്പോൾ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭരണഘടനയുടെ പേരുപയോഗിച്ചതിന് ആളുകളെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവമുണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വച്ഛ് ഭാരത് അഭിയാൻ, മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ വിജയിക്കാൻ കാരണം ജനങ്ങൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവരുടെ കടമ നിറവേറ്റിയതുകൊണ്ടാണ്. മധ്യവർഗത്തിന് അനുകൂലമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പരാമർശിക്കവെ നികുതി ഇളവ് നടപടികൾ നികുതിരഹിത വരുമാന പരിധി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ സമഗ്രമായ പരിധിയിൽ ഉൾപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമീർ ബറാം രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. രാജ്യത്ത് അവയവദാന പ്രതിജ്ഞ എടുത്തവരുടെ എണ്ണം 500,000 പിന്നിട്ടു. അവയവ കോശദാനമെന്ന ജീവൻ രക്ഷാപ്രവർത്തനത്തോട് രാജ്യത്തെ പൌരന്മാരുടെ അവബോധവും കാരുണ്യവും പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ നേട്ടം കൈവരിക്കുന്നതിൽ സഹകരിച്ച എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണകൂടങ്ങളെയും കേന്ദ്ര മന്ത്രാലയം അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഇത് സംബന്ധിച്ച് രൂപീകരിച്ചു.

സമർപ്പിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. ഇത് വിശദമായി പരിശോധിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഡെങ്കിപ്പനിയുൾപ്പെടെ പകർച്ചവ്യാധികൾ കൂടുതൽ വ്യാപകമാകാൻ സാധ്യത കണക്കിലെടുത്ത് അടുത്ത 3 മാസം സംസ്ഥാനത്തുടനീളം കൊതുക് നശീകരണ, മാലിന്യ സംസ്കരണ, ശുചീകരണ തീവ്രയജ്ഞം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പകർച്ചപ്പനി വ്യാപന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ ചർച്ച നടത്തി വിവിധ ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ സന്ദർശിച്ച് സമിതി വിശദമായ റിപ്പോർട്ട് പിന്നീട് നൽകും. ആരോഗ്യവകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി PSC റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം

0: പ്രചാരയജ്ഞം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പകർച്ചപ്പനി വ്യാപന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ ചർച്ച നടത്തി വിവിധ ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ സന്ദർശിച്ച് സമിതി വിശദമായ റിപ്പോർട്ട് പിന്നീട് നൽകും. ആരോഗ്യവകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഹജ്ജ് സുവിധ ആപ്പ് വഴിയും തീർത്ഥാടകർക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് പുതിയ ഹജ്ജ് നയം പുറത്തിറക്കി കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെ സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് രജിസ്ട്രേഷനാണ് പോഷൻ ആപ്പ് ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5-വയസ്സുകാരി ലൈംഗികാതിക്രമണത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടി വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അംഗനവാടി വർക്കർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലഹരി ഉപയോഗത്തിൽ നിന്ന് പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂരിൽ കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായ ഇന്ന് തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ സൈക്ലിംഗ് ബൈ ദ സീ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര കായിക യുവജനകാര്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അല്പസമയത്തിനകം സൈക്ലിംഗ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് വൈകിട്ട് 4 മുതൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. ഡാലസിൽ എതിരില്ലാത്ത 2 ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ഐയിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 3 ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ഐയിൽ മറ്റൊരു മത്സരത്തിൽ ന്യൂയോർക്കിൽ നോർവെ സെനഗലിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ രാവിലെ 8 ജോർദാൻ അൾജീരിയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഓസ്ട്രിയക്കെതിരെ 9 ലഭിച്ച പെനാൾട്ടി പുറത്തേക്കടിച്ച് ഉറപ്പിച്ച ഗോൾ പാഴാക്കിയപ്പോൾ ഈ ദിവസം മെസ്സിക്കൊപ്പമല്ലെന്ന് ഫുട്ബോൾ ലോകം ഉറപ്പിച്ചു. പക്ഷേ കാര്യങ്ങൾ മാറിമറിയാൻ 30 മതിയായിരുന്നു. ഗോൾ ദാഹവുമായി അർജന്റീനൻ മുന്നേറ്റക്കർ ആസ്ട്രിയൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്തതോടെ മെസ്സിയുടെ ചരിത്ര ഗോൾ പിറന്നു. 38 ഓസ്ട്രിയൻ വലകുലുക്കി. ഡാലസ് സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി ഫുട്ബോൾ മെസ്സിക ലോകകപ്പിൽ തന്റെ 17 ഗോൾ സ്വന്തമാക്കി. ഗോൾ മടക്കാൻ ആസ്ട്രിയ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ കളിയുടെ വേഗം തണുപ്പിച്ച് പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് അർജന്റീന ആസ്ട്രിയൻ മുന്നേറ്റത്തിന്റെ മുന്നോടിച്ചു. ഒടുവിൽ അവസാന മിസ്സിന് തൊട്ടുമുമ്പ് ആസ്ട്രിയൻ പ്രതിരോധ കോട്ടകളെ ഭേദിച്ച് മെസ്സി ഒരിക്കൽ കൂടി പന്ത് വലയിലെത്തിച്ചു. സ്കോർ അർജന്റീന 2 ആസ്ട്രിയ 0. ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സി ഗോൾ നേട്ടം 18 ഉയർത്തിയ ചരിത്ര നിമിഷമായിരുന്നത്.
0: FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന

0: സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവേ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഹ. ഭാരതസ്യ ദ്രുതഗത്യാ വർദ്ധമാനസ്യ വിശ്വസനീയ വൈശ്വിക ശക്തിരൂപേണ പരിവർത്തനസ്യ പ്രേരകശക്തിഃ രാഷ്ട്രപ്രഥമസ്യ സിദ്ധാന്തഃ ഏവ അസ്തീതി പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഉക്തം. നവദില്ല്യാം ഏകേന നിജ വാർത്താവാഹിന്യാ ആയോജിതേ സമ്മേളനേ സംബോധയൻ പ്രധാനമന്ത്രി ശ്രീമോദി അവദത് യത് വിഗത ദശകേ ദേശസ്യ ഉപലബ്ധയഃ വിശ്വാസേ സ്ഥിരതായാം ബൃഹത്തര വൈശ്വിക കല്യാണായ പ്രതിബദ്ധതായാം ച നിഹിതാഃ സന്തി.
2: ഭാരത് ജോ കർ രഹാ ഹൈ വോ ആനേ വാലേ 1000 വർഷ കാ ഫ്യൂച്ചർ ലിഖ്നേ വാലാ ഹൈ. और यही दुनिया के लिए सबसे बड़ी भारत की गारंटी है. भारत फास्ट ग्रोइंग इकोनॉमी भी है, एक क्रेडिबल इकोनॉमी भी है.
1: സമ്പ്രതി ജി 7 ശിഖര സമ്മേളനേ സ്വസ്യ സഹഭാഗിതായാഃ ഉല്ലേഖം കുറവൻ സഹ അവദത് യത് രാഷ്ട്രീയഹിതം സർവോപരി സ്ഥാപയിതും ഭാരതസ്യ അവിചല പ്രതിബദ്ധതാം വൈശ്വികനേതാരഃ സ്വീകൃതവന്തഃ. സർവകാരസ്യ ദ്വാദശ വർഷാണാം കാര്യകാലസ്യ ഉല്ലേഖം കുറവൻ പ്രധാനമന്ത്രി അവദത് യത് സ്വച്ഛ ഭാരത് മേക് ഇൻ ഇന്ത്യ ഖാദിപ്രചാരഃ സ്ഥാനീയ ഉത്പാദാനാം സമർത്ഥനം ഇത്യാദയഃ ഉപക്രമാഃ സഫലാഃ അഭവന് യേന നാഗരികാഃ രാഷ്ട്രനിർമ്മാണസ്യ ഭാവം അംഗീകൃതവന്തഃ. പ്രധാനമന്ത്രി അവദത് യത് സദ്യഃ ഏവ കേഷുചിത് വർഷേഷു പ്രായഃ 25 കോടിശഃ ജനാഃ നിർധനവർഗാത് ബഹിഃ സമാഗതാഃ യേന വിശാലഃ നവ മധ്യമവർഗഃ ഉദ്ഭൂതഃ ആർത്ഥിക ക്രിയാകലാപാശ്ച പ്രവർദ്ധിതാഃ. ലക്നൌ നഗരെ 15 ഛാത്രാണാം മൃത്യോഃ ദുഃഖദ അഗ്നിഘട്ടനായാഃ അനന്തരം ദ്രുത കാര്യാചരണസ്യാന്തർഗതം ആരക്ഷകാഃ ഗതരാത്രൌ 6 ജനാനാം വിരുദ്ധം FIR ഇതി പഞ്ജീകൃതവന്തഃ. തേഷു ചത്വാരഃ ച നിഗടിതാഃ. മുഖ്യമന്ത്രിണഃ യോഗി ആദിത്യനാഥസ്യ നിർദ്ദേശാനുസാരം ലക്നൌ വികാസ പ്രാധികരണസ്യ അഗ്നിശാമക വിഭാഗസ്യ വിദ്യുത് വിഭാഗസ്യ ച ചത്വാരഃ അധികാരിണഃ അപി നിലംബിതാഃ അഭവന്. ലക്നൌ നഗരെ അഗ്നിഘട്ടനായാഃ സന്ദർഭേ അലിഗഞ്ച് നഗരസ്യ ആരക്ഷകൈഃ BNS തഥാ ഉത്തർപ്രദേശ അഗ്നിശാമക സേവാ അധിനിയമസ്യാന്തർഗതം പ്രാസംഗിക ഖണ്ഡേഷു 6 അഭിയുക്താനാം അന്യാഞ്ച ഉത്തരദായി ജനാനാം വിരുദ്ധം FIR പഞ്ജീകൃതം അസ്തി. യത്ര ഹ്യഃ ദുഃഖദ അഗ്നിപ്രകോപഃ അഭവത് തസ്മിൻ ഭവനേ അനധികൃത നിർമ്മാണസ്യ വിഷയേ 16-2000 വർഷേ വിധ്വംസാദേശഃ പ്രസാരിതഃ ആസീത്. പരഞ്ച മാസദ്വയാഭ്യന്തരെ ഏവ ആദേശഃ നിരസ്തഃ അഭവത്. ഏതദതിരിച്യ രാജ്യസർവകാരേണ അഗ്നിഘട്ടനായാഃ ഉച്ചസ്തരീയ അന്വേഷണസ്യ ആദേശോപി പ്രദത്തഃ. ഘട്ടനായാഃ അന്വേഷണാർത്ഥം SIT ഇതി വിശേഷ അന്വേഷണ ദലസ്യ നിർമ്മാണമപി കൃതമസ്തി. ദലം 7 ദിനേഷു ഏവ സ്വസ്യ പ്രതിവേദനം സമർപ്പയിഷ്യതി. ഹ്യഃ അപരാഹ്നേ ദുഃഖദ അഗ്നിഘട്ടനായാം ന്യൂനാതിന്യൂനം 15 ജനാഃ മൃതാഃ. തേഷു അധികതയാ 16-25 വർഷീയാഃ ഛാത്രാഃ ആസന്. അലിഗഞ്ച് നഗരസ്യ പുരൈനിയാ ക്ഷേത്രെ ഏകസ്യ ആപണസ്യോപരി കാര്യരത്തെ അനിമേഷൻ കോച്ചിംഗ് കേന്ദ്രേ അഗ്നിപ്രകോപഃ അഭവത് യേന ഛാത്രേഷു ആതങ്കഃ ഉത്പന്നഃ. നവവ്രണിതാഃ ഛാത്രാഃ കിംഗ്സ് ജോർജ് ചികിത്സകീയം വിശ്വവിദ്യാലയേ KGMU ലക്നൌ ഇത്യത്ര പ്രവേശിതാഃ ച സന്തി. അധികാംശാഃ ശ്വാസാവരോധേന മൃതാഃ. ഭാരതസ്യ ഹജ സമിത്യാ ഹജ 27-2000 കൃതേ തീർത്ഥയാത്രിഭ്യഃ ആവേദനപത്രാണി ആമന്ത്രിതം. നീത്യാഃ വിമോചനം കുർവന് അല്പസംഖ്യക കാര്യമന്ത്രി കിരേൻ റിജിജുഃ ഹ്യഃ അവദത് യത് യാത്രിണഃ ഭാരതീയ ഹജ സമിതി പോർട്ടൽ തഥാ ഹജ സുവിധ ആപ് മാധ്യമേന ച ആവേദനപത്രാണി ഓൺലൈൻ മാധ്യമേന പ്രേഷ്

0: ഒരു തെരുവിന്റെ കഥ.
1: മിഠായി തെരുവിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി സെയിൽസ്മാനാണ് ഷെയ്ഖ് ഉസ്മാൻ. അതും ഒരൊറ്റ കടയിൽ, മെട്രോ സ്റ്റോഴ്സ്. തലമുറകൾ മാറുമ്പോഴും സാഹിബ് എന്ന് അടുപ്പമുള്ളവർ വിളിക്കുന്ന അദ്ദേഹത്തിന്റെ സേവന തൽപരതയും തൊഴിൽ സമർപ്പണവും അചഞ്ചലമായി തുടരുന്നു. മിഠായി തെരുവിൽ എത്തും മുൻപ് കോഴിക്കോട് വലിയങ്ങാടിയിലെ പിതാവിന്റെ തുണിക്കടയിൽ ജോലി ചെയ്ത കാലവും കച്ചവടത്തിന് വരുന്ന അറബികളുമായുള്ള സംസർഗവും അദ്ദേഹത്തിന്റെ ഓർമ്മകളിലുണ്ട്. മാറുന്ന കോഴിക്കോടിന്റെ ഉമ്മറത്ത് മാറാത്ത ഒരാൾ ഷെയ്ഖ് ഉസ്മാൻ, തന്റെ ജീവിതകഥയുമായി നമ്മൾക്കൊപ്പം.
2: എന്റെ ഫാദർ ആദ്യം ബിസിനസ് ആയിരുന്നു. അതിൻ്റെ ശേഷം മെട്രോൻ്റെ പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഫാദർ എന്നെ അറിയും. ആ ഷോപ്പിൻ്റെ ഒഴിവാക്കിയതിന് ശേഷം അങ്ങേര് എൻ്റെ അടുത്ത് ഷോപ്പിൽ വന്നോളാം പറഞ്ഞാണ്. അങ്ങനെയാണ് ഞാനൊരു 40 കൊല്ലമായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് 75 വയസ്സ് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സർവീസുള്ള ആൾ ഞാനാണ്. പിന്നെ ബിസിനസ്സിൽ തന്നെയുണ്ടെങ്കിൽ കച്ചവടത്തിൽ മുമ്പ് അറബീസിടം പേരിൽ കൂടുതൽ വരുന്നുണ്ട്. ഇവിടെ കോഴിക്കോട് ഇവിടെ ഹാർബറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ, അന്ന് മുതലുള്ള ഇതിൽ ഞാൻ അറബി സംസാരിക്കും. അറബി അവർ പറയുന്ന രീതിയിൽ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റും. സംസാരിക്കുന്നതുകൊണ്ട് ഇപ്പോഴും നമ്മളെ മാനേജിങ് പാർട്ട്നേഴ്സും പാർട്ട്നേഴ്സും എന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. എൻ്റെ പേര് ശരിക്ക് ഷെയ്ഖ് ഉസ്മാൻ എന്നാണ്. പട്ടാണീസാണ് ഞാൻ. ഒരു ഏകദേശം 4-5 തലമുറേൻ്റെ മുകളിലായിരിക്കും. പക്ഷേ എനിക്ക് ഫാദറിൻ്റെ മാത്രമേ അറിയുള്ളൂ. പഴയത് പ്രകാരം മുമ്പ് ഈ ഹൈദരാബാദ് അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല. ജലീലിൻ്റെ ഫാദർ, സലീമിൻ്റെ ഫാദർ സായിബ് സായിബ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ എൻ്റെ റിക്കാർഡിക്കലി നെയിം എല്ലാം ഷെയ്ഖ് ഉസ്മാൻ എന്നാണ്. ഫാദറിൻ്റെ ഷോപ്പ് തുണി ഷോപ്പ് തന്നെയാണ്. അത് ബിഗ് ബസാറിലാണ്, വലിയങ്ങാടിയിലായിരുന്നു. അന്ന് മെയിൻ ബിസിനസ് ബിഗ് ബസാറിലായിരുന്നു കച്ചവടം. ഈ അറബികളെല്ലാം വന്നാൽ ബീച്ചിൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ വലിയങ്ങാടിയിൽ ആണ് ഉണ്ടാവുക. അന്ന് കൂടുതൽ ഷോപ്പുകൾ വലിയങ്ങാടിയിലാണ് ഉണ്ടാവുക. 10-35 തുണിക്കടകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും മെയിൻ എൻ്റെ ഫാദർ അറബി അറിയുന്നതുകൊണ്ട് ഈ അറബീസ് കംപ്ലീറ്റ് വരുന്നുണ്ട്. സാധനം എടുക്കാൻ നമ്മളെ ഷോപ്പിലായിരുന്നു. ഞാൻ അവിടെ വെച്ചിട്ടാണ് അറബി പഠിച്ചത്. അന്ന് അതേമാതിരി മെട്രോ സ്റ്റോർ എന്ന് പറയുന്നത് പി അബ്ദുള്ള കുഞ്ഞി എന്നുള്ള പേരിലാണ്. അതിൻ്റെ ശേഷം ഒരു 40 കൊല്ലത്തിൻ്റെ മുമ്പാണ് മെട്രോ സ്റ്റോഴ്സ് എന്നുള്ള പേര് ഇട്ടത്. ചെറിയൊരു സിംഗിൾ റൂമായിരുന്നു. ബാക്കിയെല്ലാം ചെറിയ ചെറിയ റൂമുകളായിട്ട് തിരിച്ചതായിരുന്നു. എല്ലാം പല ആൾക്കാരുമായിരുന്നു. പക്ഷേ സിംഗിൾ റൂമാണെന്നുണ്ടെങ്കിലും അന്നും ബിസിനസ് ഉണ്ട്. ആ അതിൽ തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ തരുന്നത്. മെട്രോ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഷോൾസിൻ്റെത് മെയിൻ അതാ. ഈ കുറ്റിച്ചിറ സൈഡിൽ നിന്നും പറയുന്നത് തട്ടത്തിൻ്റെ പീടിക എന്നാണ് മെട്രോ എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം താമസിച്ചിരുന്നത് നടക്കാവ് വണ്ടിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചിരുന്നത്, തറവാട് അവിടെയെന്ന്. പിന്നെ അതിൻ്റെ ശേഷം ഫാദറും മദറും എല്ലാം മരിച്ചതിൻ്റെ ശേഷം പലരും പല വഴിക്കായി. ഒരു 10-33 ഷോപ്പുണ്ടായിരുന്നു അന്ന്. അതേമാതിരി കല്യാണപ്പാത്തി വന്നിട്ടുണ്ടെങ്കിൽ MA മമ്മു എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ ഷോപ്പായിരുന്നു. അവിടെയാണ് ഈ ഉൾനാട്ടിൽ നിന്നെല്ലാം കല്യാണപ്പാത്തി വരുന്നത്. വലിയങ്ങാടിയിൽ ഈ ബനാറസ് മുണ്ട് തട്ടം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം അത് അന്ന് മെട്രോയിലും ഈ സാധനങ്ങളുണ്ട്. ഇപ്പം നിൽക്കുന്ന അതേ സ്ഥലത്താണ് അബ്ദുള്ള കുഞ്ഞിൻ്റെ ഷോപ്പ്. ഒരു 10-30 കൊല്ലം മുമ്പാണ് വലിയങ്ങാടിയിലത്തെ മുഴുവൻ തുണിക്കടകളും പോയത്. മാറിയിട്ട് SM സ്ട്രീറ്റ് കുറേ വന്ന്. പക്ഷേ SM സ്ട്രീറ്റിൽ വന്ന് പഴയ കച്ചവടക്കാർ കുറേ ഉണ്ടായിരുന്നു. അതായത് പലചരക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ അടക്ക മറ്റേ കുരുമുളക് എല്ലാം

0: ഈ വലിയകാടിയിൽ നിന്ന് തന്നെ കട്ടറോട് ഒരു കൊപ്പര ബജാറെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞിട്ട് സാധനങ്ങൾ വലിയകാടിയിൽ നിന്ന് വാങ്ങിയിട്ടാണ് പോവാറ്. അന്ന് കൂടുതൽ അന്ന് ഷർട്ടിംഗ് ഒന്നും അങ്ങനെ 60 ഇഞ്ച് ഒന്നും ഉണ്ടാവില്ല, വെറും 36 ഇഞ്ച് ഷർട്ടിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മുണ്ട്, മല്ലുമുണ്ട് കൂടുതൽ, പിന്നെ ഡബിൾ മുണ്ട് അത്യാവശ്യം. മല്ലുമുണ്ട് തന്നെ ഉടുക്കാൻ വെള്ളമുണ്ട്. ഇപ്പോൾ അധികം ആൾക്കാരും പ്രായമുള്ള ആൾക്കാരായിട്ടെങ്കിലും എടുക്കാനേ ഉള്ളൂ, എല്ലാം ഡബിളും പാൻറ്റും എല്ലാം ആയിപ്പോയി. SM സ്ട്രീറ്റിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം LIC അത് നിൽക്കുന്നത് ഹജൂർ കച്ചേരി എന്ന് പറഞ്ഞിട്ടാണ്. അത് കളക്ടറേറ്റാണ്, പഴയ മിലിറ്ററിൻ്റെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കളക്ടറേറ്റാണ്. അത് കോടതി എല്ലാം അവിടെ തന്നെയാണ്. പിന്നെ അത് പഴയ മോഡൽ ബിൽഡിംഗ്, മരത്തിൻ്റെ എല്ലാ കൊത്തുപണികളും ഉള്ളതാണ്. അതിൻ്റെ ശേഷം കളക്ടറേറ്റ് ഒരു 30 കൊല്ലം മുമ്പാണ് ലവണ ഒഴിവാക്കിയത്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ കോമൺവെൽത്ത്. അന്ന് കോഴിക്കോട് ഏറ്റവും ഫേമസ് ഉള്ളതാണ് കോമൺവെൽത്തിൻ്റെ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ്, ടർക്കി, ബാട്ടവൽ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നിന്റെ അവിടെ പ്രൊഡക്ഷനാണ്, അതായത് എക്സ്പോർട്ട് ക്വാളിറ്റി. വലിയകാടിയിൽ തീരെ ഇപ്പം തുണിക്കട ഇല്ല. പിന്നെ അവിടെ മൊത്തം അരി മറ്റുള്ള സാധനങ്ങളായി. SM സ്ട്രീറ്റിലും ആദ്യം തുണിക്കടകൾ കുറവായിരുന്നു. ഒന്ന് മെട്രോ, രണ്ടാമത്തെ വിട്ടൽ റാവ്, പിന്നെ S ആനന്ദാജിഷ, രാംസൺസ്, പിന്നെ TK, പിന്നെ പഴയ കണ്ണൂർ ഷോപ്പ്. ഇങ്ങനെയോ മിഠായി തെരുവിൻ്റെ തുണി ഷോപ്പുള്ളൂ, ബാക്കി മുഴുവൻ സ്വീറ്റ്സിൻ്റെ കടകളാണ്. രൂപെല്ലാം ഏകദേശം പഴയമായി തന്നെ എപ്പോഴും ഉള്ളത്. പഴയമായി തന്നെ ആ റോഡ് മാത്രം ഇപ്പോൾ ചേഞ്ച് ചെയ്തിരുന്നു. പക്ഷെ അന്ന് തന്നെയുണ്ടെങ്കിൽ ഇതൊരു ആൾ കുറവ്, പിന്നെ തുണി ഷോപ്പുകൾ കുറവ്, പിന്നെ ഈ റോഡുകളെല്ലാം അന്ന് ഓപ്പൺ ആണല്ലോ. നേരെ പോയിട്ട് മാനാഞ്ചിറ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് പോകുന്നല്ലാണ്ട് പഴയ മാനാഞ്ചിറ അതേമാതിരി തന്നെ ഉണ്ട്. അന്ന് ഈ സ്റ്റേഡിയം ഒന്നുമില്ല, പിന്നെ ഫുള്ള് ഫുട്ബോള്, ഈ വേൾഡ് കപ്പിൻ്റെ മാതിരിയുള്ള എല്ലാ കളിയും മാനാഞ്ചിറയിലാണ് വരിക, ഓപ്പണാണ്. പിന്നീടാണ് അത് ഗാലറി എല്ലാം കെട്ടിയിട്ട് ആൾക്കാർക്ക് ഇരിക്കാനും ടിക്കറ്റെല്ലാം വെച്ചത്. എന്തെങ്കിലും ഓപ്പണായിട്ട് എല്ലാവർക്കും കാണാം. ഞാൻ പഠിച്ചത് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ്, 10th വരെ. ആ സമയത്ത് പ്രീ ഡിഗ്രി ഒന്നുമില്ല, ഇൻ്റർമീഡിയറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഡിഗ്രിയാണ്. ഡിഗ്രി അന്ന് യൂണിവേഴ്സിറ്റി ഒന്നുമില്ല കോഴിക്കോട്, കേരളത്തിൽ തന്നെ വളരെ കുറവാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ്. അന്ന് ഫാദറിൻ്റെ കൂടെ തന്നെ ആയതുകൊണ്ട് അതുമാത്രമേ നമുക്ക് അറിയുള്ളൂ. സഹായിക്കുന്നത് ഞാൻ തന്നെ അധികം ഇരിക്കുന്നത്. ഞാൻ അവിടെ വെച്ചിട്ടാണ് ഈ അറബിയെല്ലാം, ലാംഗ്വേജ് എല്ലാം പഠിക്കുന്നത്. പിന്നെ ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അറബികൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാദറിൻ്റെ ഏറ്റവും വലിയ ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു ആ കാലത്ത്. മുപ്പത് ഇവിടെ ഒരു കോഴിക്കോട് കല്യാണം കഴിച്ചിട്ടുണ്ട്. അന്ന് എല്ലാ അറബികളും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും കോഴിക്കോട് കല്യാണം കഴിക്കും. അപ്പോൾ അയാൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നീ പറഞ്ഞോ തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഒരു 2-3 മണിക്കൂർ മുമ്പിലിരിക്കും വൈകുന്നേരം വരെ. ഏത് അറബി രാഷ്ട്രങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് ഞാൻ സംസാരിക്കും. പക്ഷേ എല്ലാ സ്ഥലത്തും കുറച്ച് ലാംഗ്വേജിന് അറബി തന്നെ ആണെങ്കിലും ചില സ്ഥലത്ത് ഭയങ്കര ടഫായിരിക്കും. ഈ സൗദിക്കാർ അറബി പറയുന്നത് ഭയങ്കര നമ്മളെ ഖുറാനിൻ്റെ ഇത് പ്രകാരമാണ് പറയുക. മറ്റുള്ളതെല്ലാം നമ്മൾ നാടൻ ഭാഷയാണ്. ഇപ്പോൾ നമ്മളിവിടെ നാട്ടിൽ കോഴിക്കോട് തന്നെ ഒരു മലയാളം പറയും, എറണാകുളം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ചോദിക്കും, നീ എത്ര വർഷം അവിടെ ഉണ്ടായിരുന്നു, ആരെ കൂടെയാണ് നിന്നത്? ഒരു 19 വർഷം നിൽക്കാണ്ട് നിനക്ക് ഇങ്ങനെ അറബി പറയാൻ പറ്റില്ല എന്നറിയും.
1: മിഠായി തെരുവിലെ മെട്രോ സ്റ്റോഴ്സ് എന്ന കടയിൽ 40 വർഷത്തിലേറെയായി സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഷെയ്ഖ് ഉസ്മാൻ എന്ന സാഹിബിന്റെ ഓർമ്മകളും അനുഭവങ്ങളും തുടർന്ന് കേൾക്കാം അടുത്തയാഴ്ച.
2: ഒരു തെരുവിന്റെ കഥ.

0: പാലക്കാടുള്ള ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ യുനാനി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.
1: നടുവേദന ഇന്ന് പ്രായമായവരുടെ മാത്രം ഒരു പ്രശ്നമല്ല. ചെറുപ്പക്കാരിലും വിദ്യാർത്ഥികളിലും ഓഫീസ് ജോലിക്കാരിലും ഡ്രൈവർമാരിലും ഐടി പ്രൊഫഷണലുകളിലും വീട്ടമ്മമാരിലുമെല്ലാം ഇത് വളരെ സാധാരണമായി മാറിയിരിക്കുന്നു. എപ്പോഴാണ് നമ്മൾ നടുവേദനയെ ഗൗരവമായി കാണേണ്ടത്? എന്തെല്ലാം കാര്യങ്ങളാണ് നടുവേദനയുള്ളവർ ശ്രദ്ധിക്കേണ്ടത്? ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നടുവേദന ഉണ്ടാകുന്നത്? നടുവേദനയ്ക്കുള്ള യുനാനി ചികിത്സകൾ എന്തെല്ലാമാണ് എന്ന വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരഭാരം മുഴുവൻ താങ്ങുന്നതും നമുക്ക് നിൽക്കാനും നടക്കാനും ഇരിക്കാനും വളയാനും സഹായിക്കുന്നതും നമ്മുടെ സ്പൈനാണ്. നമ്മുടെ നട്ടെല്ലുകൾക്കിടയിലുള്ള ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ഒരു ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിക്കുന്നു. അതിനൊപ്പം മസിൽസ്, ലിഗമെൻസ്, നെർവ്സ് എന്നിവ ചേർന്ന് സ്പൈനെ ബാലൻസ് ചെയ്ത് പ്രവർത്തിക്കുന്നു. ഈ ഒരു ബാലൻസ് തകരുമ്പോഴാണ് നമുക്ക് നടുവിന് വേദന തുടങ്ങുന്നത്. നടുവേദന ഇന്ന് ഇത്രയും വർദ്ധിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. മണിക്കൂറുകളോളം മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, ലാപ്ടോപ്പിൻ്റെ മുന്നിൽ തെറ്റായ പോസ്റ്ററിൽ ഇരിക്കൽ, ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുക, അമിതവണ്ണം, സ്ട്രെസ്, ആങ്സൈറ്റി, ഉറക്കക്കുറവ് എന്നിവ സ്പൈനിൽ കണ്ടിന്യൂസ് സ്ട്രെയിൻ ഉണ്ടാക്കുന്നു. ഈ ചെറിയ ശീലങ്ങൾ പോലും ദീർഘകാലത്തിൽ വലിയ ബാക്ക് പെയിനായി മാറാം. ഇതോടൊപ്പം തന്നെ ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ്, സിയാറ്റിക്ക, മസിൽ സ്പാസം, വൈറ്റമിൻ ഡിയിൽ ഉണ്ടാകുന്ന കുറവ്, ഓസ്റ്റിയോപോറോസിസ്, അമിതവണ്ണം എന്നിവയും നടുവേദന ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങളാണ്. വളരെ തുടക്കത്തിലെ ചികിത്സ തേടിയാൽ ഒരു പരിധിവരെ നടുവേദന മൂലമുള്ള കോംപ്ലിക്കേഷനുകൾ തടയാൻ നമുക്ക് സാധിക്കും. നട്ടെല്ലിൻ്റെ പേശികൾക്ക് ബലം നൽകുന്ന രീതിയിലുള്ള ചിട്ടയായ വ്യായാമങ്ങൾ, ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമുള്ള ചിട്ടയായ പോസ്ചർ മാനേജ് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് നട്ടെല്ല് ചെറുതായി സ്ട്രെച്ച് ചെയ്ത് എക്സസൈസ് ചെയ്യുന്നത്, അതിരാവിലെ വെയിൽ കൊള്ളുന്നതെല്ലാം ഒരു പരിധിവരെ നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾക്ക് ശമനം നൽകും. അതിരാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള നടുവേദന, 3 മാസത്തിൽ കൂടുതൽ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന നടുവേദന, നട്ടെല്ല് വേദനക്കൊപ്പമുള്ള ന്യൂറോ പ്രശ്നങ്ങൾ, നട്ടെല്ലിന് തരിപ്പ്, കാലിലേക്കുള്ള പുകച്ചിൽ, കാലിലുള്ള മസിലുകൾക്കുള്ള ബലക്കുറവ് മുതലായവ കാണപ്പെടുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കൃത്യമായ ചികിത്സ നേടണം. 1-2 മാസം പൂർണ്ണമായി റെസ്റ്റ് എടുത്താൽ നടുവേദന മാറുമെന്ന ചിന്തയും ഉപദേശവും ശരിയല്ല. കൂടുതലായി റെസ്റ്റ് എടുക്കുന്നത് നമ്മുടെ എല്ലിനും മസിലിനും ബലക്കുറവ് വർദ്ധിപ്പിക്കും. കുറച്ച് ദിവസത്തെ റെസ്റ്റിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നതാണ് നല്ലത്. നടുവേദന ഉണ്ടാകുമ്പോൾ ചൂട് പിടിക്കുന്നതാണോ ഐസ് പിടിക്കുന്നതാണോ നല്ലത് എന്ന് പലരും ചോദിക്കാറുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന നടുവേദനകളിൽ പ്രധാനമായും വീഴ്ച കൊണ്ടുണ്ടാകുന്ന നടുവേദനകൾക്ക് ഐസ് പിടിക്കുന്നതാണ് നല്ലത്. എന്നാൽ പഴക്കമുള്ള നടുവേദനയ്ക്ക് ചൂട് പിടിക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം വേദന കുറയ്ക്കുന്ന ബാമുകളോ ഓയിൻമെൻറ്റുകളോ കുഴമ്പുകളോ പരട്ടാം. ഡിസ്കിന് പ്രശ്നമുള്ളവർ കുനിഞ്ഞു നിന്ന് വെയിറ്റ് എടുക്കുന്നത് ഒഴിവാക്കണം. കൂടുതൽ സമയം കുനിഞ്ഞു നിന്ന് ചെയ്യുന്ന ജോലികളും ഒഴിവാക്കണം. ഡിസ്ക് രോഗമുള്ളവർ ബൈക്കിലുള്ള ദീർഘയാത്രകൾ ഒഴിവാക്കണം. നടുവേദനയുള്ളവർ ഭാരം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുനാനി വൈദ്യശാസ്ത്രത്തിൽ നടുവേദനയ്ക്ക് മരുന്ന് ചികിത്സകൾക്ക് പുറമെ മരുന്നില്ലാതെ ചികിത്സിക്കുന്ന വ്യത്യസ്ത തെറാപ്പികൾ ലഭ്യമാണ്. യുനാനി തെറാപ്പികളിൽപ്പെട്ട പ്രത്യേക ചികിത്സാരീതിയാണ് കപ്പിംഗ് മസാജ്. ശരീരത്തിലെ ചില പ്രത്യേക പോയിന്റുകളിൽ കപ്പ് വെച്ച് വാക്വം ഉണ്ടാക്കി ചെയ്യുന്നതാണ് കപ്പിംഗ് മസാജ്. യുനാനിയിലെ ഇലാജ്ബി തദ്ബീറിലെ മറ്റൊരു ചികിത്സാരീതിയാണ് ദലക്ക് അഥവാ യുനാനി മസാജ്. രോഗിയുടെ പ്രകൃതം നോക്കി നിർമ്മിക്കുന്ന എണ്ണകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ദലക്ക് എന്ന ചികിത്സ. ഇലാജ്ബി തദ്ബീറിലെ മറ്റൊരു ചികിത്സാരീതിയാണ് ഹിജാമ തെറാപ്പി. വിദഗ്ധനായ ഒരു യുനാനി ഡോക്ടർ കൃത്യമായി ഒരു രോഗിയുടെ വൈറ്റൽസ് ചെക്ക് ചെയ്തതിന് ശേഷം എത്ര രക്തമെടുക്കണമെന്ന നിഗമനത്തിൽ വേദനയ്ക്ക് കാരണമാകുന്ന മോർബിഡ് മാറ്ററിനെ പുറന്തള്ളുന്ന രീതിയാണ് ഹിജാമ. ഇങ്ങനെ ചെയ്യുന്നതോടെ വേദനയ്ക്ക് ഉടനടി ആശ്വാസം കണ്ടെത്താൻ രോഗിക്ക് സാധിക്കും. ലോക പ്രശസ്തരായ നിരവധി അത്ലറ്റുകളും മറ്റ് സ്പോർട്സ് താരങ്ങളും സിനിമ, മോഡൽ, രാഷ്ട്രീയ രംഗത്തുള്ളവരുമെല്ലാം നടുവേദനയ്ക്ക് പെട്ടെന്ന് ആശ്വാസം ലഭിക്കാനായി ഹിജാമ ചികിത്സയെയാണ് ആശ്രയിക്കാറുള്ളത്. ഇതോടൊപ്പം തന്നെ യുനാനിയിലെ തഈലീക്ക്, ഫസദ്, ഹമാമ്, നുത്തൂല് തുടങ്ങിയ ചികിത്സകളും നടുവേദന കുറയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട്. നടുവേദനകൾക്കും മറ്റു വേദനകൾക്കുമുള്ള സൗജന്യ യുനാനി തെറാപ്പികൾ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ തിരൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആയുഷ് യുനാനി ഡിസ്പെൻസറി ആൻഡ് തെറാപ്പി യൂണിറ്റിൽ ലഭ്യമാണ്.
0: നടുവേദന കാരണങ്ങളും യുനാനി ചികിത്സയും സംസാരിച്ചത് ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.
2: ആകാശവാണി കോഴിക്കോട്. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.

0: ആരാ വാതിലിന് മുട്ടണേ?
1: അതെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
2: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
3: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
2: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
4: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. SBIയിൽ 1500 പ്രൊബേഷണറി ഓഫീസർ ഒഴിവ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസർമാരുടെ തിരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 1500 ഒഴിവുകളുണ്ട്. ബിരുദധാരികൾക്കാണ് അവസരം. തിരഞ്ഞെടുപ്പിനായുള്ള പ്രിലിമിനറി പരീക്ഷ 2026 ഓഗസ്റ്റിൽ നടക്കും. കേരളത്തിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ് യോഗ്യത. അവസാന വർഷ വിദ്യാർത്ഥികൾക്കും 30/9/2026 പാസായതിന്റെ സർട്ടിഫിക്കറ്റ് അഭിമുഖ സമയത്ത് ഹാജരാക്കണമെന്ന വ്യവസ്ഥയോടെ അപേക്ഷിക്കാം. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, CA, കോസ്റ്റ് അക്കൗണ്ടന്റ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. ഫോട്ടോ, ഒപ്പ്, വിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം https://sbi.bank.in/web/careers/currentopeningsൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 8. ബാങ്ക് ഓഫ് ബറോഡയിൽ 156 ഒഴിവ്. പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 156 ഒഴിവുകളുണ്ട്. സ്ഥിര നിയമനവും കരാർ നിയമനവുമുണ്ട്. വ്യത്യസ്ത വിജ്ഞാപനങ്ങളിലായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. സ്ഥിര നിയമനമുള്ള തസ്തികകളും ഒഴിവും: സീനിയർ മാനേജർ ക്രെഡിറ്റ് അനലിസ്റ്റ് 38, മാനേജർ ക്രെഡിറ്റ് അനലിസ്റ്റ് 4, ചീഫ് മാനേജർ ക്രെഡിറ്റ് അനലിസ്റ്റ് 1, സീനിയർ മാനേജർ CIC റിലേഷൻഷിപ്പ് 36, ചീഫ് മാനേജർ CIC റിലേഷൻഷിപ്പ് 7. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. വൈസ് പ്രസിഡന്റ് AI പ്ലാറ്റ്ഫോം എഞ്ചിനീയറിംഗ്, ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് ക്ലൗഡ് CEO IT ഇൻഫ്രാസ്ട്രക്ചർ പ്ലാറ്റ്ഫോം എഞ്ചിനീയറിംഗ് തസ്തികകളിലേക്ക് July 10, മറ്റ് തസ്തികകളിലേക്ക് July 7. കേരളം മ്യൂസിയം പ്രൊജക്ടുകളിൽ 106 അവസരം. സംസ്ഥാന പുരാരേഖാ വകുപ്പ് കേരളം മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ 2026-27 വർഷം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 106 ഒഴിവുകളുണ്ട്. റെഫറൻസ് മീഡിയ പ്രൊജക്ട്, രേഖകളുടെ ശാസ്ത്രീയ സംരക്ഷണം, DTP ഓപ്പറേറ്റർ, ലാസ്കർ കം ക്ലീനർ, ബൈൻഡർ കാറ്റഗറികളിലാണ് ഒഴിവ്. പ്രൊജക്ട് ട്രെയിനി ഒഴിവ് 41, തിരുവനന്തപുരം 33, പേപ്പർ റെക്കോർഡ്സ് 24, ചാലക്കുടി 4, പേപ്പർ റെക്കോർഡ്സ് കോഴിക്കോട് 4, പ്രൊജക്ട് ട്രെയിനി ഒഴിവ് 41, സൂപ്പർവൈസർ ഒഴിവ് 2, പ്രൊജക്ട് ട്രെയിനി ഒഴിവ് 39, തിരുവനന്തപുരം 18, ചാലക്കുടി 6, കോഴിക്കോട് 6, കുന്നമംഗലം 6, ഇടുക്കി 3, DTP ഓപ്പറേറ്റർ ഒഴിവ് 6, ബൈൻഡർ ഒഴിവ് 7, ലാസ്കർ കം ക്ലീനർ ഒഴിവ് 11. അപേക്ഷ വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം തപാൽ മുഖേന അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 4. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ www.museumkeralam.org എന്ന വെബ്സൈറ്റ് കാണുക. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി നാളെ കാലത്ത് 7:05.
5: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.

കൃഷിദീപം. ഓണക്കാല ചെണ്ടുമല്ലി കൃഷിക്കായി അമ്പലവയൽ സെന്റർ ഓഫ് എക്സലൻസിൽ ചെണ്ടുമല്ലികളുടെ ഹൈബ്രിഡ് തൈകളായ മഞ്ഞ, ഓറഞ്ച് എന്നിവ തയ്യാറായിട്ടുണ്ട്. 100 എണ്ണത്തിനു മുകളിൽ ഹൈബ്രിഡ് തൈകൾ വാങ്ങുന്നവർക്ക് 1 ₹4.50 100-ൽ താഴെ തൈകൾക്ക് 5 രൂപയുമാണ് വില. തൈകൾ അമ്പലവയൽ ഫാമിലെ RARS സെയിൽസ് കൗണ്ടറിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9447698643 എന്ന നമ്പർ.

ബന്ധപ്പെടുക. കേന്ദ്ര സർക്കാരിന്റെ കാർഷികാനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ കർഷകരിൽ എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ID ലഭിക്കും. പ്രസ്തുത ID ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്നതിനാൽ കർഷക രജിസ്ട്രി രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ അതായത് കരമടച്ച രസീത് അല്ലെങ്കിൽ പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ID വേണ്ടി രജിസ്റ്റർ ചെയ്യാം.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: മലപ്പുറം ജില്ലയിലെ പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സായാഹ്ന OP യിലേക്ക് ഫാർമസിസ്റ്റ് നിയമനത്തിനുള്ള അഭിമുഖം ഇന്ന് രാവിലെ 10:30 പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഗവൺമെന്റ് അംഗീകൃത DPharm BPharm കോഴ്സ് പാസ്സായിരിക്കണം. കേരള ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. താൽപര്യമുള്ളവർ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0483295 0900. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകളും സ്വയം തൊഴിൽ വായ്പകളും നൽകുന്നു. 18-നും 55-നുമിടയിൽ പ്രായമുള്ള വനിതകൾക്ക് 6 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വയം തൊഴിൽ വായ്പ അനുവദിക്കുന്നത്. അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴിയോ ഇന്റർനെറ്റ് സേവാ കേന്ദ്രം വഴിയോ www.mitrasoft.ksw.dc.org വെബ്സൈറ്റിൽ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ കൽപ്പറ്റ ജില്ലാ ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 0493624000023. നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2 തസ്തികകളിലേക്കാണ് നിയമനം. 1 തസ്തികയിലേക്ക് 7ാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 2ാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം July 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 8281212702.

0: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ആകാശവാണി.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യം നേടിയ ഓരോ നേട്ടങ്ങളും പരസ്പര വിശ്വാസം, സ്ഥിരത, ആഗോള നന്മയോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ വേരൂന്നിയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ലോക നേതാക്കൾ അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഖാദി, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള പിന്തുണ തുടങ്ങിയ സംരംഭങ്ങളുടെ വിജയത്തിന് പിന്നിൽ പൌരന്മാരുടെ പ്രയത്നമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് ജോ കർ റഹാ ഹൈ വോ ആനേ വാലേ 1000 വർഷ കാ ഫ്യൂച്ചർ ലിഖ്നേ വാലാ ഹൈ ഔർ യഹി ദുനിയാ കേ ലിയേ സബ്സേ ബഡി ഭാരത് കി ഗാരണ്ടി ഹൈ. ഭാരത് ഫാസ്റ്റ് ഗ്രോയിംഗ് ഇക്കോണമി ഭി ഹൈ, ഏക് ക്രെഡിബൽ ഇക്കോണമി ഭി ഹൈ.
0: നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അപകടത്തിൽ 66 പേർക്ക് പരിക്കേറ്റതായും ഖത്തർ ഊർജ്ജമന്ത്രി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ബർസാൻ പ്രാദേശിക ഗ്യാസ് വിതരണ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംഭവത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനുശോചനം രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 15 വിദ്യാർത്ഥികൾ മരിച്ചു. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് 6 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇവരിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. 5 ലക്ഷത്തിലധികം അവയവദാന പ്രതിജ്ഞകൾ രേഖപ്പെടുത്തിയെന്ന സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ച രാജ്യം. അവയവദാനത്തിനുള്ള വർദ്ധിച്ചു വരുന്ന പൊതുജന അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ നേട്ടം അവയവ കൈമാറ്റത്തിന് കാത്തിരിക്കുന്ന രോഗികളുടെ പ്രതീക്ഷയെയും മാനവികതയുടെ ആഴമേറിയ പ്രവൃത്തിയെയും അടിവരയിടുന്നുവെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. അവയവദാനത്തിന് രാജ്യത്തുടനീളമുള്ള പൌരന്മാർ നൽകിയ പിന്തുണയ്ക്ക് നാഷണൽ ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X

0: ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. നിങ്ങൾക്കിത് സാധിക്കും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കായിക രംഗത്തിലെ മുന്നേറ്റം, കായികക്ഷമത വർദ്ധിപ്പിക്കൽ, പരസ്പര ധാരണ, ഉൾച്ചേർക്കൽ ഉൾപ്പെടെയുള്ള മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 1894 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐഷി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ചോദ്യോത്തരവേളയ്ക്കും ശ്രദ്ധ ക്ഷണിക്കലുകൾക്കും ശേഷം ഇന്ന് നിയമസഭയിൽ പുതുക്കിയ ബജറ്റിനെ കുറിച്ച് ചർച്ച നടക്കും. ഇന്നലെയായിരുന്നു ബജറ്റ് ചർച്ച ആരംഭിച്ചത്. നാളെയും പിന്നീട് 29-30 തീയതികളിലും ബജറ്റ് ചർച്ച തുടരും. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള വിഭവ വിതരണത്തെക്കുറിച്ച് TV ഇബ്രാഹിം, ശമ്പള കമ്മീഷൻ കാലാവധി ദീർഘിപ്പിക്കുന്നതിനെ കുറിച്ച് സി രവീന്ദ്രനാഥ് എന്നിവർ ശ്രദ്ധ ക്ഷണിക്കും.
1: കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നത് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസ്യതയും വളർത്തിയെടുക്കുന്നതിന് ക്രിയാത്മകവും സ്ഥിരതയുള്ളതുമായ ഉഭയകക്ഷി ബന്ധങ്ങൾ സഹായിക്കുമെന്ന് ശ്രീ ഡോവൽ വ്യക്തമാക്കി. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ഇന്നലെ അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന ഗ്രൂപ്പ് ജെ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ എന്ന നേട്ടം മെസ്സിക്ക് സ്വന്തമായി. ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസിന്റെ 16 ഗോളുകൾ എന്ന റെക്കോർഡാണ് മെസ്സി മറികടന്നത്. മെസ്സിയുടെ ഗോൾ നേട്ടം 18. ഇന്ന് നടന്ന ഗ്രൂപ്പ് ഐ മത്സരത്തിൽ ഇറാഖിനെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് വിജയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കാലിഫോർണിയയിൽ ഇന്ന് ആരംഭിക്കുന്ന US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെന്നും തൻവി ശർമ്മയും ഇന്ത്യൻ ടീമിനെ നയിക്കും. പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയം താരത്തെ നേരിടും. കിദംബി ശ്രീകാന്ത് ആദ്യ റൌണ്ട് മത്സരത്തിൽ ചൈനീസ് തായ്പേ താരത്തെ നേരിടും. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മ ആദ്യ മത്സരത്തിൽ ജർമ്മൻ താരവുമായി ഏറ്റുമുട്ടും. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് തുടങ്ങിയ മുൻനിര താരങ്ങളും ടൂർണമെന്റിൽ മത്സരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ SESENSUS.GOV.IN എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ US യുദ്ധം മൂലം ഗൾഫ് രാജ്യങ്ങളിൽ 12th class ബോർഡ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കുള്ള മൂല്യനിർണയത്തിനായി പുതിയ നയം CBSE കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. പുതിയ രീതി പ്രകാരം പരീക്ഷ നടത്താൻ കഴിയാത്ത വിഷയങ്ങളിൽ 10th class നേടിയ മാർക്കിന്റെയും അവസാനം എഴുതിയ 12th class ബോർഡ് പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യമെന്ന

0: കേരളത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: English matters.
3: As you sow, so you reap. വിതച്ചത് കൊയ്യും. ഈ പ്രോവേർബിൽ രണ്ട് സോ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ആദ്യത്തേത് SOW, സോ. ഈ പഴഞ്ചൊല്ലിൽ SOW, സോ എന്നാൽ വിതയ്ക്കുക. ഇന്ന് നമുക്ക് രണ്ടാമത്തെ സോ, അതായത് SOW എന്ന പദത്തെ പരിചയപ്പെടാം. വാചകങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ ഒരു വാചകത്തിന്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് SOW. കാരണം പ്രകടമാക്കാൻ സോ എന്ന പദം സഹായകമാകുന്നു. സോ എന്ന പദത്തെ ഇനി പറയുന്ന അർത്ഥങ്ങളിലെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട്, അതിനാൽ, അങ്ങനെ, ആയതിനാൽ, എന്തിനെന്നാൽ, അതുപോലെ. ആസ് യു സോ, സോ യു റീപ്പ്. എങ്ങനെ വിതയ്ക്കുന്നു അങ്ങനെ കൊയ്യും, അല്ലെങ്കിൽ എങ്ങനെ വിതയ്ക്കുന്നു അതിനനുസരിച്ച് കൊയ്യും. ആസ് യു സോ, സോ യു റീപ്പ്. സിനിമയിൽ കേട്ട ഉപനിഷത് വചനങ്ങൾ ഓർമ്മയുണ്ടോ? ആസ് ഇസ് ദ ഹ്യൂമൻ ബോഡി, സോ ഇസ് ദ കോസ്മിക് ബോഡി. എങ്ങനെയാണോ മനുഷ്യ ശരീരം, അതുപോലെയാണ് പ്രപഞ്ച ശരീരം. ഈ വാചകങ്ങളിൽ സോ ഇന്റെ അർത്ഥം അതുപോലെ, അങ്ങനെ, അതിനനുസരിച്ച് എന്നൊക്കെ പറയാം. I could not sleep last night, so I'm feeling very tired. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. Robin does not know to swim, so he is scared of getting into water bodies. Robin നീന്താൻ അറിയില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ അയാൾക്ക് ജലാശയങ്ങളിൽ ഇറങ്ങാൻ പേടിയാണ്. ഈ വാചകങ്ങളിൽ അതിനാൽ അല്ലെങ്കിൽ അതുകൊണ്ട് എന്നാണ് സോ. തന്റെ കൂട്ടുകാരി ചിരിക്കാത്തതിനാൽ വിഷമിച്ചിരിക്കുന്ന സുഹൃത്തിനോട് അത് നിസ്സാരവൽക്കരിച്ച് പറയാം. ഷീസ് നോട്ട് സ്മൈലിംഗ് അറ്റ് യു, സോ വാട്ട്. അവള് നിന്നോട് ചിരിക്കുന്നില്ല, അതിനെന്താ? സോ വാട്ട്. അതുകൊണ്ട് എന്താ? അതിന്, ന്യൂജൻ ഭാഷയിലേക്ക് പോയാൽ അതിന്, ഷീസ് നോട്ട് സ്മൈലിംഗ് അറ്റ് യു, സോ വാട്ട്. അതിന്, അതുകൊണ്ട് എന്നാണ് ഇവിടെ സോ. പറഞ്ഞത് ആരാണ് എന്ന് അറിയാനുള്ള കൗതുകം പ്രകടിപ്പിക്കാം. ഹു സേസ് സോ? ആരാണ് അങ്ങനെ പറയുന്നത്? പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഹു സേസ് സോ? ആരാണ് അങ്ങനെ പറയുന്നത്? സോ എന്നാൽ അങ്ങനെ. Start early so that you will not get caught in the heavy traffic. നേരത്തെ പുറപ്പെടൂ, എന്തിനെന്നാൽ കനത്ത ട്രാഫിക്കിൽ പെട്ടുപോകാതെ ഇരിക്കാം. Have friends so that you will not feel lonely. സുഹൃത്തുക്കൾ ഉണ്ടാക്കൂ, എന്തിനെന്നാൽ നിനക്ക് ഏകാന്തത അനുഭവപ്പെടാതിരിക്കാൻ. എന്തിനെന്നാൽ എന്നാണ് so that എന്ന ഫ്രേസിന്റെ അർത്ഥം. SOW is used to express the intensity or to give greater emphasis to something. തീവ്രത പ്രകടിപ്പിക്കാനും ഊന്നൽ കൊടുക്കാനും സോ ഉപയോഗിക്കാം. വെരി, VERY, വെരി അഥവാ വളരെ.

0: എന്ന പദത്തിന്റെ സ്ഥാനത്ത് സോ എന്ന് പറയാം. മടിയുടെ സ്ഥിര ലക്ഷണമാണ് എപ്പോഴും ഉറക്കം വരിക, അല്ലെ? ഐ എം ഫീലിംഗ് സോ സ്ലീപ്പി, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. ഷീ ലുക്സ് സോ ബ്യൂട്ടിഫുൾ, അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്രിയ സിംഗ്സ് സോ സ്വീറ്റ്ലി, പ്രിയ വളരെ മധുരമായിട്ടാണ് പാടുക. സോ എന്നാൽ വല്ലാതെ, നല്ല, വളരെ.
1: English Matters, presented by Smita Manikot.
2: Akashavani Kozhikode.
3: Novel Time. Adiyala Pretham. P.F. Matthews ezhuthiya novel.
4: പെട്ടെന്നാണ് പറമ്പിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു നായര് പട്ടാളക്കാരൻ സായുവിന്റെ കുതിരയുടെ പുറകെ കുന്തവും പിടിച്ച് ഓടിപ്പാഞ്ഞു വന്നത്. ഈ അടിമകൾ നിയമം തെറ്റിച്ച് പൊതുസ്ഥലത്ത് ഉത്സവമല്ലാത്ത നേരത്ത് ഈ വാരിക്കുന്തവും കത്തിയും വാളുമൊക്കെ പിടിച്ച് നിൽക്കണ കണ്ടിട്ട് അവനങ്ങാട്ട് പിടിച്ചില്ല. പഴയ മുറയനുസരിച്ചാണേ മുമ്പേ നിൽക്കണ ഒരുത്തനെ പിടിച്ച് തലങ്ങും വിലങ്ങും ഓരോന്ന് പൊട്ടിച്ച എല്ലാം കൂടി വാലും പൊക്കി ഓടും. സായു നായരോട് ചോദിച്ച്, എന്താടാ നായരെ ഇപ്പൊ ചെയ്യേണ്ടതെന്ന്. അപ്പ നായർ പറഞ്ഞ്, ഒന്നുകൊണ്ടും പേടിക്കേണ്ടതായിപ്പേ, ഞാനിപ്പൊ ശരിയാക്കിത്തരാമെന്ന്. നായർ നീണ്ടുകിടക്കണ ഓണാമ്പാല് കയറ്റിക്കുത്തി മുമ്പോട്ട് ചെന്നിട്ട് കുഞ്ഞുമാക്കോതനെ പിടിച്ച് തലങ്ങും വിലങ്ങും രണ്ടു മൂന്നെണ്ണം അങ്ങോട്ട് പൊട്ടിച്ച്. സംഗതി ഇവിടെ പരിപാടി തീരേണ്ടതാണ്, പക്ഷേങ്കിൽ ചീര തോക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ അലറി വിളിച്ചു, മോനെ ഓടിവാടാ, നിന്റെ അപ്പനെ തല്ലണടാ. നായരും സായും ആ പെണ്ണിന്റെ തൊള്ളയെന്ന് വന്ന സ്വരം കേട്ട് കാതു രണ്ടും പൊത്തി. അമ്മാതിരി കീറി പൊളിക്കലായിരുന്നു അവളടാ. സായും നായരും അമ്പരം അങ്ങനെ നിൽക്കുമ്പോ യന്ത്രം കൊണ്ടുണ്ടാക്കിയ കുതിരയുടെ പുറത്തു കയറി, ദാ വരണ് കാറൽസുമാൻ എംബ്രദോരുടെ വലം കയ്യായ റോൾഡോന്റെ ഉശുരോടെ കുഞ്ഞുമാക്കോതയുടെയും ചീരയുടെയും പൊന്നാര മകൻ. അവന്റെ കുതിര സായുവിന്റെ നായരുടെ അരികെ തന്നെ നിർത്തി. പറയച്ചക്കൻ ഇമാതിരി ഹീറോ കളിക്കണത് കണ്ടിട്ട് നായരിക്ക് തീരെ അങ്ങാട്ട് പിടിച്ചില്ല. മാറി നിൽക്കണ പറയാ എന്നയാൾ അലറിയ നേരത്ത് പറയപ്പോരാളിയായ നമ്മുടെ നായകൻ യന്ത്രക്കുതിരയുടെ പുറത്തുനിന്ന് ചാടിയിറങ്ങി അരയിലെ ബെൽറ്റുമേ തൂങ്ങിക്കിടക്കണ തോക്കെടുത്ത് നീട്ടി. നായരെന്തായാലും അത്രയും പ്രതീക്ഷിച്ചില്ല. പാവം കോണുകത്തേല് മൂത്രമൊഴിച്ചുകൊണ്ട് പറമ്പിക്കൂടി ഓട്ടത്തോടോട്ടം, പിന്നാലെ സായുവിന്റെ കുതിരയും വച്ചു പിടിച്ചു. പറയന്മാരും പോലയന്മാരും ഉള്ളാടന്മാരും വാലന്മാരും ആർത്തലച്ച് ചിരിച്ചു. ചീരപ്പെണ്ണ് പാഞ്ഞു പിടിച്ചു വന്ന് മോനെ കെട്ടിപ്പിടിച്ച്, എന്റെ പൊന്നുമകനെ പുന്നാരച്ചക്ക രാജീരാജീരാരൂരം എന്നൊക്കെ പാടി ഉമ്മം വച്ചു മക്ക നിൽക്കണ നേരത്ത് ദൂരത്തു നിന്ന് കതിന പോലൊരു വെടി മുഴങ്ങി. ഡും പിന്നെയും കതിന ടിഷ് ടിഷ് വെടിക്കെട്ട് പോലെ ഇടയ്ക്ക് കതിന ഡും കുതിരക്കുളമ്പടി ടക് ടക് ടക് പിന്നെയും ടിഷ് ടിഷ് ടിഷ് പുല്ലുമേലൊക്കെ വെടിയുണ്ട് ചെതറുകയാണ് പിന്നെയും ഡും. അച്ഛ അച്ഛ വായ തുറക്ക്, ഈ മരുന്ന് കുടിക്കച്ച. മൂടൽമഞ്ഞ് വീണത് പെട്ടെന്നായിരുന്നു. വായനശാലയിലേക്ക് ഓടിവന്ന ചെമ്മാത്തിപ്രാന്തൻ പറഞ്ഞു, എടാ കറുപ്പാ വെക്കം വാ, സായിപ്പന്മാരും തമ്പറാക്കന്മാരും കൂടി നമ്മുടെ ആളുകളെ കൂട്ടക്കൊല കൊല്ലാൻ പോണേണ്, നിങ്ങയും കൂടെ വന്നിട്ട് വേണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. വായനശാല അടച്ചോണ്ടുള്ള ഒരു പരിപാടിക്ക് നമ്മളില്ല ചെമ്മാത്തിപ്രാന്ത. ദേ കിടപ്പിലായ മന്ദങ്കാല നടേശം വരെ അമ്പും വില്ലുമായിട്ട് വന്നേക്കണ്. നീ ഒരു വക കോണാത്തിലെ പുത്തിമാൻ കളിച്ചവിടെ നിന്നോ, നിന്റെ പുത്തകവും നിന്നെയും കൂടി എന്തക്കാര് തീയിട്ട് ചാരമാക്കും.
5: അത് കേട്ടപ്പാ എനിക്കിത്തിരി പേടിയൊക്കെ വന്നട്ടാ. ലന്തക്കാര് നമ്മുടെ കൊച്ചിയിലെ വലിയ വായനശാല തീയിട്ടിട്ട് 14 ദിവസം നിന്ന് കത്തിയതല്ലേ, അവന്മാരതും അതിനപ്പുറവും ചെയ്യും.
6: യുദ്ധത്തിനാരൊക്കെയുണ്ട് ജമ്മാത്തിപ്രാന്ത? ഇംഗ്ലീസുകാരും പറങ്കികളിൽ എന്തക്കാരും കൊച്ചി രാജാവിന്റെ പടനായന്മാരും തമ്പുരാമാരും പിന്നെ ലോകത്തുള്ള സായുമാരെല്ലാം തോക്കും കുതിരയുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ കൊല്ലാൻ. ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കറുപ്പൻ ചേട്ടാ, നമുക്കും പോണേണ് നല്ലത്. ചാകുമ്പോ കൂട്ടത്തോടെ ചാകാല്ല.
3: നോവൽ ടൈം. അടിയാള പ്രേതം. P.F. മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

2005 റിലീസ് ചെയ്ത അനന്തഭദ്രം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. പ്രകൃതിയും പ്രണയവും ഭക്തിയും ഒരുമിച്ച് ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം MG രാധാകൃഷ്ണൻ.

0: ഒറ്റവാണി കോഴിക്കോട്.
1: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
2: ഇന്നത്തെ രാഗം രവിചന്ദ്രിക എന്ന രാഗമാണ്. 28-ാമത് മേളകർത്ത രാഗമായ ഹരികാംബോജിയുടെ ജന്യമാണ് രവിചന്ദ്രിക.

0: മദനിദസ
1: എന്ന് നമ്മൾ പാടുമ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള നാട്ടക്കുറിഞ്ചി രാഗവുമായി വളരെ സാമ്യമുണ്ട്. എന്നാൽ ഇവ തമ്മിൽ വളരെ പ്രകടമായ പല വ്യത്യാസങ്ങളുമുണ്ട്. പ്രധാനമായിട്ട്

0: മദനിദസ
1: എന്ന് നമ്മൾ പാടുമ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള നാട്ടക്കുറിഞ്ചി രാഗവുമായി വളരെ സാമ്യമുണ്ട്. എന്നാൽ ഇവ തമ്മിൽ വളരെ പ്രകടമായ പല വ്യത്യാസങ്ങളുമുണ്ട്. പ്രധാനമായിട്ടും നാട്ടക്കുറിഞ്ചിയിൽ പഞ്ചമമുണ്ട്, രവിചന്ദ്രികയിൽ പഞ്ചമമില്ല. എന്നാണ് നാട്ടക്കുറിഞ്ഞിയുടെ ആരോഹണം. എന്നാൽ രവിചന്ദ്രികയാവട്ടെ എന്നാണ് പാടുക,
0: ധനിസ
1: എന്ന് പാടാറില്ല. അതുപോലെ അവരോഹണ പ്രയോഗങ്ങളിലാവട്ടെ എന്നോ എന്നോ ഉള്ള പ്രയോഗങ്ങൾ വരുമ്പോഴാണ് നാട്ടക്കുറിഞ്ഞിയുടെ ഭാവം കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടാവുക. എന്നാൽ രവിചന്ദ്രികയിൽ പഞ്ചമത്തിന്റെ സ്പർശം പോലുമില്ല, ഋഷഭം പ്രകടമായി കാണിക്കുകയും ചെയ്യും. ഈ രാഗം അടിസ്ഥാനപ്പെടുത്തി ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിടുത്ത കത്രീന എന്ന പ്രശസ്തമായ ഒരു ചിത്രത്തിലെ ഗാനമാണത്. എഴുതിയിട്ടുള്ളത് ശ്രീ ശ്രീകുമാരൻ തമ്പി.

തമിഴ് സംഗീതത്തിൽ എ എം രാജ എന്ന മറ്റൊരു പ്രസിദ്ധ ഗായകനുണ്ടായിരുന്നു. അങ്ങനെയാണ് രാസയ്യൻ ഇളയരാജയായി മാറിയത്. തമിഴ് സിനിമയെ ഒന്നാകെ നിയന്ത്രിച്ചു നിർത്താൻ പോന്ന ചാലകശക്തിയായി പിന്നീട് ഇളയരാജ ഗാനങ്ങൾ. മലയാളത്തിലും ചിത്രത്തിന്റെ വിജയ ഫോർമുലയായി മാറി രാജാഗാനങ്ങൾ. ഈ ഗാനങ്ങളെ മാത്രം

0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: ആകാശവാണി കോഴിക്കോട്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: കോഴിക്കോട് സ്വദേശിയും മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഗീത സംവിധായകനും സംഗീതജ്ഞനുമാണ് സലീൽ ഹട്ടൻ. സ്വതന്ത്ര സംഗീതരംഗത്ത് സജീവമായ സലീൽ ഹട്ടൻ പ്രശസ്ത ഗിറ്റാറിസ്റ്റും പോപ്പ് സംഗീതരംഗത്ത് ശ്രദ്ധേയനായ കലാകാരൻ ആർച്ചി ഹട്ടന്റെ മകനാണ്. യുദ്ധത്തിന്റെ ദുരിതങ്ങൾ കുട്ടികളുടെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്ന 2026 പുറത്തിറങ്ങിയ പേപ്പർ ബോട്ട് എന്ന മ്യൂസിക് വീഡിയോയിലൂടെ സലീൽ ഹട്ടൻ ശ്രദ്ധ നേടി. ആർട്ട് കഫേയിൽ ഇന്ന് തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുന്നു സലീൽ ഹട്ടൻ. പിന്നെ കോഴിക്കോടുകാരനായ സലീൽ ഹട്ടൻ എങ്ങനെയാണ് മുംബൈയിലേക്ക് എത്തിച്ചേർന്നത്?
1: മുംബൈയിലെത്തി ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം അതൊരു കോർപ്പറേറ്റ് ജോബ് പോലെയായിരുന്നു. എനിക്ക് ചെന്നൈയിലുള്ള ജോബ് മ്യൂസിക് ഒരു കോളേജിലിരുന്ന് വർക്ക് ചെയ്തിരുന്നു, അതൊരു കോർപ്പറേറ്റ് ജോബായിരുന്നു. അപ്പോൾ 9 to 5 ഒരു സ്ലോട്ടായിരുന്നല്ലോ. അപ്പം ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ ഒരു കോളേജായിരുന്നു സൗണ്ട് എഞ്ചിനീയറിംഗ് കോളേജ്. ഭയങ്കര സ്ട്രിക്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഇൻ ബിറ്റ്വീൻ റെക്കോർഡിങ്സൊക്കെ ഞാൻ അവിടെ ആഡ്സൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ചെന്നൈയിൽ തന്നെ. അപ്പോൾ ഉണ്ണിമനോൻ സാറിൻ്റെയൊക്കെ സ്റ്റുഡിയോയിലൊക്കെ ആയിരുന്നു റെക്കോർഡിംഗ് ഉണ്ടാവുക. അപ്പം അതിന് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയി. അപ്പം പിന്നെ ഞാൻ ചെന്നൈയിൽ മിസ് ചെന്നൈ കോണ്ടസ്റ്റിലൊക്കെ പെർഫോം ചെയ്ത്. അപ്പോൾ അത് വളരെ രസകരമായ കാര്യമായിരുന്നു. അപ്പോൾ അന്ന് പെർഫോം ചെയ്തപ്പം ബാക്ക് സ്റ്റേജിൽ നമ്മളെ സുജാത ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ മോഹൻ ഒക്കെ ബാക്ക് സ്റ്റേജിൽ വന്ന് മീറ്റ് ചെയ്തപ്പോൾ അച്ഛനായിട്ട് നല്ല പരിചയമായിരുന്നു. അപ്പോൾ ആ കാലം മുതലേ ഡാഡീനെ നല്ല പരിചയമായിരുന്നു. അങ്ങനെ എന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ഒരു നല്ലൊരു ഇതായിരുന്നു. അന്ന് സുജാത ചേച്ചി ഉണ്ടായിട്ടില്ല വീട്ടിൽ. ചെന്നൈയിൽ നല്ലൊരു ഇതായിരുന്നു. പിന്നെ എൻ്റെ കൊളീഗ്സ് എല്ലാവരും ബോംബെയിലേക്ക് മൂവ് ചെയ്തു. ബെറ്റർ ഓപ്പർച്യൂണിറ്റീസും കുറച്ച് വൈഡർ ഇൻഡസ്ട്രിയാണല്ലോ. അപ്പൊ അങ്ങനെയാണ് ബോംബെയിലേക്ക് ഞാൻ മൂവ് ചെയ്തത്.
0: ബോംബെയിലേക്ക് എത്തിച്ചേർന്നപ്പോഴേ പിന്നെ അവിടെ നിന്നൊരു തുടക്കം എങ്ങനെയായിരുന്നു? സംഗീതം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. നമ്മള് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്തി, പിന്നെ യാത്രകൾ നടത്തുന്നു, കൽക്കത്ത മൊത്തം യാത്ര നടത്തുന്നു, ദെൻ യു ബാക്ക് ടു മുംബൈ അഗൈൻ. സോ സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള ഒരു മ്യൂസിക്കിന്റെ സ്റ്റാർട്ടിങ് ആ ഒരു തുടക്കം അതെങ്ങനെയുള്ളതാണ്?
1: ബോംബെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഡെമോസ് ഒക്കെ റെഡി ആക്കിയിരുന്നു. എല്ലാ ഡെമോ എന്റെ ഓൺ കോമ്പോസിഷൻ അതൊക്കെ. അപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിനെ എല്ലാം മീറ്റ് ചെയ്തിട്ട് ഡെമോസ് കൊടുക്കുക. പിന്നെ അങ്ങനെ ഓരോ ഓപ്പണിങ്സ് ഇങ്ങനെ. ബോംബെ എന്ന് പറഞ്ഞാൽ വലിയ ഇൻഡസ്ട്രി അല്ലേ. അപ്പം അവരെ നമ്മളെ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ കുറേ ഇതുണ്ട്. അപ്പം അങ്ങനെ ഓരോരോ വർക്ക് വേണം. ആദ്യം അഡ്വർടൈസ്മെന്റ് കുറേ ആക്റ്റീവായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഗെറ്റ് ടു നോ ഇൻഡസ്ട്രി. എന്റെ സ്ട്രോങ് പോയിന്റ് ആൻഡ് ലൈവ് പെർഫോമൻസാണ്. ലൈവ് കോൺസെർട്ട്. അപ്പോൾ പിന്നെ ലൈവ് കോൺസെർട്ട്സിന് ഫിനാൻഷ്യലി ബെറ്റർ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ലൈവിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത്. സ്റ്റുഡിയോ വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലിറ്റിൽ മോർ എന്താ പറയുക, കുറച്ചും കൂടി പേഷ്യൻസ് ഒക്കെ വേണം. അപ്പോൾ അങ്ങനെ ഒരു ലൈവ് പെർഫോമൻസിലേക്ക് എന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു.
0: ഈ ഒരു പോപ്പ് മ്യൂസിക് ജോണറിനോടാണോ കൂടുതലായിട്ട്?
1: ബോംബെയിൽ പോയ ശേഷം ഞാൻ എൻ്റെ മ്യൂസിക് സ്പെക്ട്രം തന്നെ ഭയങ്കര ചേഞ്ച് ആയത്. എന്താ നമ്മൾ ബാൻഡിൽ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഹാർഡ് റോക്ക്, ഹെവി മെറ്റൽ, അങ്ങനത്തെ റോക്കിൻ്റെ ഒരു ഇതായിരുന്നു നമ്മൾ ജോണറിൽ പ്ലേയുന്നത്. ബോംബെയിൽ എത്തിയപ്പോൾ കുറേ വൈഡർ ജോണേഴ്സ്, ഇപ്പം ജാസ്, ലാറ്റിൻ ജാസ്, അങ്ങനെ കുറേ അങ്ങനത്തെ കാറ്റഗറീസിലൊക്കെ നമുക്ക് അവിടുത്തെ ബോംബെയിലെ വലിയ വലിയ മ്യൂസിഷ്യൻസ് ആയിട്ടുള്ള ഒന്ന് ജാമിങ് തുടങ്ങി, പെർഫോം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് കുറേ ഒരു നമുക്കൊരു ലേണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് നമ്മൾ കേൾക്കാത്തൊരു ടൈപ്പ് ഓഫ് ജോണർ ആക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് വന്ന് എന്തൊക്കെയാണ് അതിൻ്റെ
0: കൂടുതൽ പഠിക്കാൻ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് അത് മുംബൈന്ന് കിട്ടി. പിന്നെ ശേഷം പിന്നീട് ഇങ്ങനെ കാലിക്കറ്റിലേക്ക് വന്നു പോകുന്നു, ഒരു ബ്രേക്കിൽ വന്നു പോകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു പേപ്പർ ബോട്ട്, ഈ ഒരു പേപ്പർ ബോട്ട് എന്നുള്ള ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ മുൻപായിട്ട് തന്നെ ഒരുപാട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതില് താങ്കൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് സലീൽ ഹട്ടൻ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് മ്യൂസിക് എന്ന് ചോദിച്ചാല്?
1: അതിനു മുമ്പ് ഞാൻ ഈ നമ്മളെ വയനാട് ഇതുണ്ടായില്ലേ, വയനാട് ഫ്ലഡ്, ആ ടൈമിൽ ഞാനൊരു സോങ് ആ ടൈമിൽ ഞാനിവിടെ വന്നിരുന്നു. ആ ടൈമിൽ ഒരു സോങ് പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അതിന് ഹാൻഡ് ഇൻ ഹാൻഡ് പ്രേ ഫോർ വയനാട് എന്ന് പറഞ്ഞൊരു സോങ്, അത് യൂട്യൂബിലെല്ലാം ഉണ്ട്. അപ്പം അത് ഇതേപോലെ ഒരു ഇങ്ങനത്തെ ഒരു സാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ. അപ്പൊ അതിന് കമ്പോസ് ചെയ്ത സോങ് അത് യൂട്യൂബിലുണ്ട്.
0: ഒന്ന് പാടാൻ പറ്റും?
1: അത്

0: വർക്കുകളിൽ പൊതുവായിട്ട് കാണാൻ പറ്റുന്നത് ഒരു സർവൈവൽ അല്ലെങ്കിൽ ചാലഞ്ചസിന് നമ്മൾ എങ്ങനെ നേരിടണം, വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് നമ്മൾ എങ്ങനെ
1: പോസിറ്റീവ് ആയിട്ടുള്ള വൈബാണ് ഞാൻ സൊസൈറ്റിയിൽ നമുക്ക് ഹെൽപ്പ് ഇതാക്കാൻ കൺവേ ചെയ്യാൻ.
0: അപ്പം നമ്മൾ കുറെ നേരമായി പേപ്പർ ബോട്ട് എന്ന് പറയുന്നു. അപ്പൊ ഒബ്വിയസ്ലി തീർച്ചയായിട്ടും അത് കേൾക്കാൻ നമ്മുടെ ശ്രോതാക്കൾക്ക് താല്പര്യം ഉണ്ടാവും. ആ ഒരു സംഗീത സൃഷ്ടി അതൊന്ന് അവതരിപ്പിക്കാൻ പറ്റും.
1: ഇത് ഫസ്റ്റ് പാർട്ട് ഞാൻ ഈ മുഹമ്മദ് ബഷീറിൻ്റെ ആ വരികളാണ് ഞാൻ അതും മലയാളത്തിലാണ് എഴുതിയത്. അത് മലയാളത്തിൽ പാടിയത് കാലിക്കറ്റിൽ തന്നെ ഒരു 8 years old ഒരു ചെറിയ കുട്ടിയാണ്, പ്രസന്റേഷൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആൺകുട്ടിയാണ്, അവൻ്റെ പേര് വിഹാൻ ടിയ അനീഷ് എന്നുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു കോമൺ ഫ്രണ്ടിൻ്റെ ത്രൂ എനിക്ക് കോണ്ടാക്ട് കിട്ടിയിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ആ കുട്ടി പാടിയ ഇതാണ് ഇത്, പാത്തുമ്മ പാത്തുമ്മ പാത്തുമ്മ പാത്തുമ്മ എൻ്റെ പൊന്നാറ് ആട് എടേ പോയ് പാത്തുമ്മ, അങ്ങനെ ഒരു വരികള്. ഇതിന് അതിന് ശേഷമാണ് എൻ്റെ ഇംഗ്ലീഷ് ഇതുവരെ പേപ്പർ ബോട്ട് ഓഫ് ഇന്നസെൻസ് ഡ്രിഫ്റ്റിംഗ് ത്രൂ എ സൈലന്റ് സ്ട്രീം ഐ ഫീൽ ദ ടർബുലൻസ്, അത് ഞാൻ ഇംഗ്ലീഷ് പാട്ട് ഞാൻ ആ പാടിയത്.

0: അങ്ങനെ ഒരു ട്യൂണ്. അത് കാലിക്കറ്റിലെ ഒരു 12th പഠിക്കുന്ന ഒരു കുട്ടീനും പെൺകുട്ടീനും കൂടിയാണ് പാടിയത്. ഞാൻ കൊളാബറേറ്റ് ചെയ്തത്, ഞാൻ തന്നെ കമ്പോസ് ചെയ്തത്. എൻ്റെ പാട്ട് ഇംഗ്ലീഷിലാണ് ഞാനാണ് പാടിയത്. ഇതിപ്പോൾ ആ കുട്ടി പാടിയത് ആ മലയാളത്തിൽ, അതെ അതെ മലയാളം വേർഷന്. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഒരു ഗുഡ് വിൽ തീമായിട്ടുള്ള എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. നമ്മൾ
1: സലീൽ ഹട്ടൻ എന്നൊരു മ്യൂസീഷ്യൻ്റെ

0: ആ ഒരു മ്യൂസിക് വീഡിയോക്ക് പേപ്പർ ബോട്ട് എന്നുള്ള ഒരു പേര് കൊടുക്കണമെന്നാണെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും അല്ലേ?
1: പേപ്പർ ബോട്ട് നമ്മള് ഞാൻ എനിക്ക് ഒരു വൈഡർ സ്പെക്ട്രം, ഞാനിങ്ങനെ ഞാൻ ലിറിക്സ് എഴുതുമ്പോൾ ഞാൻ ഒരു ഒരു ഇമാജിൻ ചെയ്യും, വിഷ്വൽസും ഞാൻ ഇമാജിൻ ചെയ്യും, രണ്ടും ചെയ്യുന്നു. അപ്പോൾ കുറച്ചൊരു സ്ട്രോങ് കണക്ഷൻ കിട്ടും. അപ്പോഴാണ് എനിക്ക് ഈ നമ്മൾ ഇപ്പോഴത്തെ ഈ നടക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വാറിൻ്റെ ഒക്കെ ഒരു മെയിൻ ഇതിൽ ഗ്രീഡ് ഫോർ മണി, ഗ്രീഡാണ് നമ്മൾ എല്ലാത്തിലും ഇതിലെത്തിക്കാം. ഒരു ഒരു ബോട്ടിൻ്റെ എൻട്രിയും പോക്കും ഇതിനെ പറ്റിയിട്ടാണ് ഭയങ്കര ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സോങ് റൈറ്റ് ചെയ്തപ്പോൾ കുട്ടികളെ ആ സീക്വൻസ് ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ എൻ്റെ ഒരു റീ ഇമാജിൻ ചെയ്തിട്ട് അങ്ങനെയാണ്. അത് വീഡിയോ കണ്ടാൽ ശരിക്കും നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
0: ശരിയാണ്. ഇനിയിപ്പം അപ്കമിങ് പ്രോജക്ട്സിനെ കുറിച്ച് ചോദിച്ചാൽ ഏതൊക്കെയാണ്?
1: ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വേൾഡ് കപ്പിൻ്റെ ഒരു സോങ് റിലീസ് ചെയ്യുന്നുണ്ട്, വേൾഡ് കപ്പിൻ്റെ തരംഗല്ല. പിന്നെ ഞാൻ ആ ചെറുപ്പകാലത്തിൽ തന്നെ മ്യൂസിക്കിൽ വീട്ടിലുണ്ടായിരുന്ന ടൈമിൽ മുന്നേ എനിക്ക് ഭയങ്കര ഒരു പാഷൻ ഫുട്ബോളായിരുന്നു. കോഴിക്കോട്ടുകാരെ വീക്ക്നെസ് എന്ന് പറയാന്ന് വെച്ചാല് ഫുഡ്, ഫുട്ബോൾ, മ്യൂസിക്.
0: അത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതായത് കോഴിക്കോടിനേക്കാളും അത്ര സംഗീതത്തില് ഇത്രത്തോളം എക്സ്പോഷർ കിട്ടുന്ന ഒരു സ്പേസ് വേറെ ഇല്ല. ദെൻ യു മൂവ് ടു മുംബൈ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് മുംബൈയിൽ എത്തി എന്നുള്ളത്.
1: ഒരു ബെറ്റർ ബിഗർ ഇൻഡസ്ട്രി ആ ഒരു ഇതിലുണ്ടല്ലോ, കുറച്ചും കൂടി മ്യൂസിക്കൽ ജോണർ സെഗ്മെന്റ് ചെയ്യാനോ. അങ്ങനത്തെ ഒരു സൗത്തിലാകുമ്പോ
0: ലാംഗ്വേജ് റെസ്ട്രിക്ഷൻ വലിയ രീതിയിൽ,
1: നമ്മള് മോർ ബേസ്ഡ് ഓൺ മൂവീസ് ഒക്കെയാണല്ലോ നമ്മളെ മൂവി സോങ് ഫിലിം സോങ്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് വളരെ കുറവാണ്
0: ഇപ്പോഴത്തെ.
1: ഇപ്പൊ ഉണ്ട് ഇപ്പൊ വന്നിന്. അപ്പോ ഞാൻ ആ ടൈമിൽ തന്നെ ഡാഡി ചെറുപ്പത്തിൽ ഗിറ്റാർ പഠിപ്പിക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഫുട്ബോളിനാണ് താല്പര്യം. ഫ്രണ്ട്സിനോട് ഫുട്ബോൾ കളിക്കാനോ, പിന്നെ ഞാൻ ഈ സെവൻസ് ഫുട്ബോളിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ്സ്, അപ്പോൾ ഇവിടെ കാലിക്കറ്റ് കോഴിക്കോടുള്ള നമ്മളെ എല്ലാ പ്രശസ്തരായ പ്ലേയേഴ്സിൻ്റെ ഇപ്പോഴത്തെ പ്ലേയേഴ്സിൻ്റെ കൂടെയൊക്കെ കളിച്ചിരുന്നത്. നമ്മൾ അന്ന് എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ ഒളിമ്പ്യൻ റഹ്മാൻ ക, ഇവരെ മക്കളുണ്ട്, യാസിന്, ഞാൻ, പിന്നെ ഇവിടെ നമ്മളെ ലോയി സ്പോർട്സിലെ റോഷിത്ത് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ടീമുണ്ട്. അപ്പോൾ ഞങ്ങൾ റോയ് റോജേഴ്സ് എന്ന് പറഞ്ഞൊരു കേരള പോലീസിനെ കളിച്ച ഫേമസ് പ്ലെയറാണ്. അപ്പോൾ ഞങ്ങൾ ജിജു ജേക്കബ് ഒക്കെ ഇന്ത്യൻ ടീമിൽ കളിച്ച പ്ലെയേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ സർക്കിള് ടൂർണമെൻറ്റ് പോയി കളിക്കും. അങ്ങനെ പിന്നെ ആ ടൈമിലൊക്കെ നമ്മളെ ഫാൻസി എന്താ വെച്ചാൽ വേൾഡ് കപ്പ്സൊക്കെ വന്നല്ലോ ഫുട്ബോൾ. അപ്പോൾ അതെല്ലാം നമ്മൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിന്. അല്ല മിക്ക പിള്ളേരും ആ ഒരു ഇതുണ്ടാവും, ബ്രസീലും അർജന്റീനയും. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഫുട്ബോളിൻ്റെ ഒരു ക്രേസ് ഭയങ്കര തന്നെ സ്ട്രോങ് ആയിരുന്നു.
0: അപ്പം ഈ സലീൽ ഹട്ടൻ, ആർച്ചി ഹട്ടൻ എന്നൊക്കെ പറയുമ്പോഴേ ആ പേര് കുറച്ച് ഡിഫറെന്റ് ആണ്.
1: അതെ അതെ.
0: അതിന്റെ പിന്നിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള കഥ?
1: ഞങ്ങൾ ശരിക്കും മലബാറി പ്രോപ്പർ മലബാറി തന്നെയാണ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ്. അപ്പോൾ ഞങ്ങൾ റൂട്ട്സ് എനിക്കൊന്ന് കണ്ണൂർ ഉണ്ട്, ഹട്ടൻസ് ഉണ്ട്, പിന്നെ തലശ്ശേരി ഉണ്ട്, കാലിക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ കുറേ ഫാമിലി ആ ഭാഗങ്ങളിലുണ്ട്. മലബാർ തന്നെയാണ് നമ്മളത്. നമ്മൾ ഗ്രാൻഡ് ഫാദർ ഗോട്ട്ലീബ് ഹട്ടൻ, അത് കുറേ ഡിഫറെൻറ്റ് നെയിമാണ് ഗോട്ട്ലീബ് ഹട്ടൻ. അപ്പോൾ ഡാഡി ബ്രദേഴ്സ് എല്ലാവരും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് നെയിംസ്, പക്ഷേ ഹട്ടൻ ആണ് സർ നെയിം ഞങ്ങളെ.

0: ഓക്കെ, അപ്പം ഒരുപാട് സന്തോഷം. കാര്യം എന്താണെന്ന് വെച്ചാൽ, സംഗീത പ്രേമികൾ സംഗീതത്തിന് എപ്പോഴും പ്രത്യേക സ്ഥാനം കൊടുക്കുന്ന ഒരിടമാണ് നമ്മുടെ കോഴിക്കോട്. മാത്രമല്ല, താങ്കളുടെ അച്ഛൻ ആർച്ചി ഹട്ടൻ കോഴിക്കോട് ആകാശവാണിയിൽ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു കലാകാരൻ കൂടിയായിരുന്നു. ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് താങ്കളും ഇപ്പം സംഗീത മേഖലയിൽ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനായി മാറി. താങ്കളുടേതായിട്ടുള്ള ഒരുപാട് ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല പ്രോജക്ട്സ് ഇനിയും ഉണ്ടാവാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ. ഇനിയും അതിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോടായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ?
1: വളരെ താങ്ക്സ് തന്നെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചത്. എനിക്ക് എൻ്റെ സംഗീതത്തിൽ കൂടെ നമ്മളെ സൊസൈറ്റിന് സഹായിക്കാനും പോസിറ്റീവ് മെസ്സേജ് കൊടുക്കാനുള്ള എൻ്റെ ഒരു ഗുഡ് വിൽ സോങ്സ് ആണ് എൻ്റെ മൈൻഡിലുള്ളത്. കമ്പോസിഷനും പിന്നെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള സോങ്സും ചെയ്യാനും താല്പര്യമുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ ഫിലിം മ്യൂസിക് ചെയ്യാനും ഇൻട്രസ്റ്റഡ് ഉണ്ട്. എന്തായാലും നമ്മൾ ഈ ജേണിയിൽ ഞങ്ങൾ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ആകാശവാണിയിലെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും വളരെ നന്ദി.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്കൊരു പാട്ട് പാടിയിട്ട് നിർത്തിയാലോ?
1: Heal the world, make it a better place.
0: സ്വതന്ത്ര സംഗീത സംവിധായകനും സംഗീതജ്ഞനുമായ സലീൽ ഹട്ടൻ തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു ആർട്ട് കഫേയിൽ ഇതുവരെ. അഭിമുഖം സുധർമ്മ.
2: കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ആകാശവാണി കോഴിക്കോട്, ലളിത ഗാനങ്ങൾ. കടലാസു തോണിയിൽ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം. ആർ കെ രാമദാസ്, വസുമതി രാജ് എന്നിവർ പാടിയത്. രചന ഖാൻകാവിൽ, സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.

കടുത്തുരുത്തി ടി ആർ രാധാകൃഷ്ണന്റെ സംഗീത നിർദ്ദേശത്തിൽ ടി സേതുമാധവൻ പാടിയ ഗാനം കേൾക്കാം. തോളിൽ കിടത്തി ഞാൻ എന്നു തുടങ്ങുന്നു. രചന രതി തമ്പാട്ടി.

ഗാനശില്പികൾ പി പി ശ്രീധരൻ ഉണ്ണി, പി ആർ മോഹൻദാസ്. ചെങ്ങന്നൂർ ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഞാറ്റുവേല പൈങ്കിളി എന്ന് തുടങ്ങുന്നു.

0: ലളിത ഗാനങ്ങൾ സമാപിക്കുന്നു.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
7: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
6: വാട്സ്ആപ്പ് നമ്പർ 9400224440.
7: 9400224440.
6: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: എന്ന ആർ മോഹൻ തന്റെ ഓർമ്മകളിൽ ചിതറിക്കിടക്കുന്ന 70-കളിലെയും 80-കളിലെയും കോഴിക്കോട് നഗരത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക അടയാളങ്ങളെ നമുക്ക് വേണ്ടി ഓർത്തെടുക്കുന്നു. ഇപ്പോൾ
1: എൻ്റെ ബാല്യം ആലപ്പുഴയിൽ ചേർത്തല തുറവൂരായിരുന്നു. അവിടെ തുറവൂർ യു പി സ്കൂൾ, ടി ഡി ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ ജ്യേഷ്ഠൻ കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ ഹൈസ്കൂളിലെ അധ്യാപകനായി. ചില ഗാർഹിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ എന്നെ കോഴിക്കോട്ടേക്ക് വിളിച്ചു. തുടർന്ന് ഞങ്ങൾ അമ്മയും ഒക്കെ ആയിട്ട് കോഴിക്കോട്ടേക്ക് പോന്നു. ഇവിടെ വന്നിട്ടാണ് കോളേജ് വിദ്യാഭ്യാസം തുടങ്ങുന്നത്. മീൻചന്ത ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹിസ്റ്ററി മലയാളം പ്രീ ഡിഗ്രിക്ക് ചേരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ എന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു സാഹിത്യ കൗതുകം ജനിപ്പിക്കുന്ന രീതിയിൽ എന്നെ ഒരു ഇതാക്കി കൊണ്ടുവന്നത് അമ്മയാണ്. അമ്മയ്ക്ക് മിക്കവാറും രാമായണമൊക്കെ അമ്മ കാണാതെ പറയുമായിരുന്നു. അമ്മ സ്കൂളിലൊന്നും പോയിട്ടില്ല. പക്ഷേ എഴുത്തച്ഛൻ്റെ രാമായണം നന്നായിട്ട് ഈണത്തിൽ ചൊല്ലുമായിരുന്നു അമ്മ. അങ്ങനെ അതെന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ കവിതയിലേക്ക് എനിക്ക് തിരികൊളുത്തിയത് അമ്മയാണ് എന്ന് ഞാൻ ചിലപ്പോൾ ഓർമ്മിക്കാറുണ്ട്. അങ്ങനെ വലിയ ഭൗതിക സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വായന ചെറുപ്പത്തിൽ തന്നെ എഴുത്ത് അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പോൾ കോഴിക്കോട്ട് വന്നപ്പം ഉണ്ടായൊരു സൗകര്യം വെച്ചാൽ കോളേജിൽ അതിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് ഡിഗ്രി ക്ലാസ്സിൽ കൽപ്പറ്റ നാരായണൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി, വലിയ സുഹൃത്തുക്കളായി, കുടുംബ സുഹൃത്തുക്കളായി. അങ്ങനെ ഇപ്പോഴും ആ സൗഹൃദം തുടരുന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ വയനാട്ടിലെ ആദ്യത്തെ പാരലൽ കോളേജ്, ലീഡിംഗ് കോളേജിൽ അധ്യാപകനാക്കി. അങ്ങനെ ഞങ്ങളവിടെ ഒരു വലിയ, ഞാൻ കൂടെ കൽപ്പറ്റ നാരായണൻ, പിന്നെ ഒ കെ ജോണി, ജയചന്ദ്രൻ പത്രപ്രവർത്തകനായിട്ട് അന്നവിടെ കൽപ്പറ്റയിൽ വന്ന സമയമാണ്. ഞങ്ങളിവിടെ ഡിഗ്രി ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു കെ ജയചന്ദ്രൻ. അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റയിലൊരു സാംസ്കാരിക സമൂഹം തന്നെ ഉണ്ടായിരുന്നു. നാടുഗദ്യ ബേബി, മാവേലിമൺട്രം, രജനിക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കളൊക്കെ ശേഖരിക്കാനായിട്ട് പഞ്ചായത്ത് ഓഫീസുകൾ, വില്ലേജ് ഓഫീസുകൾ അങ്ങനെയൊക്കെ അന്ന് കയറിയിറങ്ങും. വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി കൂടും, പി ടി ജോൺ ഉണ്ടാവും. അങ്ങനൊരു ഇത് കൽപ്പറ്റയിലുണ്ടായിരുന്നു. കോഴിക്കോട്ട് വീണ്ടും മടങ്ങിയെത്തുമ്പോൾ, മടങ്ങിയെത്തുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് നഗരത്തിൽ ഒരു സാംസ്കാരിക ചലനം എന്ന് തന്നെ നമുക്ക് പറയാം. ഞങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ചേർന്ന്, ജോയി മാത്യു ഉണ്ടായിരുന്നു, എ സോമൻ, ഡോക്ടർ ഐ രാജൻ, രാമേന്ദ്ര മൊഗേരി, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ അന്ന് അനീതിക്കെതിരെ ഉള്ളൊരു പോരാട്ടത്തിൻ്റെ സമയമായിരുന്നു എന്ന് പറയാം. സാംസ്കാരിക വേദി ഉണർന്ന് മനുഷ്യ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് അനീതികളോട് പൊരുതുക എന്ന വലിയൊരു ഒരു ഒരു വിഷയം യുവജനങ്ങൾക്കിടയിൽ ചിന്തിക്കുന്ന, വായിക്കുന്ന, ഭാവിയിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന യുവാക്കൾക്കിടയിൽ അതൊരു വലിയ സംഭവമായി. അന്ന് നമുക്കിപ്പം അത്ഭുതം തോന്നുന്ന ഒരു സംഗതി എന്നൊക്കെ പറഞ്ഞാൽ, ഒരു ദിവസം രാവിലെ ഞാൻ മീൻചന്തയിൽ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ജനാലയിൽ മുട്ടുന്ന ഒരാൾ, നോക്കുമ്പോൾ അത് സുരാസുമാണ്. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. എന്നെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ്. എന്തിനാണ്, എവിടേക്ക് എന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ മനുഷ്യൻ, വ്യവസ്ഥയ്ക്ക് അനുയോജ്യനല്ലാതെ നമ്മുടെ പൊതുജീവിതത്തിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന സുരാസുവിനെ പോലെയുള്ള, ജോൺ അബ്രഹാമിനെ പോലെയുള്ള, മധുമാഷെ പോലെയുള്ള അങ്ങനെ ഒരുപാട് ആളുകൾ നിലനിൽക്കുന്ന ആ വ്യവസ്ഥയ്ക്ക് അനുയോജ്യരല്ലെങ്കിലും വരാനിരിക്കുന്ന ഒരു നന്മ നിറഞ്ഞ മനുഷ്യ സമൂഹത്തിൻ്റെ സന്ദേശവാഹകരാവാനാണ് അവർ കൊതിച്ചത്. അതുകൊണ്ട് അവർ പലതും ത്യജിച്ചു. സുരാസുരൻ നമുക്കറിയാം, റെയിൽവേ സ്റ്റേഷനിൽ വിഷം കഴിച്ച് അനാഥമായൊരവസ്ഥയിൽ സ്വയം ജീവിതം ത്യജിച്ചൊരു നിലയിലാണ് ആ വലിയ കലാകാരനെ നാം കാണുന്നത്. മധുമാഷ് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അങ്ങനെ സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ, ത്യജിക്കാൻ മനോഭാവമുള്ള, അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ അടിവരയിട്ടൊരു പറയേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ത്യാഗം.

മനോഭാവം വരാനിരിക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി ഇന്നത്തെ കിട്ടാൻ സാധ്യതയുള്ള സൗഭാഗ്യങ്ങൾ പോലും ത്യജിക്കാൻ കഴിയുന്ന ജനിക്കാൻ ആഗ്രഹിച്ച ഒരു തലമുറയിലൂടെയാണ് നാം ഇവിടെ വന്ന് എത്തി നിൽക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പറയേണ്ട പല, ഇപ്പം ജോൺ അബ്രഹാമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, കോഴിക്കോടിൻ്റെ രാംദാസ് വൈദ്യർ എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യൻ ഉണ്ടായിരുന്നു. രാംദാസ് വൈദ്യർ കോഴിക്കോടൊന്ന് ഏറിയാൽ രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ബി കെ എൻ രാംദാസ് വൈദ്യർക്ക് കത്തയക്കുന്നത്. ആ കത്ത് ഏറാതെ കുറയാതെ കോട്ടപ്പറമ്പിലുള്ള നീലകണ്ഠ വൈദ്യശാലയിൽ രാംദാസ് വൈദ്യർ ചെന്ന് കാണും ആ കത്ത്. വലിയ ഒരു സൗഹൃദമായിരുന്നു. രാംദാസ് വൈദ്യർ എന്ന് പറഞ്ഞാൽ ഈ ബഹിഷ്കൃതരായവരെ കൂട്ടിപ്പിടിച്ച ഒരു മനുഷ്യനാണ്. നമ്മൾ നേരത്തെ പറയുന്ന പോലെ അതൊക്കെയായിരുന്നു കോഴിക്കോടിൻ്റെ അടയാളങ്ങൾ. അലക്കുകലിനെ അദ്ദേഹം ആദരിച്ചു. ബഹിഷ്കരിക്കപ്പെടുന്ന രാത്രി സ്ത്രീകളെ അദ്ദേഹം വിരൂപറാണി പട്ടം നൽകി ആദരിച്ചു. അതൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ടോ ഇതെനിക്കറിഞ്ഞുകൂടാ. ഒരു വിരൂപറാണി മത്സരം നടത്തി. നമ്മൾ സുന്ദരി പട്ടം കൊടുക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വിരൂപറാണിയെ കണ്ടെടുത്തു, നാലടി പൊക്കത്തിൽ തടിച്ച ഒരു സ്ത്രീ. പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നഗരത്തിൻ്റെ ഇടവഴിയിൽ കാമകിങ്കരന്മാരാൽ കീറിപ്പറഞ്ഞ ഒരു മൃതദേഹമായി അവശേഷിക്കുകയായിരുന്നു ആ സ്ത്രീ. രാംദാസ് വൈദ്യർ അത് ഓർമ്മിപ്പിക്കുമായിരുന്നു കാണുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ വിചിത്രമായ ഒരു സാംസ്കാരിക സ്ഥലമാണ്, സ്നേഹസ്ഥലമാണ് കോഴിക്കോട്. നമുക്കറിയാം വന്നവരാരും തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത നഗരം എന്നാണ് കോഴിക്കോട് എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കോഴിക്കോടിൻ്റെ ഹൃദയത്തിലെ നന്മ, ഇപ്പം ബഷീറൊക്കെ നമ്മൾ പറയുമായിരുന്നല്ലോ, ബഷീർ തലയോലപ്പറമ്പിൽ വന്ന് നിന്നിട്ട് ബേപ്പൂര് സ്ഥിരതാമസമാക്കിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കോഴിക്കോട് അത്ര ഇഷ്ടമായിരുന്നു. കോഴിക്കോട് വന്നിട്ടാണ് അദ്ദേഹം എല്ലാവരെയും ഇഷ്ടം പോലെ സ്നേഹിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹബന്ധവും, അതാണ് നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ടത്, ഇങ്ങനെ ഒരു നഗരഹൃദയത്തിൽ ഇതുപോലെയുള്ള പ്രതിഫലേച്ഛ ആഗ്രഹിക്കാത്ത ഒരു സ്നേഹ സമൂഹം, അത് കോഴിക്കോടിൻ്റെയാണ്. അതാണ് മെഡിക്കൽ കോളേജിൽ ഒരു വലിയ അഴിമതിക്കാരനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ ജനകീയ വിചാരണ ചെയ്ത് അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ ചെരുപ്പ് മാല അണിയിച്ചു ഒരു ദിവസം. അതൊക്കെ ഒരു വലിയ സംഗതിയാണ്. അയാൾ ഇറങ്ങി വരുമ്പോൾ അത് സോമനൊക്കെ ആയിരുന്നു. സോമനും ടെലഫോൺസിൽ സേതു ഇവരൊക്കെ ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത്. അതൊക്കെ നമ്മുടെ ഭാവിയിലേക്കുള്ള വളർച്ചയിൽ കോഴിക്കോടെ യുവത്വം ചവിട്ടി കടന്ന ചരിത്ര പടവുകളാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനവർ പിന്നീട് എത്ര നന്മ നിറഞ്ഞ സങ്കല്പമായിരുന്നു എങ്കിൽ പോലും അതിൻ്റെ ലക്ഷ്യം നിറവേറ്റാനാവാതെ അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ ചില ചരിത്രത്തിൽ ചില വൈരുദ്ധ്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഈ രാഷ്ട്രീയ കാലാവസ്ഥ, നമ്മുടെ കോഴിക്കോട്ട് ഒരു 10, 20, 30, 40 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ രാഷ്ട്രീയ പരിണാമങ്ങൾ, അത് പ്രതീക്ഷാനിർഭരമായിരുന്നു, പിന്നെ സ്വപ്നങ്ങൾക്ക് വക നൽകുന്നതായിരുന്നു ഒക്കെയായിരുന്നു. പക്ഷേ അതിൻ്റെ അന്ന് പ്രതീക്ഷിച്ച പോലെയുള്ള തുടർച്ച ഉണ്ടായില്ല. അതൊരു വശം. പിന്നെ കോഴിക്കോടിൻ്റെ നന്മയാണ് നമുക്ക് പറയാം, എത്ര എത്ര ആളുകളെയാണ് നമുക്ക് പറയാനുള്ളത്. എന്നും പുഞ്ചിരിച്ചുകൊണ്ട് നഗര സായാഹ്നങ്ങളെ എതിരേറ്റിരുന്ന തിക്കോടിയൻ, നമ്മൾ രാംദാസ് വൈദ്യരെ കുറിച്ച് നേരത്തെ പറഞ്ഞു, പുഞ്ചിരി ഒരു ശമനൌഷധമായിട്ട് കൊണ്ടു നടന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും, രാംദാസ് വൈദ്യരും തിക്കോടിയനും. തിക്കോടിയൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഏതാണ്ടൊരു ചെറുപ്പമാണ്, പക്ഷേ എന്നെ അദ്ദേഹം, ഞാൻ അങ്ങനെ എനിക്കത് അത്ഭുതത്തോടു കൂടിയാണ് ഓർക്കാൻ കഴിയുന്നത്. എം ടി വാസു എന്ന അവരുടെ നഗരമാണ്. അങ്ങനെ ഒരു വശത്ത് രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഒരു സംഭവം, ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ ഞാനിപ്പൊക്കെ ഇവിടെ വന്ന സംഭവത്തിൽ എനിക്ക് കിട്ടിയ സൗഹൃദങ്ങളാണ്. ഈ ഞെരളത്ത് രാമപൊതുവാളിനെ വാസ്തവത്തിൽ അറിയപ്പെടുന്നതും കൊണ്ടുവരുന്നതും ഞാനാണ്. ഞാൻ അങ്ങനെ ഒരു ഇതുകൂടി പറയാം. ഫെഡറൽ ബാങ്കിലെ കെ ജെ തോമസ് അവരുടെ ബാങ്ക്മെൻസ് ക്ലബ്ബ്

രൂപീകരിച്ചപ്പം അന്ന് ഈ ഒ എൻ വാസുദേവൻ ഡോക്ടറെ അടുത്ത് വരുമായിരുന്നു ഞരളത്ത് രാമപൊതുവാൾ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ മൂന്നാളുകൾ, ഞാനും സ്റ്റേറ്റ് ബാങ്കിലെ രാജഗോപാലനൊക്കെ കൂടി ഞരളത്തിനെ വീട്ടിൽ പോയി കണ്ടു. അതൊക്കെ നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. ഞരളത്ത് രാമപൊതുവാളിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകൻ അന്ന് രംഗത്ത് വരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ കൊണ്ടുപോയി ഞങ്ങളെ കാണിച്ചു. അവിടെ വച്ച് അദ്ദേഹം ഇടയ്ക്ക് വാദനം നടത്തി. കേടലിൽ

കമ്മിറ്റ്മെൻറ്റ്സ് കൊണ്ട് ഞാനതിങ്ങനെ പാടിപ്പോയതാണ് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു, അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേട്ട പാട്ടുകളായിരുന്നു അന്ന്. നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ്. ശരിക്ക് സാംസ്കാരിക ബ്രഹ്മപുത്രൻ, ഡോക്ടർ ഐരാജൻ, വേണു, അങ്ങനെ കുറേ ആളുകളുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു സാംസ്കാരിക വേദി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ഞങ്ങൾ രാത്രിയൊക്കെ, ഞാനും ഗുഹനൊക്കെ, കവി ഗുഹനൊക്കെ പാതിരാത്രികളിൽ ചിലപ്പോൾ നഗരത്തിൽ നിന്ന് ഞങ്ങൾ നടന്ന് നടന്ന് ഇവരുടെ ഹോസ്റ്റലിൽ നിന്നവർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഇതിനുള്ള ഒരു ഒരു ഒരു തയ്യാറെടുപ്പ്, കാരണം അസംതൃപ്തിയുടെ ഒരു അവസ്ഥ അന്നവിടെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഡോക്ടറുടെ വിചാരണ മാത്രമല്ല, മൊത്തത്തിലുള്ള കെവേണു അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒരു വലിയ സ്വാധീനം, നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രത്യാശ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിന് നമുക്ക് സൂചിപ്പിക്കേണ്ടത് ആ പ്രത്യാശ എങ്ങനെയാണ് പിന്നീട് മാറിത്തീർന്നതെന്നുള്ളത് വേറെ കാര്യമാണെങ്കിലും, എടുത്തു പറയേണ്ടത് ഇങ്ങനെ ഒരു യുവത്വം ത്വരിപ്പിക്കപ്പെട്ട ഒരു കാലയളവ് നമ്മുടെ ചരിത്ര സന്ദർഭത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേരളം ആ സകലം അലയടിക്കുകയും അങ്ങനെ ഒരുപാട് ആളുകൾ, അതിലുള്ള പേരൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാം, ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള ഒരു സാംസ്കാരിക മുന്നേറ്റത്തിന്, അല്ല ഒരു വശത്ത് അതിൻ്റെ സായുധ വിപ്ലവക്രമം പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സാംസ്കാരിക മുന്നേറ്റം, അതിൻ്റെ പ്രതികരണങ്ങൾ ഇന്നും നമ്മുടെ വർത്തമാനകാലത്തിൽ ഉണ്ട് എന്നാണ് എനിക്ക്, ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും ഇന്നും അത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒഡേസേൻ്റെ രൂപീകരണം കുഞ്ഞുലക്ഷ്മി ടീച്ചർ, സോമൻ്റെ അമ്മ, ഫറൂഖ് സോമൻ, അഹമ്മദ്, അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് ആൾക്കാർ കൂടിയുണ്ട്. അവിടെ നിന്നാണ് ഒഡേസേൻ്റെ രൂപീകരണം. പിന്നെ ഒഡേസേൻ്റെ പ്രവർത്തന കേന്ദ്രം കോഴിക്കോട് നടക്കാവിലേക്കാവുന്നു. അങ്ങനെ അത്ഭുതകരമായ ഒരു പ്രവർത്തന ശൈലിയാണ് ഒഡേസയ്ക്ക്. ജോണിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, ജോണിനെ കൊണ്ട് സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതിൻ്റെ ഈ യുവത്വത്തിൻ്റെ സമാഹരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഊർജം സംഭരിക്കപ്പെട്ടത് അത്ഭുതകരമായിട്ടാണ്. വളരെ കമ്മിറ്റഡാണ് എല്ലാം ആളുകളും, അതിൽ പങ്കെടുത്തവർ മുഴുവൻ എന്തെന്നില്ലാതെ ആ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായിട്ട് വന്നിട്ട് അങ്ങനെ ഒരു സിനിമ എടുക്കുക, ആ സിനിമ എടുക്കുക എന്നുള്ള ആ പ്രവർത്തനം തന്നെ വലിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ടാണ് മാറിയത്. അല്ല, സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ബംഗാളിൽ സത്യേന്ദ്രൻ്റെ ഒരു സിനിമ കൊണ്ടുവന്ന് ഇവിടെ കാണിച്ചാൽ അത് എങ്ങനെയുണ്ട്, നല്ലതാണോ ചീത്തയാണോ എന്ന് വിശദീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയാണോ എന്നുള്ളതല്ല, ആ സിനിമ പ്രവർത്തനം തന്നെ, സിനിമ എടുക്കുന്ന ആ പ്രവർത്തനം തന്നെ ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ടാണ് ആ കാലയളവിൽ കടന്നുപോയത്. അതായിരുന്നു അത് ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട സംഗതി. അതാണ് അത് ഇന്ന് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന അവർക്കറിയാം അങ്ങനെ കടന്നു പോകുന്നത്. അത് ഒരു ജനകീയ സിനിമയാണ്. ജനകീയ സിനിമയെന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളെയും സ്പർശിക്കുന്ന, അവരുടെ ഉത്തരവാദിത്വത്തോടു കൂടി നിർമ്മിക്കപ്പെടുന്നൊരു സിനിമ. അതുകൊണ്ടാണ് ഓരോരുത്തരോടും 10 രൂപ ശേഖരിച്ചുകൊണ്ട്, അത് ലോകത്തിലെവിടെയെങ്കിലും സിനിമ എന്ന് പറയുന്ന ഒരു മൂലധന കല എന്നാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത്. ഇങ്ങനെ ഒരു സിനിമ എടുത്തതായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവുമോ? അതാണ് ജോൺ ചെയ്തത്, അതാണ് അഹമ്മദ് ചെയ്തത്, അതാണ് ഇവരുടെ കൂടെ ചേർന്ന് നിന്ന് ഉള്ള എല്ലാ ആളുകളും പങ്കെടുത്ത് ചെയ്തൊരു വലിയ ഒരു മുന്നേറ്റമായിരുന്നു. അത് ലോകത്തെവിടെ ഉണ്ടാവില്ല. അതൊക്കെ നമ്മുടെ കേരളത്തിനും കോഴിക്കോടിന് എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം അവിടെ കോഴിക്കോടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേരളത്തെ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ സിനിമ. ആ സിനിമയിൽ അഭിനയിച്ചാണ് ജോയി മാത്യു.

അങ്ങനെ എല്ലാവരും കുറേ ആളുകൾ രാമചന്ദ്രൻ മുഖേരിയുണ്ട്, അങ്ങനെ കുറേ ആളുകളതിൽ അഭിനയിക്കുകയുണ്ടായി. അഭിനേതാക്കൾ എന്ന് പറഞ്ഞാൽ നടനകലയല്ലല്ലോ സിനിമയിൽ, അത് നാടകത്തിലല്ലേ, നടിക്കുന്നതാണ് നാടകം, സിനിമ വേറെ ഒരുതരം പെർഫോമൻസ് അല്ലേ. അപ്പോൾ അങ്ങനെ ജോണിന് ഇഷ്ടമായി, ഹരി വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ പറയാനുണ്ട്, ഞാൻ മീൻചന്തയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹരി മീൻചന്തയിലാണല്ലോ, മീൻചന്ത ഓയിൽ കമ്പനീൻ്റെ ജനറൽ മാനേജറായിരുന്നു അച്ഛൻ, എൻ്റെ അവിടെയായിരുന്നു ഹരിനാരായണൻ താമസിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ ബസ് സ്റ്റോപ്പ്, ഞാൻ മീൻചന്ത റെയിൽവേ ഗേറ്റിൻ്റെ അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ടൗണിലൊരു കോളേജ് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം രാവിലെ വരുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ഞാൻ വട്ടക്കടൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം ഹരീൻ്റെ വീട്ടിൽ നിന്ന് ജോണും ഹരിയും കൂടി ഇറങ്ങി വരുന്നു. അപ്പോൾ ഞാൻ വട്ടക്കണർ ബസ് സ്റ്റോപ്പിൽ ആണ് നിൽക്കുന്നത്. അപ്പോൾ എന്നെ കണ്ട ഉടനെ ജോണ്, വട്ടക്കിണറ്റിൽ പുളവൻ ഫണീന്ദ്രൻ, കളിയാക്കന്നെ. അപ്പോൾ അങ്ങനെ ഭയങ്കര, ഞാൻ കൽപ്പറ്റ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോൺ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ജയേന്ദ്രൻ നമ്മളെ കൂടി ഒരു മീറ്റിങ്ങൊക്കെ കൂടി ജോണിനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്നത് ജോണിൻ്റെ സാന്നിധ്യം തന്നെ നമുക്കൊരു വലിയ, അങ്ങനെ ചില അപൂർവം ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ജോണിൻ്റെ സാന്നിധ്യം തന്നെ നമുക്ക് വലിയ ഒരു സന്തോഷം തരുന്നതിന്, അതിനൊരു ഉദാഹരണമായിട്ട് ഞാനിത് പറഞ്ഞു. പരിഹസിക്കുകയായിരുന്നു എന്നെ, എന്നാൽ ആ പരിഹാസം ഞാൻ ഉൾക്കൊള്ളും എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ജോൺ എന്നെ പരിഹസിച്ചത്. അവനവനെയും പരിഹസിക്കും, അതിനൊരു റിച്ച്നെസ് വേണമല്ലോ. നമ്മളെ തന്നെ നമുക്ക് പരിഹസിക്കണമെങ്കിൽ വ്യക്തിത്വത്തിലൊരു വലിയ വലിപ്പം വേണ്ടത്, അതും ജോൺ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യാദൃച്ഛികമായി കോഴിക്കോടിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഞാൻ മധുമാഷ നാടകമായിട്ട് ഞാൻ അതിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടില്ല. വാസുദേവൻ അപ്പു എന്ന് പറയുന്ന ഒരാളാണ് അതൊക്കെ മാനേജ് ചെയ്തിരുന്നത്. അന്ന് മാഷ് വളരെ സാഹസികനായിട്ട്, ഞാനൊരു നാടകത്തിൻ്റെ മാത്രമല്ല, ഒരു ദിവസം ഞാൻ അശോകപുരത്തും മാഷ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ മാഷ് ഭാര്യ പുറത്തേക്ക് ഇറങ്ങി വരുന്നു, തോളിൽ പനി പിടിച്ച് വിറയ്ക്കുന്ന ഈ ഇളയ മകനുണ്ട്, മാഷ് തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ രണ്ട് മൂന്ന് മാസം വൈകുന്നേരം 4 മണിയാകുമ്പോൾ മാഷ് എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്ലാറ്റിൽ വരും, താഴെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം വന്ന് അരമണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പുറത്തേക്ക് ടൗണിലേക്ക് പോകും, എല്ലാ ദിവസവും ഒരു രണ്ട് മൂന്ന് മാസം അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു ദിവസം വന്നപ്പം എൻ്റെ ഞാൻ ഇട്ട് കൊടുത്ത പുറത്തേക്ക് ഇട്ട് കൊടുത്ത കസേര കുറച്ച് പൊട്ടി പൊളിഞ്ഞായിരുന്നു. പക്ഷേ ഇട്ടിരുന്ന് ഒരു കട്ട ചായ കുടിച്ചിട്ട് പോയി. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കൂടോട്ട റിക്ഷ എൻ്റെ വീടിൻ്റെ മുന്നിൽ, 3-4 കസേരയും ഇതൊക്കെ ആയിട്ട് മധുമാഷ് ഒരു കൂട് ഓട്ടോറിക്ഷ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ. എനിക്ക് സംഭാഷ പറയുന്നത് കേട്ടോ, അത്ഭുതകരനായ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് പലപ്പോഴും ഒരു കോഴിക്കോടിൻ്റെ സ്വന്തമായിട്ട് എന്ന് പറഞ്ഞ മാഷെപ്പറ്റി, അത് വിപ്ലവത്തിൻ്റെ അച്ചടക്കമില്ലായ്മയുണ്ട് എന്നൊക്കെ മാഷയെക്കുറിച്ച് പറയുമ്പോൾ പോലും ഈ മനുഷ്യപക്ഷത്ത് ഇങ്ങനെ ഡയറക്റ്റായിട്ട് അനുനിമിഷം നിന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പുസ്തകങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടല്ല മാഷ് വിപ്ലവകാരിയായത്, മനുഷ്യൻ്റെ കൂടെ നടന്നിട്ടാണ്. എവിടെ അനീതി കണ്ടിട്ടോ അപ്പം അതിനെ ചെറുക്കാൻ ആരോടും ചോദിക്കില്ല. ഒരു പുസ്തകത്തിൻ്റെ വരികളും ഉദ്ധരിക്കാതെയാണ് മനുഷ്യരുടെ കൂടെ നടന്ന് നീങ്ങിയത്, അനീതിക്കെതിരെ പൊരുതിയത് എല്ലാം. അതുകൊണ്ടാണ് മാഷ് അങ്ങനെ ഓർമ്മ. മാഷയുടെ നാടകങ്ങളൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായപ്പം ഇങ്ങനെയുള്ള ഒരു ആഭിമുഖ്യം, അതൊരു നൈസർഗികമായി എന്ന് ഞാൻ ക്ലീഷേ പറയുന്നില്ല, അത് വളരെ സ്വാഭാവികമായി ഈ മാഷിൽ നിന്ന് വന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് മനുഷ്യൻ്റെ കൂടെ നടന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, ചോയ്ക്കുട്ടി എന്ന് പറഞ്ഞിട്ട് അറിയാം. അദ്ദേഹം ഇങ്ങനെ കോഴിക്കോടിൻ്റെ ഒരുപാട് സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഒരു ഫോട്ടോ എക്സിബിഷൻ പോലും വേണ്ടതുപോലെ നടത്താൻ പറ്റാതെ. കുഞ്ഞിബി എന്ന് പറയുന്ന കുഞ്ഞിബി കേസിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കൊണ്ട് മാത്രമാണ് അത് തെളിയിക്കുന്നത്. കുഞ്ഞിബി ഒരു രാത്രി ജീവിതം നയിച്ച ഒരു സ്ത്രീയാണ്. അവർ ലോക്കപ്പിൽ തൂങ്ങി കിടക്കായിരുന്നു, എന്നിട്ട് പാദം നിലത്ത് മുട്ടിക്കിടക്കായിരുന്നു. അതാണ് ഒരു പത്രത്തിൽ വരാതെ ചോയ്ക്കുട്ടി പോയിട്ട് ഫോട്ടോ എടുത്ത് മാധ്യമത്തിൽ, അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടറാണ് ചോയ്ക്കുട്ടി, മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട്. അതിൻ്റെ കാരണങ്ങൾ വളരെ ദുരൂഹമാണ്. അവരെന്ത് എങ്ങനെ അങ്ങനെ വന്നു എന്നുള്ള കാര്യം അതിപ്പോഴും അത് വ്യക്തതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബംഗ്ലാദേശ് കോളനിയിലാണ് അവർ താമസിച്ചിരുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ട് ഇതുപോലെയുള്ള ഓരോരോ വ്യക്തികളുടെയും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കോഴിക്കോടിൻ്റെ ഇതായിട്ട് നമുക്ക് പറയാനുണ്ട്.

പിന്നെ ചിലവർ വേണു, രവീന്ദ്രൻ, ടി കെ രാമേന്ദ്രൻ, അന്തരീക്ഷൻ, അങ്ങനെ ഒരു ബുദ്ധിജീവി സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ, സൈക്കോ മാസിക നടത്തിക്കൊണ്ടിരുന്നത്. അത് ഞങ്ങളൊക്കെ അന്ന് വൈകുന്നേരം സായാഹ്നത്തിൽ അവിടെ കൂടും. ഇവർ സീനിയേഴ്സാണ്, ഇവരൊക്കെ സൈദ്ധാന്തിക ചർച്ചയാണ്. ബക്കറുണ്ടാവും അവിടെ, ഇങ്ങനെ ചിലപ്പോൾ കിടക്കേണ്ട. ബക്കറിൻ്റെ സിനിമ വന്ന് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ബക്കർ ഇങ്ങനെ സിനിമാക്കാർ മുഴുവൻ, ടി വി ചന്ദ്രൻ ഉണ്ടാവും. ടി വി ചന്ദ്രൻ പുതിയ സിനിമകളൊന്നും എടുക്കുന്നതിന് മുമ്പായിരുന്നു അന്നിവിടെ, അന്ന് നടനായി വരുന്നേ ഉള്ളൂ, സിനിമ സംവിധായകനായിട്ടില്ല. അപ്പോൾ അങ്ങനെ അതൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു സൈക്കോ എന്ന് പറയുന്നത്. ചിലവർ വേണോ ഒരു സൂക്ഷ്മ നിരീക്ഷകനും ഒരു ഇതിനെക്കുറിച്ചുള്ള സ്വതന്ത്ര കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണത്. അത് രവീന്ദ്രനുമായിട്ടുള്ള സഹവാസം കൊണ്ടാണ് അത് മാസികയൊക്കെ നടന്ന് മുന്നോട്ട് പോകാൻ. ഒരു നഗര മാസിക ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിന് ഞാനും നൗഷാദൊക്കെ കൂടി അവിടെ കുറേ നാൾ ഞങ്ങൾ പോയിരുന്നു. അത് നടന്നിട്ട് ഒരു ലക്കം മാത്രമേ ഇറക്കുള്ളൂ. മാസിക തുടങ്ങുക നിർത്തുക എന്നുള്ളതാണ് മൂപ്പരുടെ ഒരു വേണുവേട്ടനെ അങ്ങനെയാണ് പലപ്പോഴും പറയാറുള്ളത്. ഈ ഫെറൂഖിലൊക്കെ അന്തരീക്ഷൻ്റെ വീട്ടിൽ കുറേ ആൾക്കാർ പോകും. അന്തരീക്ഷൻ ഇവിടെ വന്നാൽ ടി കെ രാമചന്ദ്രൻ്റെ വീട്ടിലിങ്ങനെ കുറച്ച് ആളുകളുണ്ടാവും. അപ്പോൾ ഇവരെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു ഒരു കൂട്ടായ്മയാണ് കോഴിക്കോടിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അധ്യാപക വൃത്തിയായതുകൊണ്ട് എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭവം ഉണ്ടായത് എടശ്ശേരീൻ്റെ പുത്തൻകലവും അരുവാളും പൂതപ്പാട്ടും പ്രീ ഡിഗ്രി ക്ലാസ്സിൽ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഒരു 35 വർഷം മുമ്പാണ് തോന്നുന്നു. അപ്പം ഞാനിത് പഠിപ്പിച്ചപ്പോൾ ഞാൻ അറിയാതെ അതിൻ്റെ ഒരു ആലാപനത്തിലേക്ക് എത്തിപ്പോയി. അപ്പോൾ ആലാപനം പലർക്കും ഇഷ്ടാവുകയും ഞാൻ പിന്നീട് പൂതപ്പാട്ടിൻ്റെ ഒരു പാട്ടുകാരനായി. അതിൻ്റെ രണ്ടു വരി കേട്ടിട്ടില്ലേ തുടി കൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ അയ്യയ്യാവരവമ്പിളിപ്പൂങ്കല മെയ്യിലണിഞ്ഞ കരിമ്പൂതം അയ്യയ്യാവരവമ്പിളിപ്പൂങ്കല മെയ്യിലണിഞ്ഞ കരിമ്പൂതം കാതിൽ പിച്ചളത്തോടെ കഴുത്തിൽ കലപല പാടും പണ്ടങ്ങൾ

കണ്ണഞ്ചേരിൽ മഹാഗണപതി ക്ഷേത്ര ഉത്സവത്തിൻ്റെ അന്ന് ഞാൻ മീഞ്ചന്റെ താമസിക്കുകയാണ് കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരു ആരൊക്കെ എന്നോട് പറഞ്ഞു നിങ്ങൾക്കതൊന്ന് പാടാവോ എന്ന് ചോദിച്ചു ഭൂതപ്പാട്ട്. ഞാനങ്ങോട്ട് കയറി, അപ്പോൾ ഞാൻ അന്ന് കൽപ്പറ്റയിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് ഈ ഭൂതപ്പാട്ട് അവിടുത്തെ കോളേജ്. അപ്പം ഞാൻ ഒരു ഇതുമില്ലാതെ ശശിനാരായണൻ എന്ന് പറഞ്ഞ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്ന ഒരു പഠിച്ചിട്ട് ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പ്രോത്സാഹത്തിൽ ഞാനിങ്ങോട്ട് ഇത് ജനസഹസ്രം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അത്രയും ആളുകളുണ്ടായിരുന്നു അവിടെ. ആദ്യമായിട്ട് പുതപ്പാട്ട് പാടുന്നത് ഈ കണ്ണഞ്ചേരില. അന്ന് ഇത് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ പിന്നെ അങ്ങനെ അന്നത്തെ ശബ്ദത്തിൽ അങ്ങനെ കൊണ്ടുപോയി. ഈ അടുത്തിപ്പം വേദി ഓഡിറ്റോറിയത്തിൽ ഈ ബാങ്ക്മെൻസ് ക്ലബിൻ്റെ ഒരു തോമസിൻ്റെ ഒരു പരിപാടിക്ക് എന്നെ അന്ന് അതിൻ്റെ കുറച്ച് വരികൾ കൽപ്പറ്റയ്ക്ക് ഉണ്ടായിരുന്നു, കുറച്ച് വരികളെന്ന് ചൊല്ലുകയാണ്. മുഴുവനും ചൊല്ലാറില്ല, ഇപ്പോൾ മുഴുവനായിട്ടാണ് ചൊല്ലേണ്ടത്. അത് കഥാകഥനാണല്ലോ, നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത അതിൻ്റെ ഇൻഡെപ്തിൽ എന്തൊക്കെ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മയും കുട്ടിയും തമ്മിലുള്ളൊരു സംഭവം, മച്ചിയായ ഒരു ഭൂതം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകണമൊക്കെ ഇല്ല, അത് എന്തോ അതിൻ്റെ അകത്തൊക്കെ ഒരു ഭയങ്കര നമുക്ക് നിർദ്ധാരണം ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ അതിൻ്റെ അകത്ത്. അതായിരിക്കും ചിലപ്പോൾ കവിത എന്ന് പറഞ്ഞല്ലേ, ബാക്കി നിൽക്കണ്ടേ എപ്പോഴും. പിന്നെ എന്നെ അങ്ങനെ ഫീൽ ചെയ്തത് ഈ സത്യജിത്തും നജുമലൊക്കെ ആയിട്ട് ഞാൻ നടക്കുമ്പോൾ, ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ആർട്സ് കോളേജിൽ അന്ന് ഫൈൻ ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് കോഴിക്കോട് അബ്ദുൽ ഖാദറാണ്. അയാൾ അന്ന് നിന്ന് എങ്ങനെ നീ മറക്കും കുയിലേ എന്നുള്ളൊരു പാട്ട് പാടി. അപ്പോൾ പിന്നെ ഞങ്ങൾ പഠിച്ചോ ഫസ്റ്റ് ഡിഗ്രിയിലാകുമ്പോൾ സത്യജിത്തിനെ അവിടെ കൊണ്ടൊന്ന് പ്രീ ഡിഗ്രിക്ക് ചോദിച്ചു.

ശാന്താദേവി. അപ്പം ഞങ്ങളായിരുന്നു, ഞാനും കൽപ്പറ്റനാരായിരുന്നു ലോക്കൽ ഗാർഡിയൻസ് അവൻ്റെ. അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ കൊണ്ട്. പിന്നെ അവനുമായിട്ട് ചേർന്ന് പിന്നെ പാട്ട് കൂത്ത് ഇങ്ങനെയൊക്കെ ആയി. എല്ലാ ദിവസവും വൈകുന്നേരം സത്യജിത്തിനെ കാണാൻ ഞാൻ നല്ലയാളത്ത് പോവും, അല്ലെങ്കിൽ അവൻ എന്നെ തിരിഞ്ഞ് മീൻചന്ത ഗേറ്റിൻ്റെ അവിടെ വരും. പിന്നെ അങ്ങനെയൊക്കെ വലിയ സൗഹൃദമായി ഗാനമേളയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. നജ്മലിൻ്റെ ഇവൻ്റെ ഗാനമേളേൻ്റെ കൂടെ ഞാൻ അന്ന് ഞാനൊന്നുമല്ല, പക്ഷെ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഫക്റ്റ് ചെയ്ത്. ഇവർ പാടുന്നത് പോലെ അല്ല അത് പാടേണ്ടതെന്ന് എനിക്ക് തോന്നി.

0: എന്നെ പാടാനോർത്തൊരു. ഈ പാട്ട് വേറെ രീതിയാണ്. ഇത് കോഴിക്കോട് അബ്ദുൽ ഖാദർ ആകാശവാണിക്ക് വേണ്ടി പാടിയ പാട്ടാണ്. എനിക്കിതിനെ ഇങ്ങനെ കൺസീവ് ചെയ്യാനാണ് തോന്നി എനിക്കിത് പാട്ട്. ഇവർ അപ്പോൾ അത് ഗാനം വിളിക്കുക പലപ്പോഴും ഞാൻ പാടി, ഇവർ പറയും അങ്ങനെയല്ല പാടേണ്ടതെന്നൊക്കെ എന്നോട് പറയും.
1: കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ മോഹൻ 70-കളിലെയും 80-കളിലെയും കോഴിക്കോട് നഗരത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക അടയാളങ്ങളെ നമുക്കായി ഓർത്തെടുക്കുകയായിരുന്നു ഇതുവരെ കയ്യൊപ്പേൽ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം, അഭിനിവേശം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനമൊരുക്കിയത് ശ്രീകുമാരൻ തമ്പി, ശ്യാം.

അംഗീകാരം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

ജി ദേവരാജന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസ് പാടിയ ഗാനം ആ നിമിഷം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന യൂസഫ് അലി കെച്ചേരി.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഡെങ്കിപ്പനിയും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനിയുടെ വ്യാപനം കൂടുതലാകാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. എന്താണ് ഈ അവസരത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തെ കുറിച്ച് മാഡം വിലയിരുത്തുന്നത്?
3: ഡെങ്കി നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. കാരണം ഒരു 1996 ശേഷമാണ് കോട്ടയത്തെ ആദ്യത്തെ കേസുകൾ തൊട്ട് 2003 വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് നിരന്തരമായിട്ട് കേരളത്തിൽ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നു. ഇതൊരു ആഗോള പ്രതിഭാസവുമാണ്. നമ്മുടെ പ്രദേശത്ത് പോലും ശ്രദ്ധിക്കുമ്പോൾ പണ്ട് ഇതൊരു ഏർബൻ രോഗമായിരുന്നു, കൂടുതലും നഗരപ്രദേശങ്ങളും നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു രോഗമായിരുന്നു ഡെങ്കി. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടവും രോഗം പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയുമ്പോഴും ഈ 2017 ഔട്ട്ബ്രേക്കിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ലോകാരോഗ്യ സംഘടന കേരള സർക്കാർ ചേർന്ന് നടത്തിയ ഒരു സീറോ പ്രിവലൻസ് പഠനമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് കേരളത്തിലെ 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ

0: കുട്ടികളിൽ 30% കുട്ടികൾക്കും ഈ ഡെങ്കി വന്നു പോയതിന്റെ ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു 50 വയസ്സിന് മുകളിലുള്ളവർ, കുറെ സീസണുകൾ ഇവിടെ ജീവിച്ച, ഡെങ്കി സീസണുകൾ ജീവിച്ച ആളുകളിൽ ഇതിന്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും. അവിടെ നമുക്ക് നഗര ഗ്രാമ വ്യത്യാസം നന്നായിട്ട് കാണായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷൻ ഏരിയ നേമത്തൊക്കെ 60%ത്തിനടുത്ത് കുഞ്ഞുങ്ങളിൽ ഡെങ്കി ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു. അതായത് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ രോഗം വന്നു പോയി എന്നുള്ളത്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ അതൊരു 20%ത്തിനടുത്തായിരുന്നു. ആ വ്യത്യാസം ഉണ്ടെങ്കിലും ആ വ്യത്യാസം ഇപ്പം ഇല്ലാതെ കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷത്തെ കേസുകൾ എടുക്കുമ്പോൾ റൂറൽ ഏരിയാസിൽ, ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു. പിന്നെ ഇത് 4 സീറോ ടൈപ്പുകളുണ്ട്, അതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം 0 ടൈപ്പ് 2 പിന്നെ 2017 1 പ്രീഡോമിനൻസും 1 ഉം 2 ഉം ഉണ്ടായിരുന്നു. അതിനുശേഷം 18, 19 ഇത് നമ്മൾ ട്രിവാൻഡ്രത്തെ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് 2017 മുതൽ നമ്മൾ തുടർന്ന് നടത്തിയ പഠനമാണ്. ഇതിന്റെ 0 ടൈപ്പിങ്ങും മറ്റ് ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഡേറ്റയുണ്ട്. 17, 2, 1 0 ടൈപ്പ് 1, 2 കൂടുതലായിരുന്നെങ്കിൽ, 18, 19 ആവുമ്പോൾ 4 കയറി വരുന്നു, 3. 2022 ആയപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഔട്ട് ബ്രേക്സ് ഉണ്ടായിരുന്നു. ചില ചില പോക്കറ്റുകളിൽ വലിയ വലിയ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവന്നു 2022. അപ്പോൾ നമ്മൾ 0 ടൈപ്പിംഗ് നടത്തുമ്പോൾ 0 ടൈപ്പ് 3 ഏറ്റവും കൂടുതലായിട്ട്, 70%ത്തിൽ കൂടുതലും 0 ടൈപ്പ് 3 പോസിറ്റിവിറ്റി കാണിക്കുന്നതും ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ രോഗം നമ്മുടെ കൂടെ തന്നെയുണ്ട്. 4 ടൈപ്പുകളുമുണ്ട്. അത് തമ്മിലുള്ള ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു 1.5-2 വർഷം, വളരെ കുറച്ച്, ഒരു 1.5-2 വർഷമൊക്കെ ഡോക്യുമെന്റഡ് ആയിട്ടുള്ളൂ. ഈ 0 ടൈപ്പുകൾ തമ്മിൽ, ഇപ്പോൾ 1 0 ടൈപ്പ് 1 എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 0 ടൈപ്പ് 2 വരാതെ, 1 എനിക്ക് പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, 2 വരാതെ ഇരിക്കാനുള്ള സാധ്യത, അത്തരത്തിൽ ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് കുറച്ച് ഷോർട്ട് ലിവ്ഡ് ആണ്, ഒരു 1.5 വർഷമൊക്കെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ 0 ടൈപ്പുകൾ നേരത്തെ ഇല്ലാത്ത ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഔട്ട് ബ്രേക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല, 1 0 ടൈപ്പ് ബാധിക്കപ്പെട്ടവർക്ക് പിന്നീട് 2-ാമത്തെ മറ്റൊരു ടൈപ്പ് ബാധിക്കുമ്പോൾ സങ്കീർണതകൾ കൂടാനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് ഈ രോഗത്തെ സംബന്ധിച്ച്.
1: മാഡം, ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഇത് ഡെങ്കി വൈറസ്, വൈറൽ രോഗമാണ്. ഫ്ലൈവി വൈറസ് ഗ്രൂപ്പിൽ വരുന്ന 4 0 ടൈപ്പുകൾ, ഡെങ്കി 1, 2, 3, 4 4 0 ടൈപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ഇത് കൊതുകുകളാണ് പരത്തുന്നത്. ഈ രോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പിരീഡ്, ഈ രോഗവാഹകനായ കൊതുക് നമ്മളെ കടിച്ചതിന് ശേഷം ഒരു ആവറേജ് ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡ് പറയും. ചിലപ്പം ഒരു 1-2 ആഴ്ച അതിനകത്ത്, 4 to 6 days ആണ് ഒരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. നമുക്ക് രോഗലക്ഷണങ്ങൾ, ഈ കൊതുക് കടിച്ചതിന് ശേഷം നമ്മൾ രോഗലക്ഷണം കാണിക്കുന്ന ആ ഒരു കാലയളവ്. രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ പനി പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലൂ ആണോ, എലിപ്പനിയാണോ, ഡെങ്കിപ്പനിയാണോ തിരിച്ചറിയാം, കോവിഡ് ആണോ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് കൂടുതൽ ആളുകൾക്ക്. മാത്രമല്ല, ഈ മുഴുവൻ ബാധിക്കുന്നതിൽ തന്നെ ഒരു 80% ആളുകൾക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ പോലും കാണത്തില്ല. ഒരു ലക്ഷണമില്ലാതെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ചു പേർക്ക് മൈൽഡ് പനിയായിരിക്കും, തിരിച്ചറിയാൻ പോലും പറ്റുകയില്ല. പിന്നെ ആ പനിയുടെ, ഡെങ്കിയുടെ തന്നെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ തലവേദന ഇത്തിരി കൂടുതലായിരിക്കും. ഈ കണ്ണിന്റെ പുറകിലെ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് നമ്മൾ പറയും, കണ്ണിന്റെ പുറകിലെ വേദന, തലവേദന നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 1, 2 നമുക്ക് ഈ ഫീച്ചേഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ 0 ടൈപ്പ് അനുസരിച്ചും ഈ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമാണ്, നമ്മൾ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. തലവേദന, പിന്നെ ശരീരവേദന നല്ലപോലെ കാണും. ഡെങ്കി 0 ടൈപ്പ് 4 ജോയിന്റ് പെയിൻ, ആർത്രാലജിയെ കുറിച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ റീസെന്റ്ലി കൂടുതൽ കേസസ് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് 0 ടൈപ്പ് 3 നമുക്ക് കൂടി വന്നിട്ടുണ്ട്. അവിടെ ഈ വയറു സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംപ്റ്റംസ്, പ്രത്യേകിച്ച് വയറുവേദന, ലൂസ് സ്റ്റൂൾസ്, വയറിളക്കം പോലെയുള്ളത്, ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നെ രക്തം പൊടിയാനുള്ള ടെൻഡൻസി, രക്തസ്രാവം. മാത്രമല്ല, ഡെങ്കി ഈ മൈൽഡ് ഡെങ്കി ഉണ്ട്, അതിനുശേഷം സിവിയർ ആവാം, സങ്കീർണതകൾ വരാം. ഗുരുതരമായി സിവിയർ ഡെങ്കി വളരെ കുറച്ചൊരു 10%ത്തിനടുത്ത ആൾക്കാർക്ക് സിവിയർ ഡെങ്കിയിലേക്ക് പോകാം. 15% ആൾക്കാരായിരിക്കും ആശുപത്രിയിൽ എത്തുന്നത്. ഒരു 5% ആൾക്കാർ തീവ്ര പരിചരണ ആവശ്യമുള്ള രീതിയിലേക്കുള്ള സങ്കീർണതകളിലേക്ക് എത്തുകയും, ഇതിന്റെ മരണനിരക്ക് നമ്മൾ എലിപ്പനിയുടെ അത്രയും മരണനിരക്കില്ല, ഒരു 1% താഴെയാണ്. പൊതുവേ നമുക്കൊരു 0.3-0.4% ആ ഒരു നിരക്കിലാണ് നിൽക്കാറ്. കാരണം നമുക്കൊരു വർഷം ഇവിടെ ഏകദേശം കൺഫേംഡ് ഒരു 15,000-20,000 കേസസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു പ്രോബബിൾ എന്ന് പറയുന്നത്, അതായത് ഇത് ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നമ്മൾ ഡെങ്കി എന്ന് സംശയിക്കുന്നു, ക്ലിനിക്കലി സംശയിക്കുന്ന ഒരു ഏകദേശം ഒരു 40,000-50,000 ഇടയ്ക്കുള്ള കേസസ് ആണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇപ്പോൾ 1,000 കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മരണനിരക്ക് എന്ന് വെച്ചാൽ ഒരു മൊത്തത്തിൽ ഇത് രണ്ടും പ്രോബബിളും കൺഫേംഡും കൂടെ ചേർന്ന് ഒരു 150-200 ഡെത്തുകളാണ് നമുക്ക് ഉണ്ടാവുന്നത്. 1% താഴെയാണ് അതിന്റെ മരണനിരക്ക്. അപ്പോൾ ഈ സങ്കീർണതകളിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർണ രക്തസ്രാവത്തോടു കൂടിയുള്ള ഡെങ്കിയാണ്. ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും, രക്തസ്രാവം ഉണ്ടാകും.

0: അപ്പോൾ അതിൽ ബ്ലീഡിങ് ടെൻഡൻസി കാണിക്കും. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അതുകൊണ്ട് മലത്തിന്റെ നിറം കറുത്ത നിറമാകുക, മെല്ലീന എന്ന് പറയും. അതായത് നമ്മുടെ ഗ്യാസ്ട്രോ, നമ്മുടെ ആന്തരികമായിട്ട് കുടലിൽ രക്തസ്രാവം ഉണ്ടാവുമ്പോൾ ഈ മലം കറുത്ത നിറത്തിലായിരിക്കും വരുന്നത്, മെല്ലീന. അത് ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ്. പിന്നീട് നമുക്ക് കയ്യിലൊക്കെ പൊടിക്കാം, വായിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം. ഇത്തരത്തിൽ രക്തം പൊടിക്കുന്നതും അതൊരു അപകട സൂചനയാണ്. ഇതിൽ തന്നെ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ വാർണിംഗ് സൈൻസ് എന്ന് പറയും. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പനിയാണ് എന്ന രീതിയിൽ വീട്ടിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കാതെ ആശുപത്രിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ മനസ്സിലാക്കുവാനാണ് വാർണിംഗ് സൈൻസ് എന്ന് ഡെങ്കിയിൽ നമ്മൾ കുറച്ച് സിംറ്റംസിനെ പറയുന്നത്. അത് അതിതീവ്രമായ വയറുവേദന, പിന്നീട് ഈ ബോധവുമായിട്ട് ബന്ധം, ബോധക്ഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസത്തിന്റെ ഗതി വേഗതയിലാവുക, റെസ്പിറേറ്ററി റേറ്റ് കൂടുക, പിന്നീട് ഇത്തരത്തിലുള്ള ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തസ്രാവം ഉണ്ടാവുക, ബി പി താഴോട്ട് പോകുന്നു, ക്ഷീണം, പിന്നെ എപ്പോഴും ഡെങ്കിയിലും പലപ്പോഴും മരണം വരുന്ന കേസുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം സഹിക്കാൻ വയ്യാത്ത തന്നെ ക്ഷീണമെന്ന് വെച്ചാൽ തല പൊക്കാൻ വയ്യാത്ത ക്ഷീണവും, പിന്നീട് ചിലർക്ക് വയറിളക്കവും, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്.
1: മാഡം, സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയുടെ പകർച്ചാ രീതികൾ ഏതൊക്കെയാണ്?
0: ഇത് ഒരു കൊതുക് ജന്യ രോഗമാണ്. ഈ ഈഡിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകാണ് ഈ രോഗം പകർത്തുന്നത്. അതിൽ ഈഡിസ് ആൽബോപിക്റ്റസും പകർത്തും, ഈഡിസ് ഈജിപ്ഷ്യയും പകർത്തും. ഈ ആൽബോപിക്റ്റസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൊതുക്. പക്ഷേ ഈ ചുരുങ്ങിയ കുറച്ച് കാലമായിട്ട് ഈജിപ്ഷ്യയുടെ പ്രൊപ്പോർഷൻ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇതിൽ ഈജിപ്ഷ്യ കുറച്ചുകൂടി അപകടകാരിയാണ്. കാരണം ഈജിപ്ഷ്യ എന്ന് വെച്ചാൽ ഭയങ്കര സാധാരണ കൊതുകൾക്ക് ഒരു മുട്ടയിടാൻ, ആ സൈക്കിൾ പൂർത്തിയാകാൻ ഒരാളെ കടിച്ചാൽ മതി. പക്ഷേ ഈഡിസ് ഈജിപ്ഷ്യയ്ക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ പല ആളുകളെ കടിക്കാൻ പറ്റും. ആ സൈക്കിളിൽ അത് കടിക്കും മുട്ടയിടാനായിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കയറി ഈ രോഗവാഹകനായ കൊതുക് വരികയാണെങ്കിൽ ആൽബോപിക്റ്റസോ മറ്റു കൊതുകുകളൊക്കെ ആണെങ്കിൽ ഒരാളെ കടിച്ചിട്ട് അയാൾക്ക് രോഗം ഉണ്ടാക്കിയിട്ട് പോകും. പക്ഷെ ഇത് ഈഡിസ് ഈജിപ്ഷ്യയാണ് വരുന്നെങ്കിൽ വീട്ടിലുള്ളവർ എല്ലാവരെയും ചറവറ കടിച്ച് രോഗമുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെങ്കി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും വരുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു തവണ തന്നെ കൊതുക് എല്ലാവരെയും കടിക്കുന്നത്. രണ്ട്, ഈ കൊതുകുകൾ ഇതെവിടെയാണ് മുട്ടയിട്ട് എവിടെയാണിത് കാണപ്പെടുന്നത്? നമ്മുടെ വീടിനകത്തും വീടിന് തൊട്ട് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, പെരി ഡൊമസ്റ്റിക് ഏരിയയിലായിരിക്കും കണ്ടുവരുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, വളരുവാനായിട്ട് നമ്മൾ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ തന്നെ നമ്മളോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുശീല ചേച്ചിയെ വളർത്തിയ കൊതുകെ നമ്മളെ കടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ നമ്മുടെ ഓഫീസിലോ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊതുകുകളെ നമ്മളെ കടിക്കുകയുള്ളൂ. ദൂരേന്ന് പറഞ്ഞു വരില്ല, തൊട്ട് നമ്മുടെ മിക്ക കേസിൻ്റെ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് സോഴ്സ് കിട്ടും. അതായത് ഈവൻ നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ഈ അലങ്കാര ചെടികൾ, ഫ്രിഡ്ജിൻ്റെ ട്രേ, ഈ കൂളറിൻ്റെ ട്രേ, നമ്മുടെ സൺഷെയ്ഡ്, പുറത്ത് ഈവൻ കരിയിലകൾ കൂടി കിടക്കുമ്പോൾ അത്രയും കുറച്ച് ഒരു ചെറിയ തുള്ളി വെള്ളം മതി ഇതിന്, വളരെ കരിയിലയിലേക്കുള്ള വെള്ളം മതി. നമ്മുടെ പൈനാപ്പിൾ കണക്കുള്ള ചെടികൾ, അല്ലെ വാഴയുടെയൊക്കെ ഇലയുടെ ഇടയ്ക്ക് ഒക്കെ വളരാം. പിന്നെ ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, അടപ്പുകൾ, ഇവയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിരിക്കുന്ന വെള്ളം, പിന്നെ റബ്ബർ തോട്ടങ്ങൾ, ഇത്തരത്തിൽ ടയർ വളരെ ഇഷ്ടമാണ് ഈ കൊതുകിന്. ഇവിടെയെല്ലാം ഇത് വളരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കൊതുക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ രോഗാണുമായിട്ടുള്ള കൊതുക് ഒരു മനുഷ്യനെ കടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡിൽ രോഗലക്ഷണം വരുന്നു. ഇയാളെ മറ്റൊരു കൊതുക് കടിക്കുവാണെങ്കിൽ ആ കൊതുകിന് പിന്നെ ഒരു എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡുണ്ട്. അതൊരു 8-10 ദിവസമാണ്. 8-10 ദിവസം കഴിയുമ്പോൾ കൊതുക് ഈ രോഗം പകർത്തുവാൻ ഉള്ള പ്രാപ്തി നേടും. മാത്രമല്ല മുട്ടയിലൂടെയും ഈ രോഗം ട്രാൻസ്ഫോറിയൻ ട്രാൻസ്മിഷൻ എന്ന് പറയും, കൊതുകിന് കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ശേഷിയുമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഈ ഇത്തരത്തിലുള്ള കൊതുകൾ മുട്ടയിട്ട് വെച്ചിരുന്നു, അതൊരു പാത്രത്തിൻ്റെ അറ്റത്ത് ആ മുട്ട പറ്റിയിരുന്നാൽ അടുത്ത ഡ്രൈഡ് ആയിട്ട് ഇതൊരു 6 മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കാം. അടുത്ത മഴക്കാലം വരുമ്പോൾ, അല്ലെങ്കിൽ അടുത്തൊരു മഴ പെയ്യുമ്പം ഇത് കുതിർന്ന് വീണ്ടും ഇതിന് മുട്ട വിരിഞ്ഞു വരാം. സാധാരണ കൊതുകിൻ്റെ നമ്മൾ 7 ദിവസമാണ് ഒരു മുട്ടയിട്ട് വിരിഞ്ഞു വരാനുള്ള സൈക്കിൾ, 7 ദിവസമാണ് പറയുന്നത്. പക്ഷെ ഇത് ഡ്രൈഡ് ആയിട്ടിരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മഴക്കാലത്തിന് മുമ്പ് ഈ ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ചുരണ്ടി വൃത്തിയാക്കി വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രശ്നം തന്നെ നമുക്ക് തുടർന്ന് വരാനുള്ള സാധ്യതയും ഇതിലുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, ഈ കൊതുക് നശീകരണം മാത്രമാണോ ഇതിനുള്ള ഏക പ്രതിവിധി?
0: കൊതുക് നശീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇത് കൊതുകാണ് പരത്തുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഈ സീസൺ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഡെങ്കി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നത്, ഈ രോഗികളെ കൊതുക് വലയിൽ കിടത്തണം. കാരണം ഈ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കിട്ടുന്നത്, അല്ലെ ഓഫീസിൽ കിട്ടുന്നത്, രോഗിയെ കടിച്ച കൊതുക് പിന്നീട് ഈ രോഗവാഹകനാകുന്നു. അപ്പോൾ രോഗിയെ കൊതുക് വലയിൽ കിടത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ഒരു ഔട്ട്ബ്രേക്ക് സിറ്റുവേഷന്, നമ്മൾ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ നമുക്ക് നമ്മുടെ ഓഫീസും സ്കൂളിലും നമുക്ക് വൃത്തിയാക്കാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്ത്

0: ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. ഒന്ന് റിപ്പല്ലൻസ്. നമ്മളിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പല്ലൻസ് പലതരമുണ്ട്. അപ്പോൾ കുറച്ച് തൊലിപ്പുറത്ത് ഈ ഒരു സീസണിൽ പെരട്ടി എന്ന് പറഞ്ഞ വലിയ അപകടമൊന്നും ഉണ്ടാവാനില്ല. സാർ നല്ല കമ്പനികളുടെയൊക്കെ റിപ്പല്ലൻസ്, നമ്മൾ മുസ്കിറ്റോ റിപ്പല്ലൻസ്, ആ ലേപനങ്ങൾ നമുക്ക് പുരട്ടാം. പിന്നെ കഴിവതും കവർ ചെയ്യുന്നുള്ള തുണി ധരിക്കുക. അപ്പൊ കാലും ഈ സീസണിൽ നമ്മൾ കാലും കൈയ്യൊക്കെ കവർ ചെയ്ത് കൊതുകടി ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുമായിരുന്നു, സന്ധ്യ ആവുമ്പം വീടും കതവും വാതിലും ഒക്കെ അടച്ചിടുക. വീടുകളിലും ഓഫീസിലും ഒക്കെ മെഷ്, കൊതുക് വലകൾ, നെറ്റുകൾ നമ്മൾ വിൻഡോസിലും ഡോറിലും ഒക്കെ ഘടിപ്പിക്കുക. ഇത് പറയുന്നുണ്ട്. ഈ സന്ധ്യയ്ക്കും രാവിലെ മാത്രം കടിക്കുന്നുള്ള ഫിനോമിന പോലും കൊതുക് മാറ്റുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ടനുബന്ധിച്ച് കൊതുകിന്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒന്ന്, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ കൊതുകിന്റെ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ 8 മുതൽ 10 ദിവസമൊക്കെ ചുരുങ്ങാം. പിന്നെ അതിന്റെ ലൈഫ് ലോഞ്ചിവിറ്റിയും കൂടും കൊതുകിന്റെ, അത് കൂടുതൽ മുട്ടയിടും. ഇത്തരത്തിൽ ഇതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേരത്തെ ഇല്ലാത്ത ഔട്ട് ബ്രേക്കിനെ കാട്ടി കൂടുതൽ ഔട്ട് ബ്രേക്കുകളും പുതിയ ഔട്ട് ബ്രേക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള. അപ്പം ഇതിൽ പക്ഷെ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊതുകിനെ നശീകരിക്കാൻ, അത് തന്നെ നമ്മുടെ വീട്ടിനകത്തും ചുറ്റുമുള്ള ഈ ചെറിയ സോഴ്സസ്, ഇതിന്റെ ഉറവിടങ്ങളെ നശിപ്പിക്കുക. ഇതിന്റെ സൈക്കിൾ 7 ദിവസമാണ്. ഒരു മുട്ട ഇട്ട് കഴിഞ്ഞത് വിരിഞ്ഞു വരാൻ 7 ദിവസം എടുക്കും എന്നുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുകയാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് നടന്ന് സ്കൂളായാലും കോളേജായാലും ഓഫീസ് ആണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ആഴ്ചയിൽ ഒരു ഫിക്സഡ് ഡേ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ, അവയൊക്കെ LSG പഞ്ചായത്തിൻ്റെയൊക്കെ കോർപ്പറേഷൻ്റെയൊക്കെ ഇടപെടലുകളോടുകൂടി ഈ പലപ്പോഴും ഈ സ്ക്രാപ്പൊക്കെ വിൽക്കുന്ന, നമ്മൾ പലപ്പോഴും ചില ഔട്ട് ബ്രേക്കുകൾ കാണുമ്പോൾ ഈ ആക്രി കടകൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ, ചില പറമ്പുകൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഔട്ട് ബ്രേക്ക് സീസണിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് വലിയ ഔട്ട് ബ്രേക്ക് വരുന്ന സമയത്ത്, ഇപ്പം നമ്മൾ 2017 ഉണ്ടായ കണക്ക്, ആ സമയത്ത് നമ്മൾ ഫോഗിങ് അത്ര ശാസ്ത്രീയമല്ല. അതിന് കുറച്ച് ഇക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻവയോൺമെന്റിനെയൊക്കെ ബാധിക്കും, അത്ര ശാസ്ത്രീയവുമല്ല. അപ്പോൾ നമ്മൾ ഫോഗിങ് കൂടി ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ മോസ്കിറ്റോയ്ക്ക് അടിക്കുന്ന നമ്മൾ സ്പ്രേകളുണ്ട്, പല കമ്പനി നല്ല കമ്പനികളുടെ ഉണ്ട്. ഈ സ്പ്രേകൾ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കാരണം വീട്ടിനകത്താണല്ലോ മിക്കവാറും പുറത്ത് നല്ല നമുക്ക് ഈ കൊതുകടി. അപ്പോൾ വീട് അല്ലെ ഓഫീസുകളിൽ നമുക്ക് അതും ഒരു ചുവരിൻ്റെ പകുതിയോട്ട് താഴോട്ട് മതി. കാരണം ഈഡിസ് കൊതുകൾ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഈ ഫർണിച്ചറിൻ്റെയൊക്കെ അടി നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തുണികളും, ഭിത്തിയാണെങ്കിൽ തന്നെ അങ്ങ് ഒത്തിരി പൊക്കത്തിലല്ല, ഒരു പകുതിയിൽ നിന്ന് താഴോട്ട് മതി. ആ താഴോട്ട് ഈ നമ്മൾ സ്പേസ് സ്പ്രേ ചെയ്യുകയും ഈ ഭിത്തികളിൽ നമ്മൾ ഈ കൊതുകിൻ്റെ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതെന്തിനാണ്? മറ്റേത് കൂത്താടികളെ കൊല്ലുവാനാണ് നമ്മൾ ഉറവിട നശീകരണം. ഇത് നല്ലൊരു സീസൺ ആകുമ്പോൾ അഡൽറ്റ് കൊതുക് വാഹകരാണ്. അപ്പൊ കൂത്താടിയെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഡൽറ്റ് കൊതുക് നമ്മളെ കടിക്കാൻ വരുന്നത്. അതുകൊണ്ട് അഡൽറ്റ് കൊതുകുകളെ കൊല്ലുവാൻ, വലിയ കൊതുകുകളെ കൊല്ലുവാൻ നമുക്ക് ഈ സ്പ്രേ തന്നെ ഉപയോഗിക്കാം. വീടിനകത്ത് തന്നെ സ്പ്രേകൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ഫർണിച്ചറിൻ്റെ അടിയൊക്കെ ശ്രദ്ധിച്ചോ. കുഞ്ഞുങ്ങളെ രാവിലെ ട്യൂഷൻ വിടുമ്പം രാവിലെയും വൈകിട്ടാണല്ലോ അവർ ട്യൂഷന് പോകുന്നത്. നല്ല ഉടുപ്പ് നിറച്ച് കാലിലൊക്കെ, കാരണം ഈ ഫർണിച്ചറിൻ്റെ അടിയിൽ, മേശയുടെ അടിയിൽ നിന്ന് കടി കിട്ടി കുഞ്ഞുങ്ങൾക്ക് ഡെങ്കി വരാതെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 17 വരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 3176 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും സംസ്ഥാനത്ത് 84 പോലീസ് സബ് ഡിവിഷനുകൾ രൂപീകരിച്ചതായും ലഹരിമരുന്ന് വ്യാപനത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. June 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLA മാരും അവരവരുടെ നിയോജക മണ്ഡലത്തിലെ സ്കൂളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. യുവാക്കൾക്ക് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. എം എസ് എംഇകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ

സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചതായി മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. 150.63 മെഗാവാട്ടിൻ്റെ വർധനയാണുണ്ടായത്. ആകെ 4100 മെഗാവാട്ടാണ് പ്രതീക്ഷിക്കുന്നത്. മഴയുടെ കുറവും എൽനിനോ പ്രതിഭാസവും വൈദ്യുതി ലഭ്യതയിൽ കുറവ് വരുത്തിയതായി മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിൻ്റെ വർധന ഉണ്ടായതായും 16 മുതൽ 30 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനാൽ 16 മുതൽ സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതായും വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്ന അപേക്ഷകൾ എത്രയും വേഗത്തിൽ തീർപ്പാക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമലാമേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ തുടങ്ങിയവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടും. കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണ് കയറ്റിയ ടിപ്പർ ലോറി ബസ് കാത്തുന്നവർക്കിടയിലേക്ക് ഇടിച്ചുകയറി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിലുണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണു. മണ്ണ് നീക്കം ചെയ്ത് തിരച്ചിൽ പുരോഗമിക്കുകയാണ്. രാവിലെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും വിജയ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിൽ വിവിധ സർജറി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ സജ്ജമാക്കി. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ആരോഗ്യവകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി PSC റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ, വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന് കീഴിൽ നിരവധി ഒഴിവുകളുണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ നിവേദനത്തെ തുടർന്നാണ് മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ. മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഓഫീസ് സന്ദർശിക്കും. പുതിയ പദ്ധതികളെ സംബന്ധിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവിലെ സ്ഥിതി വിവരവും മന്ത്രി വിലയിരുത്തും. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 7 പേർക്കും വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഓരോ ആളുകൾക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ഈ മാസം 150 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ഇതുവരെ രോഗം ബാധിച്ച് 6 പേരാണ് മരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ട് നിപ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ പ്രഭവ കേന്ദ്രത്തിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിലെ പ്രദേശങ്ങളിൽ നിന്ന് ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രൊജക്റ്റാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. ഈ പ്രദേശങ്ങളിലെ വളർത്തുമൃഗങ്ങളായ നായ, പൂച്ച എന്നിവയുടെ രക്തം, മൂക്കിലെ സ്രവം തുടങ്ങിയവയും ശേഖരിച്ചിട്ടുണ്ട്. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വവ്വാലുകളുടെ താവളങ്ങളിൽ നിന്ന് വിസർജ്യവും പരിശോധനയ്ക്കായി എടുത്തിരുന്നു. അങ്കണവാടി ജീവനക്കാർ ഉൾപ്പെടെ സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് രജിസ്ട്രേഷനാണ് പോഷൻ ആപ്പ് ഉപയോഗിക്കുന്നത്. ഫോണുകൾ തകരാറിലാണെന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി ബിന്ദുകൃഷ്ണ അറിയിച്ചു. കൊച്ചിയിൽ അങ്കണവാടിയിൽ 5.5 വയസ്സുകാരി ലൈംഗികാതിക്രമണത്തിനിരയായ സംഭവത്തിൽ അങ്കണവാടി വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദുകൃഷ്ണ നിർദ്ദേശം നൽകി. അങ്കണവാടി വർക്കർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടു. ലഹരി ഉപയോഗത്തിൽ നിന്നും പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂരിൽ കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്ന ഉഭയകക്ഷി ഇടപെടലിൻ്റെ പ്രധാന വശങ്ങളെക്കുറിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ ഇന്നലെ 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു ചർച്ച. വിശ്വാസം വളർത്തിയെടുക്കുന്നതിന്

ഉഭയകക്ഷി ബന്ധങ്ങൾ സഹായകമാകുമെന്ന് യോഗത്തിൽ ഡോവൽ പറഞ്ഞു. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ രാജ്യത്തെ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, കരകൗശല വിദഗ്ധർ, ചെറുകിട ബിസിനസ്സുകാർ എന്നിവർക്ക് ആഗോളതലത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുന്ന കരാർ യു കെയിലെ വിവിധ മേഖലകളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി പ്രവേശം നൽകുമെന്ന് ഇംഗ്ലീഷ് പത്രത്തിലെഴുതിയ ലേഖനത്തിൽ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. 15 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ ലക്നൗ തീപിടുത്തത്തിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 7 ദിവസത്തിനകം സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവത്തിൽ 6 പേർക്കെതിരെ കേസെടുത്തു. 4 പേരെ അറസ്റ്റ് ചെയ്തു. ലക്നൌ ഡെവലപ്മെന്റ് അതോറിറ്റി, ഫയർ ഡിപ്പാർട്ട്മെന്റ്, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്നിവയിലെ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്കാണ് അലിഗഞ്ചിലെ പുരാനിയ പ്രദേശത്തെ ഒരു കടയ്ക്ക് മുകളിൽ പ്രവർത്തിച്ചിരുന്ന ആനിമേഷൻ കോച്ചിംഗ് സെന്ററിൽ തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ കിട്ടിയത്. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി ബജറ്റിൽ കുറച്ച സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. CPIMലെ കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ച സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിച്ചില്ല. ഇതേ തുടർന്ന് സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. എന്നാൽ സ്പീക്കർ തുടർ നടപടികളിലേക്ക് കടന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ന്യൂയോർക്കിൽ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവേ സെനഗലിനെ 2-3 തോൽപ്പിച്ചു. ഇതേ ഗ്രൂപ്പിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ എതിരില്ലാത്ത 3 ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ജെയിൽ സാന്താ ക്ലാരയിൽ ജോർദാൻ ഇപ്പോൾ അൾജീരിയയെ നേരിടുകയാണ്. അൾജീരിയ 1 മുന്നിട്ട് നിൽക്കുന്നു. അൾജീരിയ 2 ജോർദാൻ 1 നേടിയത്. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. കാലിഫോർണിയയിൽ US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷ സിംഗിൾസ് ആദ്യ റൗണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയൻ താരത്തെയും കിഡംബി ശ്രീകാന്ത് ചൈനീസ് തായ്പേ താരത്തെയും നേരിടും. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മ ജർമ്മൻ താരത്തെയും ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്പെയിൻ സഖ്യത്തെയും നേരിടും. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് റാവത്ത് മനീഷ സഖ്യം ഇന്തോനേഷ്യൻ സഖ്യവുമായും ഏറ്റുമുട്ടും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും വൈകിട്ട് 4 ആരംഭിക്കുന്ന ഫണ്ട് റൺ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7 മത്സരം. 2024 ചൈനയിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ ആദ്യ ഏറ്റുമുട്ടലാണിത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_calicut എന്ന X ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഇതോടെ 438.6 മീറ്ററിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: എവർഗ്രീൻ ഡ്യൂറ്റ്സ്. ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
2: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
3: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
8: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
9: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
10: ഷോപ്പിക വെഡിംഗ്,
11: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
12: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
13: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
0: ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലഹരിമരുന്ന് കേസ് പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് ടിപ്പർ ലോറി ഇടിച്ചു കയറി 3 മരണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറയ്ക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് CPIMലെ KN ബാലഗോപാൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ അനുവദിച്ചില്ല. ഇക്കാര്യം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ ദ്രുതഗതിയിൽ നീക്കം നടക്കുന്നതായി ഇറങ്ങിപ്പോക്കിന് ശേഷം നിയമസഭയ്ക്ക് പുറത്ത് ബാലഗോപാൽ കുറ്റപ്പെടുത്തി. LDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഹോർട്ടി വൈൻ എന്ന പദ്ധതി കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാനായിരുന്നുവെന്നും ബാലഗോപാൽ പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് വിചിത്രമായ കാരണം പറഞ്ഞാണെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി. ലഹരിമരുന്ന് കേസുകളിൽ പ്രതിയാകുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 17 വരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 3176 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. പദ്ധതി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനത്ത് 84 പോലീസ് സബ് ഡിവിഷനുകൾ രൂപീകരിച്ചതായും ലഹരിമരുന്ന് വ്യാപനത്തിനെതിരെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. June 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLAമാരും അവരവരുടെ നിയോജകമണ്ഡലത്തിലെ സ്കൂളിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. മയക്കുമരുന്ന് കേസുകളിലെ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട നിയമത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന്

സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് സ്പീക്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് പുതിയ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. യുവാക്കൾക്ക് നല്ല ആശയങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. എം എസ് എം ഇകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ട് പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചതായി മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. 150.63 മെഗാവാട്ടിൻ്റെ വർധനയാണ് ഉണ്ടായത്. ആകെ 4100 മെഗാവാട്ടാണ് പ്രതീക്ഷിക്കുന്നത്. മഴയുടെ കുറവും എൽനിനോ പ്രതിഭാസവും വൈദ്യുതി ലഭ്യതയിൽ കുറവ് വരുത്തിയതായി മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിൻ്റെ വർധന ഉണ്ടായതായും ജൂൺ 16 മുതൽ 30 വരെ 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനാൽ ജൂൺ 16 മുതൽ സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതായും വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്ന അപേക്ഷകൾ എത്രയും വേഗത്തിൽ തീർപ്പാക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്ത് ശോചനീയാവസ്ഥയിലായ പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ നവീകരിക്കുമെന്നും ഇതിന് കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മുൻഗണനാക്രമത്തിലാണ് നവീകരണമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണ് കയറ്റിയ ടിപ്പർ ലോറി ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് ഇടിച്ചുകയറി വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണു. മണ്ണ് നീക്കം ചെയ്ത് തെരച്ചിൽ പുരോഗമിക്കുകയാണ്. രാവിലെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും വിജയ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിൽ വിവിധ സർജറി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ സജ്ജമാക്കി. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കൊട്ടാരക്കര ടിപ്പർ അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം താലൂക്ക് ആശുപത്രിയിൽ നടത്താൻ സൗകര്യമൊരുക്കിയതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. പോലീസ് സർജന താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചാണ് പ്രത്യേക സൗകര്യമൊരുക്കുന്നതെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മരിച്ചവരുടെ ബന്ധുക്കളുടെയും മറ്റും അഭ്യർത്ഥനയെ തുടർന്നാണ് പോലീസ് സർജന താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് പ്രത്യേക സൗകര്യമൊരുക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാര ചടങ്ങ്. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ തുടങ്ങിയവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടും. കേന്ദ്ര സഹമന്ത്രിസ്ഥാനം ജോർജ് കുര്യൻ രാജിവെച്ചു. രാജ്യസഭാ അംഗത്വ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് രാജി. ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. ജോർജ് കുര്യൻ്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉടനടി പ്രാബല്യത്തോടെ സ്വീകരിച്ചു. പുതിയ സുരക്ഷാ ഭീഷണികളെയും വെല്ലുവിളികളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 16th ബ്രിക്സ് ദേശീയ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യു ജി 2026 പുനഃപരീക്ഷയോടനുബന്ധിച്ച് രാജ്യത്ത് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലഗ്രാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തിരിച്ചെത്തി. പരീക്ഷാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാനും തട്ടിപ്പ് നടത്താനും സംഘടിത തട്ടിപ്പ് സംഘങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരോപിച്ചതിനെ തുടർന്നാണ് കേന്ദ്രം ടെലഗ്രാമിന് വിലക്കേർപ്പെടുത്തിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടെന്നും വകുപ്പ് അറിയിച്ചു. ന്യൂയോർക്കിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവേ സെനഗലിനെ 2-3 തോൽപ്പിച്ചു. ഇതേ ഗ്രൂപ്പിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ എതിരില്ലാത്ത 3 ഫ്രാൻസ് ഇറാഖിനെ തോൽപ്പിച്ചു. സാന്താക്ലാരയിലെ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അൾജീരിയ ജോർദാനെ 1-2 പരാജയപ്പെടുത്തി. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ 7:00 മത്സരം. 2024 ചൈനയിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ ആദ്യ ഏറ്റുമുട്ടലാണിത്. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, വി മുരളീധരൻ MLA, ഹോക്കി താരം PR ശ്രീജേഷ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര

ഒളിമ്പിക് ദിനാചരണത്തിൻ്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെൻറ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും വൈകിട്ട് 4 ആരംഭിക്കുന്ന ഫണ്ട് റൺ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ നീന്തൽ പരിശീലനം നിർബന്ധമാക്കണമെന്ന ആവശ്യവുമായി കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനി റന ഫാത്തിമ മുഖ്യമന്ത്രി വി ഡി സതീശനെയും മന്ത്രി എൻ ഷംസുദ്ദീനെയും നേരിൽ കണ്ട് നിവേദനം നൽകി. പുഴകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കുട്ടികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് 8-വയസ്സുകാരി ആവശ്യവുമായി തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവമ്പാടി MLA സി കെ കാസിമിൻ്റെ നേതൃത്വത്തിലാണ് റനയും കുടുംബവും മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും സന്ദർശിച്ചത്. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് നഴ്സുമാർ ജില്ലാ ലേബർ ഓഫീസറെ ഉപരോധിക്കുന്നു. രാവിലെയാണ് ഉപരോധം തുടങ്ങിയത്. 1 മാസത്തോളമായി ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ പണിമുടക്കിലാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകദിന സമ്മേളനം മറ്റന്നാൾ കോഴിക്കോട് ടൗൺ ഹാളിൽ ചേരും. സമസ്തയുടെ 100-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സംഗമം. സമ്മേളനം സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. 1 മാസം നീണ്ട കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ തൃക്കലാശവട്ടോടെ സമാപിക്കും. ചതുശതങ്ങളിൽ അവസാനത്തെ അത്തം ചതുശതം ഇന്ന് നടക്കും. വാളാട്ടവും കലശപൂജയും ഇന്ന് ഉണ്ടാവും. പ്രധാന വാർത്തകൾ വീണ്ടും. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലഹരിമരുന്ന് കേസ് പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്നവർക്ക് ഇടയിലേക്ക് ടിപ്പർ ലോറി ഇടിച്ചുകയറി 3 മരണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് US നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദശകത്തിൽ ഗതാഗത കണക്ടിവിറ്റി അടിസ്ഥാന സൌകര്യങ്ങളിലുണ്ടായ ഗണ്യമായ വികാസം രാജ്യത്തെ സമസ്ത മേഖലയെയും ത്വരിതപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. റോഡ്, ഹൈവേകൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ എന്നിവ മികച്ച വളർച്ചയാണ് കൈവരിച്ചതെന്നും പ്രധാനമന്ത്രി.
2: आज करीब 1,28,00,000 लोग हर रोज मेट्रो से सफर कर रहे हैं. बीते वर्षों में एयरपोर्ट की संख्या डबल हुई है. इससे कई छोटे छोटे शहरों में भी मिडिल क्लास को हवाई यात्रा की सुविधा पहली बार मिली है. पिछले 12 वर्षों के जो भी सिद्धियां देश की रही है उनके मूल में राष्ट्र प्रथम की भावना ही केंद्र में है.
1: നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ പ്രധാന ഡിജിറ്റൽ ജനക്ഷേപ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം മുദ്രാവാക്യം

വാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. വികസിത രാഷ്ട്രത്തിലേക്കുള്ള യാത്രയിൽ സൈക്ലിംഗ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ആരോഗ്യകരമായ ജീവിതശൈലി സാധ്യമാക്കുന്നതിലുപരി മലിനീകരണം നിയന്ത്രിക്കാനും ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇന്ധനം ലാഭിക്കാനുമെല്ലാം സൈക്ലിംഗ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തിയ സൈക്ലിംഗ് പരിപാടിയായ സൈക്ലിംഗ് ബൈ ദ സീ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റി

0: ആരോഗ്യകരമായ ജീവിതശൈലി സാധ്യമാക്കുന്നതിലുപരി മലിനീകരണം നിയന്ത്രിക്കാനും ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇന്ധനം ലാഭിക്കാനുമെല്ലാം സൈക്ലിംഗ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തിയ സൈക്ലിംഗ് പരിപാടിയായ സൈക്ലിംഗ് ബൈ ദ സീ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി K. മുരളീധരൻ സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ സെൻസെക്സ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.government.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2026 പത്മ പുരസ്കാരങ്ങളുടെ 2ാം ഘട്ട വിതരണം ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒരു റിപ്പോർട്ട്.
2: ഈ വർഷം സർക്കാർ ആകെ 131 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. അവാർഡ് ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. കേരളത്തിൽ നിന്നും ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനായ P. നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷണും, നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീയും രാഷ്ട്രപതി സമ്മാനിക്കും. 16 പേർക്ക് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം സമർപ്പിക്കും. 1954 സ്ഥാപിതമായ പത്മ അവാർഡുകൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. കലാ, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, വ്യാപാരം, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിലെ അസാധാരണമായ നേട്ടങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കൂടുതൽ ശക്തമാക്കാനും മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനുമാണ് US നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഓനുമായും സംസാരിച്ച് സാഹചര്യം വിലയിരുത്തി. മേഖലയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള US നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘവീക്ഷണമുള്ള നേതാവും മികച്ച ഒരു വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ദേശീയ താൽപര്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത രാജ്യം എക്കാലവും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ നിന്നും രാജിവച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെയും ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി

0: ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെയും അറിയിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 75 ഉയർന്ന് 77167 നിഫ്റ്റി 26 നേട്ടത്തിൽ 24129 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1520 താഴ്ന്ന 1,07,000 ഗ്രാമിന് 13,375 ഇന്നത്തെ വില. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് മാർക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾക്ക് 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനാൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് US നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: അവലോകന യോഗം ചേർന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ കൃഷിമന്ത്രിമാർ, സെക്രട്ടറിമാർ, ജില്ലാ കലക്ടർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. IDFC ഫസ്റ്റ് ബാങ്ക് അഴിമതി കേസിൽ ഒരു IAS ഉദ്യോഗസ്ഥനെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ചണ്ഡീഗഡ് ബ്രാഞ്ചിൽ നിക്ഷേപിച്ച ഗവൺമെന്റ് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പങ്കജ് അഗർവാൾ ആണ് അറസ്റ്റിലായത്. മദ്യനികുതി ഇളവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ നിയമസഭാ രേഖകളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ച ബെക്കാർഡി അഴിമതി ആരോപണം ചട്ടവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ ദ്രുതഗതിയിൽ നീക്കം നടക്കുന്നതായി മുൻമന്ത്രി KN ബാലഗോപാൽ. LDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഹോർട്ടി വൈൻ എന്ന പദ്ധതി കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാനായിരുന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. റബ്ബർ ബോർഡ് ചെയർമാനായി N ഹരി ചുമതലയേറ്റു. IAS കേഡറിന് പുറത്തേക്ക് റബ്ബർ ബോർഡ് അധ്യക്ഷ പദം നൽകാൻ തീരുമാനിച്ച ശേഷം ആ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് N ഹരി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകദിന സമ്മേളനം മറ്റന്നാൾ കോഴിക്കോട് ടൗൺഹാളിൽ ചേരും. സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഓഹരി വിപണിയിൽ ഇടിവ്. സെൻസെക്സ് 254 ഇടിഞ്ഞ് 76840 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റി 90 താഴ്ന്ന് 24013 വ്യാപാരം നടക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ന്യൂയോർക്കിൽ ഗ്രൂപ്പ് I മത്സരത്തിൽ നോർവേ സെനഗലിനെ 2-3 തോൽപ്പിച്ചു. ഇതേ ഗ്രൂപ്പിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ എതിരില്ലാത്ത 3 ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. FM പ്രധാന വാർത്തകൾ ഇനി 3:00.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. നമ്പർ അറിയാലോ, 9400244440. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ, ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. ഒരു പാട്ട് കേട്ടതിന് ശേഷം തത്സമയ പരിപാടിയിലേക്ക് വരാം. മേഘ ജോസുകുട്ടി, ഹെലൻ എന്ന

0: ഹലോ, നമസ്കാരം. കാനോത്സവം.
1: ഹലോ, നമസ്കാരം.
0: ആ ഹാ, ഇതാരാണ്?
1: ഞാൻ ഗംഗാധരൻ പറയും, എഗരൂർ.
0: എഗരൂരിൽ നിന്ന്. ആ, ഓക്കെ. എന്തൊക്കെയാ വിശേഷങ്ങൾ? നമ്മൾ പരിപാടിയിൽ കുറെ കുറച്ച് മുമ്പ് പങ്കെടുത്തിരുന്നോ? അപ്പോഴല്ല, കുറച്ച്
1: പങ്കെടുക്കാൻ ഞാൻ അങ്ങനെ വിളിച്ചു കിട്ടാറില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വാട്സപ്പിൽ ഹായ് വിട്ടാ കിട്ടുമെന്ന് പറഞ്ഞു.
0: അങ്ങനെ ഒരു ഹായ് ഇട്ടതാണ് അല്ലേ?
1: ഇട്ടതാണ്.
0: ആ ഹാ, എന്താണ് ഗംഗേട്ടന്റെ പരിപാടികളൊക്കെ?
1: ഞാൻ വിമുക്ത ഭടനാണ്.
0: ആണോ? ഓക്കെ. സർവീസ്
1: 1993 റിട്ടയർമെന്റ് ആയി.
0: ഓ, അത് ശരി. അപ്പൊ തന്നെ നമ്മൾ ഏതാണ്ട് 33 കൊല്ലമായി. ഓക്കെ. അന്ന്
1: സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്.
0: ആ,
1: പാട്ടുകൾക്കും
0: ഓ
1: മെയിൻ ഹോബി.
0: ആ,
1: ന്യൂസുകൾക്കും.
0: എന്തായാലും വളരെ സജീവമായിട്ടാണ് നമ്മുടെ ദിവസം ചെലവഴിച്ചോണ്ടിരിക്കുന്നത്.
1: അതെ അതെ അതെ അതെ അതെ.
0: കുറെ കാലം സർവീസിലുണ്ടായിരുന്നോ?
1: ഞാൻ 18 വർഷം ചെയ്തു.
0: ഓക്കെ. പഴയ സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മളെ ഈ കോഴിക്കോട് ജില്ലയിലൊക്കെ ഉണ്ടോ?
1: കോഴിക്കോട് ജില്ലയിലുണ്ട്.
0: ആ, നമ്മുടെ എക്സ് സർവീസ്മെന്റ് ഒരു
1: ഓഫീസുണ്ട് കോഴിക്കോട്.
0: ആ, നമ്മൾ ഇവിടെ ഇല്ലേ, ക്രിസ്ത്യൻ കോളേജിന് അടുത്തില്ലേ?
1: ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്ത് വെള്ളറക്കെട്ട്.
0: ആ,
1: വെസ്റ്റ് ഭാഗത്ത് ഉണ്ടോ?
0: അവിടെ ഉണ്ട്. അപ്പൊ ആ അങ്ങനത്തെ നമ്മുടെ
1: ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്തുള്ള നാഷണൽ ഹോസ്പിറ്റലിലെ ഇതാണ് ഞങ്ങളുടെ ഓഫീസാണ്.
0: ആ, വിമുക്ത ഭടന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലേ?
1: സൈനിക് ജില്ലാ സൈനിക് വെൽഫെയർ ഓഫീസ്.
0: ആ അതെ, വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്. അതാ ചോദിക്കാൻ കാരണം. അവിടേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വരാറില്ലേ?
1: സാറിന്റെ വീട്?
0: ഞാനിവിടെ തന്നെ, കോഴിക്കോട്ടൊക്കെ തന്നെ. ഓക്കെ. അപ്പൊ ആരെങ്കിലും വേറെ കുടുംബത്തിന് ആരെങ്കിലും സർവീസസിൽ വേറെ ഉണ്ടോ ഇപ്പോ?
1: ഇപ്പൊ ആരുമില്ല, മകൻ പോലീസിലാണ്.
0: ആ, ഇവിടെ നാട്ടിൽ തന്നെ അല്ലേ?
1: നാട്ടിൽ തന്നെ.
0: അച്ഛന്റെ ഒരു സേവന പാതയിൽ ഒരാൾ ഉണ്ട്. അതെ അതെ. അപ്പൊ നമുക്ക് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: പുലരാറായപ്പോൾ പൊങ്കോഴി കൂവിയപ്പോൾ.
0: ആ, മൂലധനം സിനിമയിലെ പാട്ടില്ലേ?
1: മൂലധനം സിനിമയിലെ.
0: ആ, പാട്ട് കേൾപ്പിക്കാം എന്തായാലും. ആ, സന്തോഷം. അങ്ങനെ കുറച്ച് കാലം കാത്ത് ഒരു താങ്കളെ പോലെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഞങ്ങളെ സ്നേഹ ഓ വെൽക്കം വെൽക്കം. എല്ലാവരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം പറയണം കേട്ടോ.
1: ഓക്കെ സർ. ഓക്കെ സർ.
0: ആയിക്കോട്ടെ. ഓ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ ആവശ്യപ്പെടാം, വാട്സപ്പിലൂടെ ഹായിട്ടാൽ മതി. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: എന്താരാ, അജിതയാണോ?
1: അതെ.
0: എന്താണ് അജിത വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: തിരിച്ചു വിളിക്കുന്നു വിചാരിച്ചില്ല,
1: ഒരിക്കലും വിചാരിച്ചില്ല.
0: അങ്ങനെ ആകാശവാണിക്ക് അങ്ങനെ ഒരു വെറുമ്പാക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ വേറെ കുറെ പേര് ചോദിക്കും, ഞങ്ങൾ വിട്ടിട്ട് ഹായ് വിട്ടിട്ട് ഒന്നും വിളിച്ചില്ലല്ലോ ഒന്നല്ലേ. അതെ അതെ. എവിടെയാ ഈ തമാശയാക്കുന്ന സ്ഥലം? എവിടെയാ? വടേര. വടേരക്കാര് വടേര എന്നാണോ പറയാ? ടൗണിൽ തന്നെയാണോ അജിത? ജോലി നാളാണോ? ആണോ? ഓക്കെ. അപ്പൊ ഈ തമാശയാക്കുന്ന ആരൊക്കെയാ? വീട്ടുകാരാണോ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ വക
1: തമാശയാണ്.
0: എന്തായാലും മുതലാളിക്കും തൊഴിലാളിക്കും ഒരുപോലെ സന്തോഷം. അജിത, ആവശ്യപ്പെട്ട പാട്ട് രക്തസാക്ഷി എന്നുള്ള സിനിമയിലെ പാഞ്ചജന്യത്തിൻ നാട്ടിലൊരു എന്നുള്ള പാട്ടല്ലേ അല്ലേ? യേശുദാസും ജൻസിയും പാടിയത്, മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ രചന, ടി ഉമ്മറിന്റെ സംഗീതം. അപ്പോ എന്തായാലും ഇനിയിപ്പോ പാട്ട് കഴിഞ്ഞിട്ട് ഊണിലേക്കൊക്കെ പോയാൽ മതി അല്ലേ? എല്ലാരും കൊണ്ടുവന്നിട്ടില്ലേ? ഓരോന്ന് വേണ്ടവൊക്കെ പോലെ
1: കൊണ്ടുവന്നിട്ടില്ലേ?
0: എല്ലാരും ഒരുമിച്ചാണോ കഴിക്കുന്നേ? അപ്പൊ ആരെങ്കിലും ഒരാള് വെറും ചോറ് കൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടോ? വെറും ചോറായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. എല്ലാരും അവനാൽ കഴിയും പോലെ എന്തെങ്കിലും
1: കൊണ്ടുവരും.
0: നല്ല പാട്ട് കേൾക്കാട്ടോ. ഓക്കെ. അപ്പൊ മുതലാളിയോട് പ്രത്യേക സ്നേഹാന്വേഷണം. എന്താ മൂപ്പരെ പേരെന്താ?
1: മനോജ് കുമാർ.
0: അപ്പൊ മനോജ് ചേട്ടനോട് പറയൂ.

0: 103.6 Real FM.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.

0: ഹലോ, ഗാനോത്സവം തത്സമയ ഫോൺ.
1: താങ്കൾ വിളിച്ച വ്യക്തി ഇപ്പോൾ കോൾ സ്വീകരിക്കുന്നില്ല.
0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിലൂടെ ഒരു ഹായ് ഇട്ടാൽ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. ചിലരൊക്കെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്, ചില സമയത്ത് അവരെ കിട്ടുന്നില്ല. ഹലോ, നമസ്കാരം. നമുക്കെന്തായാലും ഒരു പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇവിടെ എല്ലാവർക്കും സുഖം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഈ പാട്ട് ONV കുറുപ്പിൻ്റെ പ്രധാന രചന, സംഗീതം ദേവരാജൻ.

0: ഹലോ, നമസ്കാരം.
1: ആ ഹലോ, നമസ്കാരം.
0: ആ, ഇത് ഒന്ന്
1: അതെ,
0: ഇതാരാണ്?
1: അത് രാജി
0: എവിടെയാ സ്ഥലം?
1: കരുവശ്ശേരി
0: കരുവശ്ശേരി. ആ, ഇവിടെ.
1: കാലിക്കറ്റ്.
0: ആ, മനസ്സിലായി. എന്തൊക്കെയാണ്? പ്രായമുള്ള ആളാണോ? അങ്ങനെ പറ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അല്ലേ.
1: പ്രായം
0: ഇതൊരു പ്രായമേ അല്ല, ഇങ്ങനത്തെ ചോദ്യം ഒന്നും ചോദിക്കരുത് അല്ലേ, ഈ പ്രായത്തെക്കുറിച്ച്.
1: ഇത് ഞങ്ങൾ വിളിച്ചത് ശരിക്ക് അമ്മയ്ക്ക് വേണ്ടിയാ. അമ്മ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ്, അപ്പൊ ഒന്നും പറയും ഇതിലേക്ക് വിളിക്കണം വിളിക്കണം എന്ന്. ഞങ്ങള് ശരിക്ക് വേറെ നമ്പറിലേക്ക് മാറിപ്പോയ ആയിട്ട് കുറെ ആയി കാത്തു വെയിറ്റ് ചെയ്ത് നിക്കുന്നു.
0: അതെയോ, അമ്മയുടെ നമ്പർ ഇതല്ലേ?
1: എല്ലാ അമ്മയെ സാധാ ഫോണാണ്, അപ്പൊ എന്റെ ഫോണില് ഒന്ന്.

0: എപ്പോഴും പറയും, ഞങ്ങൾ കുറെ നേരമായിട്ട് ഹായ് എപ്പോഴും അയക്കാറുണ്ട്, പക്ഷെ അത് നമ്പർ മാറിപ്പോയി. ഇന്നാണ് ഞാൻ അമ്മക്ക് കാണിച്ചെടുത്തപ്പോ ഇതാണ് വേറെ നമ്പർ എന്ന് പറഞ്ഞത്.
1: അല്ല, ഇപ്പൊ അമ്മ അവിടെ ഉണ്ടോ?
0: ഓ, അമ്മ ഉണ്ട്.
1: ആ, അതൊന്ന് കൊടുക്കൂ, അമ്മയുടെ അടുത്ത് കൊടുക്കൂ.
0: ആ ആ
1: ആ ഹലോ.
0: ഹലോ.
1: ആ അമ്മേ, നമസ്കാരം. അമ്മയ്ക്ക് വേണ്ടി മക്കളിങ്ങനെ കാത്ത് കാത്തിരിക്കുകയാണ് അല്ലേ? ആ ശരി, സന്തോഷം അമ്മയായിട്ട് സംസാരിക്കാൻ പറ്റിയല്ലോ. ആ ആയിക്കോട്ടെ. ആ അല്ല, അമ്മയുടെ പേരെന്താ?
0: പേര് വിലാസിനി.
1: അമ്മയുടെ പേര് വിലാസിനി. അമ്മ ഇവിടെ തന്നെയാണോ സ്ഥലം? സ്വദേശം ഇവിടെ തന്നെ, കരുവശ്ശേരിയാണോ? അച്ഛന്റെ സ്ഥലം എവിടെയായിരുന്നു? ഭർത്താവിൻ? രണ്ടുപേരും കരുവശ്ശേരിക്കാരാ? ഇപ്പൊ വിലാസിനി മാത്രമേ ഉള്ളോ മോളായിട്ട്? അല്ല, വിലാസിനി അല്ല, സോറി, രാജി. രാജി മാത്രമേ? ആ, അത് മനസ്സിലായി. വിലാസിനി അമ്മയുടെ കാര്യം മനസ്സിലായി. രാജി മരുമകളാ അല്ലേ? എത്ര അമ്മയ്ക്ക് എത്ര മക്കളാ?
0: അമ്മക്ക് മൂന്നാള്.
1: ആ, ഇപ്പൊ കൂടെ ഉള്ളത് രാജിയാണോ? രാജി മകനുമാണോ? ഓക്കെ. ഇപ്പൊ എന്തായാലും അമ്മയുടെ ആഗ്രഹം സാധിക്കണം എന്ന് അവര് കൊറേയായി രാജി വിചാരിക്കുന്നു. ആയിക്കോട്ടെ. ആ പറഞ്ഞ പാട്ട് പറഞ്ഞിരിക്കുന്നത് ഗോളാന്തര വാർത്തയിലെ പാട്ടാട്ടോ. പൊന്നമ്പിളി കാത്തു നിൽക്കും, കൊടുക്കാം. അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം, പ്രത്യേക സ്നേഹാന്വേഷണം, അത്രയും നേരം കാത്തിരുന്നതിന് സ്വീകരിച്ചിരിക്കുന്നു. സന്തോഷം. ഓക്കെ, രാജുവോട് പറയൂട്ടോ. രാജുവോട് പറയൂ. ഓക്കെ.
0: ഓ പറയാം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി.
0: ഹലോ.
2: ഹലോ.
0: ആ നമസ്കാരം, ഗാനോത്സവമാണ്.
2: ഭഗീരഥൻ മണ്ണൂർ സാറേ?
0: ആരാണ്?
2: ഭഗീരഥൻ മണ്ണൂര്.
0: ആ പറയൂ, എന്താണ് വിശേഷങ്ങൾ?
2: കോളേജ് വിളിച്ചിട്ട് തീരെ കിട്ടുന്നില്ല.
0: ഇല്ല, അതല്ലേ നമ്മൾ അങ്ങോട്ട് വിളിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ താങ്കളെ പോലെ എങ്ങനെ സ്ഥിരമായി എങ്ങനെയെങ്കിലും ഒരു പരിപാടിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചേ. എന്താന്നറിയോ, നമ്മളിപ്പോ ഫോൺ ഇൻ പരിപാടി അല്ല. നമ്മൾ അങ്ങോട്ടേക്ക് ഇതുപോലെ ഹായിട്ട് വാട്സപ്പിൽ ഹായ് ഇടുന്നവരെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുക. എന്താ കാരണം? അപ്പൊ താങ്കൾക്ക് അറിയാലോ, ഇതുപോലെ ഒരുപാട് തവണ വിളിച്ച് നിരാശരായി കിട്ടാതിരിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് ഇതാവുമ്പോ കുറച്ചുകൂടി സൗകര്യമാണ്. നമ്മൾ ഫോണിന്റെ ചോട്ടിൽ തന്നെ ഇരുന്ന് സമയം കളയണ്ട. പാട്ട് നമ്മൾ പറഞ്ഞില്ലല്ലോ, ഏത് പാട്ടാന്ന് എടുത്തു വെക്കാം ആദ്യം. ഇന്ദ്രനീലപ്പൂമിഴി ഒരു റയർ പാട്ടാണല്ലോ അല്ലേ? അതെ അതെ,
2: പാട്ടുകളാണ് ഇഷ്ടപ്പെട്ടവര്.
0: അതിന്റെ ആരാധകനാണ് അദ്ദേഹത്തിന്റെ. ഭഗീരഥൻ ജോലി നാളാണോ? അതെയോ, ഓക്കെ. അതെ, എന്തായാലും ഊണ് കഴിഞ്ഞോ?
2: ഇല്ല, കഴിച്ചോണ്ടിരിക്കേനി.
0: ഒരു തിരക്കാലം ഒരു ബ്രേക്ക് ഇട്ടു.
2: ബ്രേക്ക് ഇട്ടു. അതെ അതെ, വലിയ സന്തോഷം.
0: അതെ, താങ്കളെ പോലെ ഇതുപോലെ വർഷം ദിവസങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ടല്ലോ, ഒന്ന് രണ്ടു വാക്ക് പറയാൻ. അപ്പൊ ആകാശവാണിക്ക് സത്യത്തിൽ ഇങ്ങനെ കാത്തിരിക്കുന്നവരോട് സംസാരിക്കുന്നതിൽ ഒരുപാട് താല്പര്യം ഉണ്ട്. കാരണം ഇത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാധ്യമമാണല്ലോ ആകാശവാണി.
2: അപ്പൊ
0: അതിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനം കേൾപ്പിക്കുക, നിങ്ങളെ ശബ്ദം നിങ്ങളുമായിട്ട് സംവദിക്കുക, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ഇപ്പൊ എന്തായാലും നമുക്ക് അതെല്ലേ. അതിനുശേഷം നമ്മുടെ ഋതുക്കൾ കുറെ മാറിപ്പോയി. എന്റെ പേര് ബോബി. ഓ, ഉണ്ട് ഉണ്ട്. എല്ലാരോടും പറയാം, അന്വേഷണം പറയാം കേട്ടോ. എന്നാ പാട്ട് കേട്ടാലോ. അപ്പൊ വീട്ടിലെല്ലാവരോടൊക്കെ സ്നേഹാന്വേഷണം പറയണേ. ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ബബിത, ബബിത സുരേഷ്. എവിടെയാണ് സുരേഷ് ചേട്ടനോട് പോയി?
1: സുരേഷ് ഇല്ല, എറണാകുളത്താണ്.
0: ആണോ, ജോലിയാ?
1: റോഡ് വർക്ക്, കൺസ്ട്രക്ഷൻ വർക്കാണ്.
0: ആ ഹാ ഹാ, അപ്പോ കോൺട്രാക്ടർ ഏജൻസിയുടെ കൂടെ ആയിരിക്കും അല്ലേ?
1: സൂപ്പർവൈസർ ആയിട്ട്.
0: ആ ഹാ, അപ്പൊ ബബിത എവിടെയാ സ്ഥലം?
1: ഞാൻ
0: പെരിയമ്പലം അല്ലേ? ആ ആ, കൊണ്ടോട്ടി അടുത്തുള്ള സ്ഥലം അറിയാം. ആ അറിയാം അറിയാം, പെരിയമ്പലം. അവിടെ ഞങ്ങളെ അവിടെ പണ്ട് ഇവിടെ ആകാശവാണി ജോലി ചെയ്തിരുന്ന ഒരാളെ അവിടെ, ശ്രീധരേട്ടൻ അവിടെ പെരിയമ്പലം ഭാഗത്തുണ്ട്. ഓക്കെ, നമ്മളപ്പോ വിളിക്കാൻ വേണ്ടി അല്ലേ വേഗായിട്ടത്?
1: ഇന്നലെ ഇട്ടു, ഇന്നും ഇട്ടു, ഇന്നിപ്പോ പെട്ടെന്ന് ഇട്ടതാ, വെറുതെ ഫോണിലാണ് കേൾക്കണേ. അപ്പൊ
0: രണ്ടും കൂടി മനസ്സിലായി. അപ്പൊ ബബിത പരിചയമുള്ളവരൊക്കെ കേൾക്കട്ടെ ബബിതയുടെ പാട്ടും വിശേഷങ്ങളൊക്കെ. അദ്ദേഹം വർക്കിന് പോയാൽ എങ്ങനെയാ? ഈ ഹൈവേയുടെ വർക്കാണോ?
1: ഹൈവേയുടെ വർക്കാണ്.
0: ഏതെങ്കിലും ഏജൻസിയുടെ കൂടെയാണല്ലോ ജോലി ഉണ്ടാവുക?

0: ഒരു കമ്പനീന്റെ കൂടെയാണ്.
1: മനസ്സിലായി.
0: ഞാൻ കോഴിക്കോടാണ് താമസം, എന്റെ സ്വന്തം വീട്.
1: അതെയോ, എവിടെയാണ്?
0: വെസ്റ്റ് ഹിൽ.
1: ഓക്കെ. വിവാഹ ശേഷമാണ് ഇങ്ങോട്ട് വന്നത്?
0: അതെ, 25 കൊല്ലം
1: പെരിയമ്പലത്തുകാരിയായി. വെസ്റ്റ് ഹില്ല ആവശ്യം ഇടയ്ക്കൊക്കെ വരാറില്ലേ, ഇവിടെ വരാറില്ലേ? നമുക്ക് പാട്ട് നമ്മുടെ പപ്പയുടെ സ്വന്തം അപ്പൂസിലെ മഞ്ഞുപെയ്യും എന്നുള്ള ചിത്രയുടെ പാട്ടല്ലേ
0: വേണ്ടേ,
1: നമുക്ക് കേൾക്കാം. ബിച്ചു തിരുമലയുടെ രചനയാണ്, ഇളയരാജയുടെ സംഗീതം. അപ്പൊ സുരേഷ് ജി വിളിക്കുമ്പോ പറയൂ നമ്മളെ സ്നേഹാന്വേഷണം കേട്ടോ.
0: പറയാം
1: പറയാം കേട്ടോ. ഓക്കെ ബബിത, താങ്ക് യു.
0: ശരി.

0: ഹലോ,
1: ഹലോ,
0: ഇതാരാണ്? കമറു ചേച്ചിയാണോ?
1: അതെ,
0: വാഴക്കാട്.
1: വാഴക്കാട്.
0: എന്തൊക്കെയാണ്? റാഫി ആരാ? റാഫി ഉണ്ടോ അവിടെ?
1: റാഫി ദേശത്താ.
0: ആ, പുറത്താണോ?
1: അതെ.
0: പുറത്താണെങ്കിൽ നമ്മളെ കൂടെയുള്ള ആളല്ലേ, പേര് വർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ആരാ റാഫി? ആരാ
1: റാഫി? ഭർത്താവ്.
0: ആ, ഹസ്ബൻഡാണ്. ആ, ഓക്കെ. റാഫി കമറു
1: ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്.
0: ആണോ? എവിടെ? വാഴക്കാട്ടോ?
1: ആ, വാഴക്കാട്. ഈ സർജറിക്കൽ ഗൗണ കടിക്കുന്നിടത്താണ്. അവിടെ എന്റെ കൂട്ടുകാരികൾ കൊറേ ഉണ്ട്.
0: കൊറേ? ഒരു കമ്പനി നിറച്ച ആൾക്കാരുണ്ട് അവിടെ.
1: ഓ, നിറച്ച ആൾക്കാരുണ്ട്. കൊറേ ആൾക്കാർ ഫുഡ് കഴിച്ച് കേറി, കൊറച്ച് ആൾക്കാർ ഫുഡ് കഴിച്ച് ഇറങ്ങിണ്ട്. ഓരോ ബാച്ചായിട്ട് ഇറങ്ങല.
0: ഓ, അങ്ങനെയാ. നിങ്ങൾ കുറച്ചധികം പേരുണ്ട് തോന്നുന്നു അല്ലേ ജോലിക്ക്?
1: ഓ, ഉണ്ട്.
0: കമ്പനി വക ഫുഡാണോ അതോ വീട്ടിലെ ഫുഡാണോ?
1: വീട്ടിലെ ഫുഡ് തന്നെ. ഞങ്ങളെല്ലാ പ്രോഗ്രാമും കേൾക്കാം. രാവിലെ നിങ്ങള് കയറി പ്രാർത്ഥന കഴിഞ്ഞ് അപ്പൊ തുറന്നിടും.
0: അതെയാ?
1: പിന്നെ വൈകുന്നേരം 5 മണിക്കാണ്
0: ഇറങ്ങുക.
1: അപ്പളെ റേഡിയോ ഓഫ് ആക്കുള്ളൂ.
0: അപ്പൊ ഞങ്ങള് മൊത്തം കമ്പനി റിയൽ എഫ്എമ്മിന്റെ കൂടെയാണ്.
1: അതെ.
0: ഇതൊക്കെ
1: പാട്ട് ആവശ്യപ്പെടലുണ്ട്.
0: കേട്ടാറില്ലേ?
1: ഓ,
0: നൂഞ്ഞിക്കര സ്ഥലം എവിടെയാ? വാഴക്കാട് അടുത്താ?
1: നൂഞ്ഞിക്കര വാഴക്കാട് നിന്ന് കുറച്ചും കൂടി 1.5 കിലോമീറ്റർ പോണം.
0: പോണം. എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലത്ത്, ജോലി സ്ഥലത്ത് വരുന്നോണ്ട് എല്ലാരും കാണാനും സംസാരിക്കാനൊക്കെ ഒരു അവസരം. അതെ, നമ്മൾ അതാണ്, അത് ഒരു കുടുംബമായിട്ട് കരുതി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം വേറെ ഇല്ല. എന്തൊരു സന്തോഷമുള്ള അനുഭവമാണ് അല്ലേ? കമർ പറയുമ്പോ ഞങ്ങൾക്ക് അത് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇത്രയും സ്ത്രീകൾ മാത്രമാണോ ഉള്ളോ?
1: അല്ല, രണ്ട് മൂന്ന് ആൾക്കാര്
0: പുരുഷന്മാരുണ്ടോ? കട്ടിങ് ഉണ്ട്. ഓക്കെ.
1: എന്തായാലും
0: നല്ല കാര്യം. അങ്ങനെ ജീവിതം അങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു കാര്യല്ലേ?
1: ഓ,
0: അപ്പോ
1: ഞങ്ങൾക്കൊരു കാശ് ആരെ കയ്യിൽ, ഞങ്ങൾക്ക് നീക്കിരിപ്പും ഉണ്ടാവും.
0: അതെ, അത് ആവശ്യമാണല്ലോ. തീർച്ചയായും ജോലി ചെയ്യുന്നത് അത്യാവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയല്ലേ?
1: ഇവിടുന്ന് ആരെങ്കിലും ഒഴിഞ്ഞു പോകാൻ അവർക്ക് സങ്കടമാണ്. ഞങ്ങളതായ ഒരു രസാണ്.
0: അതെ. അപ്പൊ അതിന് നല്ല കൂട്ടായ്മയാണ്.
1: ഓ, എല്ലാത്തിനും, എല്ലാ കാര്യത്തിനും എല്ലാരും ഒന്നിച്ച് നിൽക്കും.
0: നല്ല കാര്യം. എത്ര പേരുണ്ട്
1: ഇവിടെ? 45
0: ജീവനക്കാരുണ്ട്.
1: ആദ്യം ഫസ്റ്റിലൊക്കെ ഇതിലേറെ
0: ആളുണ്ടായിരുന്നു, രണ്ട് ബാച്ചായിട്ട്.
1: അപ്പൊ
0: എല്ലാരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം, മുതലാളിയോടൊക്കെ പ്രത്യേകം സ്നേഹാന്വേഷണം പറയൂ കേട്ടോ.
1: നിങ്ങളിങ്ങനെ
0: ആ അവരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ. എല്ലാവരുടെയും പേര് ഞാൻ ചോദിക്കുന്നില്ല, കാരണം 45 പേര് പറയുമ്പോഴേക്കും ഒരു പാട്ടിന്റെ സമയം പോകും.
1: അതുകൊണ്ടാണ്
0: പട്ടാള സിനിമയിലെ ആരൊരാളല്ലേ വേണ്ടേ പാട്ട്? യേശുദാസ് സുജാത പാടിയ ഗാനം അല്ലേ? ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ ടീമിന്റെ പാട്ട്. അപ്പൊ കമർ, വളരെ സന്തോഷം നിങ്ങളുടെ അനുഭവം കേൾക്കാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പൊ ഇതേപോലുള്ള സ്നേഹവും കൂട്ടായ്മയും അങ്ങനെ തുടർന്ന് പോട്ടെ.
1: ഞങ്ങൾ ഓണം, പെരുന്നാള് എല്ലാതും ആഘോഷിക്കും.
0: അപ്പൊ എല്ലാ സ്നേഹാശംസകളും. ഓക്കെ. അപ്പൊ റാഫിയേട്ടനോട് പ്രത്യേകം ഞങ്ങളെ അന്വേഷണം വിളിക്കുമ്പോ പറയാം.
1: ആയിക്കോട്ടെ.
0: ഓക്കെ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: ഹലോ, ഗാനോത്സവം. ഹലോ, നമസ്കാരം. ദര വാസുട്ടനാണോ? പറഞ്ഞില്ല, അതുകൊണ്ട് മുജുകുന്നല്ലേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സന്തോഷം. എവിടെ ജോലിയിൽ നിന്ന് വിരമിച്ച ആളാണോ?
4: ഇപ്പൊ ഞാൻ LIC.
3: അതെയോ?
4: അതെ.
3: മുമ്പ് ധാരാളം ബിസിനസ്, മറ്റെന്താണ്, ചെയർമാൻസ് ക്ലബ്ബ്, അങ്ങനെയുള്ള കൊറേ
4: ക്ലബ്ബ് ചെയർമാൻ
3: എല്ലാം കിട്ടാവുന്ന അവസരങ്ങൾ.

0: ഐ മീൻ ഉയരങ്ങളിലൊക്കെ എത്താൻ പറ്റി വർക്ക് ചെയ്തിട്ട്.
1: ഓ, ഈ ഒരു കാലഘട്ടങ്ങളിൽ അങ്ങനെയാണോ? അന്ന് സജീവമായിട്ട് അന്ന് ഇന്നത്തെ മാതിരിയുള്ള അത്ര ഇതായില്ല, കുറഞ്ഞ ഏജന്റെ മാതിരി ഉള്ളു ഈ ഒരു
0: കാലഘട്ടങ്ങളിൽ. അപ്പൊ എന്തായാലും അതൊരു അങ്ങനെ ഒരു നല്ല കരിയർ താങ്കൾക്ക് കിട്ടി എന്ന് സന്തോഷിക്കാം.
1: ഓ, താങ്ക് യു സർ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഇന്ന് കേൾക്കേണ്ടത് കല്യാണ പരിശ്, തമിഴ് സിനിമയിലെ പാട്ടല്ലേ, ഹേമരാജ പാടിയ പാട്ടല്ലേ?
1: അതെ അതെ അതെ അതെ.
0: അതിലെ ഉന്നൈ കണ്ട് എന്ന് പറയുന്ന പാട്ടാണ്, അത് ഒരു ദുഃഖഗാനാണല്ലോ അല്ലേ?
1: അതെ, അതെ. സാധാരണ എല്ലാവരും തലമുറ കേൾക്കാത്ത പാട്ടാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് അന്ന് മൈക്ക് സെറ്റിലൊക്കെ കേൾക്കുന്ന പാട്ടാണ് ഈ കാലപ്പാട്ടൊക്കെ.
0: അത് പി സുശീല പാടിയ പാട്ട് ആ സിനിമയിൽ തന്നെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വാസോട്ട് പറഞ്ഞപ്പോഴും എടുത്തു നോക്കിയപ്പോഴാട്ടോ, എന്റെ ഓർമ്മയെന്ന് പറയല്ല, ഞാനിത് നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോ ഞാൻ ചിത്രത്തിലെ പാട്ടില് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്.
1: ഓക്കെ സർ, താങ്ക് യു.
0: അപ്പൊ എന്നാ എം രാജയുടെ പാട്ടെന്നെ ആയിക്കോട്ടെ.
1: ഓ ശരി സർ.
0: ഓക്കെ, അപ്പൊ ഞങ്ങൾ സ്നേഹാന്വേഷണം വീട്ടിലെ എല്ലാവരോടും പറഞ്ഞേ.
1: ആയിക്കോട്ടെ സർ.
0: ഓക്കെ ഓക്കെ, ശരി ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്.
1: ഓക്കെ സാർ, താങ്ക് യു.
0: അപ്പം എന്നാൽ എം രാജയുടെ പട്ടനെ ആയിക്കോട്ടെ.
1: ഓ ശരി സാർ,
0: ഓക്കെ. അപ്പം ഞങ്ങൾ സ്നേഹാന്വേഷണം വീട്ടിലെല്ലാവരോടും പറയണേ.
1: ആയിക്കോട്ടെ സാർ.
0: ഓക്കെ ഓക്കെ ശരി ഓക്കെ താങ്ക് യു.
1: താങ്ക് യു.

0: ഹലോ.
1: ആ ഹലോ.
0: ആ ഹലോ, നമസ്കാരം. ഇതാരാണ്? ദിയാണോ?
1: ആ അതെ അതെ ദിയ.
0: ദിയ, നമ്മളെ പ്രോഗ്രാമിന്റെ ഒരു ഫാഗ് എൻഡിലായി പോയി. കുഴപ്പമില്ല. ആ, എവിടെ? കോഴിക്കോട് തന്നെ?
1: ആ കോഴിക്കോടാണ്, സ്ഥലം കൊയിലാണ്ടിന്റെ അടുത്താണ്
0: ഓക്കെ
1: വീട്,
0: ഓക്കെ
1: കൊല്ലം.
0: ഓക്കെ. ദിയയുടെ പ്രിയ ഗാനമേതാ? നമുക്ക് കുറച്ച് നേരമെങ്കിലും പാട്ട് കേൾക്കാലോ?
1: പിന്നെയും പിന്നെയും
0: കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത്.
1: എന്റെ ഏട്ടന്റെ ഫേവറേറ്റ് പാട്ടാണ്.
0: ആണോ? ഏട്ടന്റെ പേരെന്താ?
1: ഏട്ടന്റെ പേര് ദീപക്.
0: ദീപക് ഇവിടെ ഉണ്ടോ? നാട്ടിലുണ്ടോ?
1: ഓ ഉണ്ട്, വീട്ടിലുണ്ട്.
0: ഉണ്ടോ? അപ്പോ ഏട്ടനും അനിയത്തിക്കും കൂടി വേണ്ടി പാട്ട് കേൾപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു.
1: ആ താങ്ക് യു.

ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണി വരെ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം സീമ സി കെ, സാങ്കേതിക സഹായം നിധീഷ് ടി എ.

0: the remaining parts of Central Arabian Sea, some parts of Maharashtra, including Mumbai, and certain parts of Central and Eastern India. Citizens are also advised to remain alert as there is a strong possibility of moderate to heavy rainfall in some areas of Mumbai City, Mumbai suburbs, and the Ghat regions of Pune, Raigad, and Ratnagiri over the next few hours. Sangeeta Godbole, Akashwani News, Mumbai.
1: The India Meteorological Department, IMD, has issued an orange colour warning for heavy to very heavy rainfall over parts of northeast India and sub-Himalayan West Bengal today. Heavy rainfall is also expected over coastal Karnataka, Konkan, Goa, Odisha and Telangana till tomorrow. The Met Department predicted thunderstorms accompanied by lightning and gusty winds over Delhi, Haryana, Punjab, Chandigarh and Uttarakhand for the day. According to the weather agency, heat wave conditions are expected over Chhattisgarh, eastern parts of Madhya Pradesh and Uttar Pradesh today, while severe heat wave and warm night conditions are expected over Vidarbh till tomorrow. IMD said a gradual rise in maximum temperatures by 2 to 3 degrees Celsius is expected over northwest India during the next 3 days. In FIFA World Cup, Argentina star captain Lionel Messi has created history after he scored 18 goals, surpassing Germany's Miroslav Klose's record of 16 goals to become the highest goal scorer in World Cup history. In a super clash, Argentina defeated Austria 2-0 in their Group J match in Arlington, United States last night to secure a place in the round of 32. With this win, Argentina has entered the knockout stage. Meanwhile, Algeria thrashed debutants Jordan 2-1 in a Group J encounter in Santa Clara, USA today. In hockey, the Indian men's hockey team will take on arch rivals Pakistan in the opening match of the FIH Pro League today. This will be the first encounter between India and Pakistan since their Asian Champions Trophy clash in Hulunbuir, China in 2024, where India emerged victorious with a 2-1 win. Benchmark domestic equity indices were trading nearly 1% lower in the afternoon session today. The Sensex plunged 653 points to 76,441, while the Nifty lost 220 points to 23,883 when reports last came in. And now before we end the bulletin, the headlines once again. President Draupadi Murmu to present Padma Awards during second round of civil investiture ceremony at Rashtrapati Bhavan this evening. Home Minister Amit Shah says Shyama Prasad Mukherjee's dream realized with abrogation of Article 370. National Security Advisor Ajit Doval says opening of Strait of Hormuz will strengthen energy security around the world. Enforcement Directorate conducts searches at 18 places in Tamil Nadu in connection with alleged teacher recruitment exam manipulation case. Lionel Messi becomes the highest goal scorer in FIFA World Cup history, leads Argentina into knockout stage, and in hockey, India to face Pakistan in opening match of FIH Pro League in London today. With that, we end the midday news.
2: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 53rd ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
3: പെട്രോവിച്ച് എന്ന നിലക്കണ്ണാടിക്കു മുന്നിൽ വിവസ്ത്രനാകുന്ന നിക്കോവാണ് രംഗത്ത്. നിക്കോവ് ഒരു കൊലപാതകിയും പെട്രോവിച്ച് അയാളെ ചോദ്യം ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനും. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ നിക്കോവ് രണ്ടു സ്ത്രീകളെ കൊന്നുവെന്ന സത്യം വിഴുങ്ങിയും തികട്ടിയും നടന്ന് അവസാനം സോണിയ എന്ന പെൺകുട്ടിയുടെ മുന്നിൽ ഏറ്റുപറഞ്ഞിരിക്കുകയാണ് നിക്കോവ്. പക്ഷേ കുറ്റാന്വേഷകനായ പെട്രോവിച്ചിന് മുന്നിൽ അയാൾ മനസ്സിന് തിരശീലയിട്ടിരിക്കുന്നു. കൊലപാതകത്തിന് മുമ്പ് നിക്കോവ് എഴുതിയ ചില അസാധാരണ ലേഖനങ്ങളും കൊലപാതക ശേഷം അയാളിൽ ദർശിച്ച അസാധാരണ സ്വഭാവ വിശേഷങ്ങളുമാണ് പെട്രോവിച്ചിനെ പ്രതി

0: ലേക്ക് എത്തിച്ചത്. ഏതു കാലഘട്ടത്തിലും പ്രസക്തമായ ആശയങ്ങളുടെ സംഘട്ടനമാണ് ഈ വിചാരണയിൽ ഉടനീളം.
1: എനിക്ക് നിങ്ങളുടെ ലേഖനം ഇഷ്ടപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഹൃദയത്തുടിപ്പോടും അടക്കിപ്പിടിച്ച ഉത്സാഹത്തോടും കൂടി നടത്തിയ രചനയാണത്. യുവാക്കളിൽ അമർത്തപ്പെട്ട ഉത്സാഹം അപകടകരമാണ്.
2: ആ ഉത്സാഹത്തിന് പൊട്ടിത്തെറിക്കാനുള്ള ത്രാണിയുണ്ട്.
1: എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. യുവത്വത്തിന്റെ ഊഷ്മളത നിറഞ്ഞ ലേഖനങ്ങൾ. നിങ്ങളുടെ ലേഖനം അസാധാരണമാണ്, പക്ഷേ യുക്തിഹീനമാണ്.
2: ആത്മാർത്ഥമാണത്, യുവത്വത്തിന്റെ ആത്മാഭിമാനമാണത്.
1: മനുഷ്യൻ സാധാരണ മാർഗത്തിലൂടെ സഞ്ചരിക്കില്ല. ഞാനെന്ന അക്കാര്യം വെറുതെ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. ആശയങ്ങളുടെയോ ആദർശങ്ങളുടെയോ പേരിൽ ഒരു നിയമജ്ഞൻ തീരുമാനത്തിലെത്താൻ പാടില്ല.
2: ആശയങ്ങളും ആദർശങ്ങളും ഇല്ലാത്ത ജീവിതം വ്യർത്ഥമാണ്.
1: യഥാർത്ഥ തെളിവുകളോടെയാണ് നിക്കോളെ എന്റെ അടുത്ത് വന്ന് പെട്ടത്. പക്ഷേ കുറ്റം സമ്മതിച്ചതാണെന്ന് തോന്നി. നിങ്ങളെ കുറ്റവിമുക്തിയിലേക്ക് ഞാൻ മാറ്റി. ഓർക്കുന്നില്ലേ?
2: എന്തിനായിരുന്നു അത്? അതൊരു നാടകമായിരുന്നു. യഥാർത്ഥ പ്രതിയെ പിടിച്ചില്ലേ?
1: അന്ന് നിങ്ങളുടെ മുറി പരിശോധിക്കാൻ വന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു. ഔദ്യോഗികമല്ല, ഒരു സാധാരണ സന്ദർശനം. എല്ലാ സാധനങ്ങളും സൂക്ഷ്മ പരിശോധന നടത്തി. അപ്പോഴേ എനിക്ക് ബോധ്യമായി, ഈ മനുഷ്യൻ അധികം താമസിയാതെ എൻ്റെ അടുത്ത് വരും. അതുപോലെ സംഭവിച്ചു.
2: നിങ്ങൾ വിളിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്.
1: അല്ലാതെയും നിങ്ങൾ പലതവണ വരാൻ ഒരുങ്ങി. പാതി വഴിയിൽ വച്ച് തടസ്സങ്ങളുണ്ടായി, ശരിയല്ലേ?
2: അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു?
1: അത് മനഃശാസ്ത്രം. കുറ്റവാളിയാണെങ്കിൽ വരും, മറ്റൊരാളാണെങ്കിൽ വരില്ല. നിങ്ങളുടെ ദേഷ്യവും ചങ്കൂറ്റവും കണ്ട് സമറ്റോ ഞെട്ടിപ്പോയി. ഒരു ഭക്ഷണശാലയിൽ ഇരുന്ന് അലറുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. ഞാൻ അവരെ കൊന്നു എന്ന്? അത് വല്ലാത്ത ചങ്കൂറ്റം തന്നെ. ഞാൻ സ്വയം ചിന്തിച്ചു, അയാൾ കുറ്റവാളിയാണെങ്കിൽ ശക്തമായി എതിർക്കുകയല്ലേ ഉള്ളൂ.
2: മാനസിക സമ്മർദ്ദത്തിന്റെ നാളുകളായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞെന്ന് എനിക്ക് പോലും അറിയില്ല.
1: ഈ നശിച്ച മനഃശാസ്ത്രം ഇരുതല വാളാണ്. രണ്ടു വിധത്തിലും വ്യാഖ്യാനിക്കാം. അന്നൊരിക്കൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടുവന്നപ്പോൾ ആ കല്ല് തൊണ്ടി സാധനങ്ങൾ കുഴിച്ചിട്ടതിൻ്റെ മുകളിൽ ഞാൻ കണ്ടു. അടുക്കളത്തോട്ടത്തിലാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മൈതാനത്തിൻ്റെ അരികിൽ.
2: അതും കണ്ടെത്തിയോ? കല്ല് കണ്ടെത്തിയോ?
1: ഇപ്പോൾ എന്തോ മനസ്സിൽ പറഞ്ഞു, കണ്ടെത്തി കണ്ടെത്തി. ഒരു തെളിവ് പോരാ, കുറ്റകൃത്യത്തിന് പല തെളിവുകൾ വേണം. ഞാനന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളോട് കൗശലം എന്തെങ്കിലും പ്രയോഗിച്ചോ? പിന്നെന്താണ് വീണ്ടും വീണ്ടും അവിടേക്ക് വരാൻ തോന്നിയത്? ആരോ നിങ്ങളെ പറഞ്ഞയച്ചതുപോലെയായിരുന്നല്ലോ ആ വരവ്. ദൈവമേ, ആ നേരത്ത് നിക്കോള നമ്മളെ വേർപിരിച്ചില്ലായിരുന്നെങ്കിൽ. നിക്കോളയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
2: അയാളല്ലേ യഥാർത്ഥ പ്രതി.
1: യഥാർത്ഥ പ്രതി? യഥാർത്ഥ പ്രതി ആരെന്ന് മനസ്സിലായില്ലേ? നിക്കോള കുറ്റവാളിയാണെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ രക്ഷയുടെ പരിധികൾ അന്വേഷിച്ചു, എന്നിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ?
2: നിക്കോള പിന്നെ കുറ്റസമ്മതം നടത്തിയതോ?
1: നിക്കോളയെക്കുറിച്ചാണെങ്കിൽ അയാൾ ശരിക്കും ഒരു ശിശുവിനെ പോലെയാണ്. ഭീരുവായതുകൊണ്ടല്ല അയാൾ കുറ്റസമ്മതം നടത്തിയത്. ഒരു ശുദ്ധ കലാകാരൻ. പോലീസല്ലേ, കെട്ടിവെച്ചു. ഒരു സങ്കല്പ ലോകത്ത് ജീവിക്കുന്ന പാവം. പാട്ടുപാടും, നൃത്തം ചെയ്യും, വരയ്ക്കും, കഥ പറയും.

0: എന്നെല്ലാം ജനം പറയുന്നു. ഞാൻ ആദ്യമേ മനസ്സിലാക്കി, അയാളല്ല കുറ്റവാളിയെന്ന്. പക്ഷേ അയാളാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി. അത്രമാത്രം.
1: കുറ്റകൃത്യത്തിന്റെ ഉദ്ദേശം കണ്ടെത്തിയോ?
0: ഇതൊരു വിചിത്രമായ കുറ്റകൃത്യമാണ്, ആധുനിക രീതിയിലുള്ള കുറ്റകൃത്യം. ഒരു മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, ജീവിത ലക്ഷ്യം സന്തോഷവും സമാധാനവുമാണെന്ന് തിരിച്ചറിയുമ്പോൾ നടത്തപ്പെടുന്ന സംഭവമാണിത്. പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വപ്നങ്ങളും ആദർശങ്ങളുമാണ് ഇതിനുത്തരവാദി.
1: അപ്പോൾ ആരാണ് ആ കൊലപാതകി?
0: എന്ത്? നിങ്ങൾ തന്നെ, റസ്കോൾനിക്കോ. നിങ്ങളാണ് കൊലപാതകി. എന്താ സംശയം? സംശയമുണ്ടോ? സംശയമുണ്ടോ?
1: അവരെ കൊന്നത് ഞാനല്ല.
0: അതെ, അത് നിങ്ങളാണ്. നിങ്ങൾ മാത്രം. നിങ്ങളല്ലാതെ മറ്റാരുമല്ല. നിങ്ങൾ വീണ്ടും പഴയ തന്ത്രം പ്രയോഗിക്കുന്നു. ഒരു വേട്ടമൃഗത്തെ നായാടി പിടിക്കുന്നത് പോലെ പിടികൂടി കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. നിങ്ങൾ കുറ്റസമ്മതം നടത്തിയാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. അതൊന്നുമില്ലാതെ തന്നെ എനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ കുറ്റവാളിയാണെങ്കിൽ എന്നെ എന്തുകൊണ്ട് നിങ്ങൾ ജയിലിൽ അടയ്ക്കുന്നില്ല?
0: എനിക്ക് താങ്കളോട് യാതൊരു വൈരാഗ്യവുമില്ല. നിങ്ങളെ ഞാൻ ജയിലിൽ അടയ്ക്കും. മുൻകൂട്ടി അക്കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ സ്വയം കീഴടങ്ങി കുറ്റസമ്മതം നടത്തണം. അത് നിങ്ങൾക്കും എനിക്കും വളരെ പ്രയോജനപ്രദമായിരിക്കും.
1: അതുകൊണ്ടുള്ള മെച്ചം?
0: നിങ്ങളുടെ മനസ്സിന്റെ ഭാരമൊഴിയും. എന്റെ പ്രയത്നം സഫലമാകും. കീഴടങ്ങിയാൽ ശിക്ഷ കുറച്ചു കിട്ടും.
1: ശിക്ഷ കുറച്ചു കിട്ടുന്നതിൽ എനിക്ക് ഒരു താല്പര്യമില്ല.
0: ഏയ്, ജീവിതത്തെ ഒരിക്കലും അവജ്ഞയോട് കാണരുത്. നിങ്ങളുടെ മുന്നിൽ ജീവിതം നീണ്ടുകിടക്കുകയാണ്. നിങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാമോ? അന്വേഷിക്കുവിൻ, കണ്ടെത്തും. നിങ്ങളെ ദൈവത്തോടടുപ്പിക്കാനുള്ള അവൻ്റെ മാർഗമായിരിക്കാം ഇത്. പിന്നെ ഇത് ജീവപര്യന്തമൊന്നുമല്ല. കാലാവധി കുറച്ചു കിട്ടും.
1: നിങ്ങൾ എന്നാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: ഒന്ന് രണ്ട് ദിവസം സ്വതന്ത്രനായി വിഹരിക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. നന്നായി ആലോചിച്ചു നോക്കൂ. ദൈവത്തോട് പ്രാർത്ഥിക്കൂ.
1: ഈ രണ്ട് ദിവസത്തിനിടയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ?
0: ഇല്ല, നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനാവില്ല. ഒരു ഗ്രാമീണൻ ചിലപ്പോൾ ഓടിപ്പോകും. പരിഷ്കാരിയായ ഒരു കലാപകാരി ഓടിപ്പോകും. എന്നാൽ സിദ്ധാന്തങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടവനാണ് നിങ്ങൾ. അതുകൊണ്ട് എന്തിനു വേണ്ടി നിങ്ങൾ ഓടിപ്പോകും? ഒളിവിലിരുന്ന് നിങ്ങൾ എന്തു ചെയ്യും? അഭയാർത്ഥിയുടെ ജീവിതം നിങ്ങൾക്ക് വെറുപ്പും ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഓടിപ്പോയാൽ നിങ്ങൾ സ്വയം തിരിച്ചെത്തും. ഉറപ്പ്.
1: സർ, ഇന്ന് നിങ്ങളോട് കുറ്റസമ്മതം നടത്തിയെന്ന് ധരിക്കണ്ട. നിങ്ങളൊരു വിചിത്ര മനുഷ്യനാണ്. കേവലം ജിജ്ഞാസ കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് ഇത്രയും നേരം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നത്.
0: എനിക്കറിയാം റസ്കോൾനിക്കോവ്, നിങ്ങളെക്കാൾ നിങ്ങളെ എനിക്കറിയാം. നിങ്ങളുടേതായ മാർഗത്തിലൂടെ നീങ്ങൂ. കുറച്ചു ദൂരം നടന്നാൽ മതി. അധിക ദൂരം നടക്കാൻ നിങ്ങൾക്കാവില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ വിചിത്രമായ രീതിയിൽ അന്ത്യം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മഹത്യയോ മറ്റോ, അത് ബുദ്ധിഹീനമായ പ്രവൃത്തിയാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രണ്ടു വരിയിൽ വ്യക്തമായ ഒരു കുറിപ്പെഴുതി ആ കല്ല് എവിടെയാണെന്ന് അറിയിക്കുക. ഞാൻ ഇറങ്ങുന്നു. നമുക്ക് കാണാം വൈകാതെ.

അടക്കം 53-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

103.6 ശ്രീലഫമിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ. ഗുലാം അലി പാടിയ ഗസലുകൾ.

ഗുലാമലി പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4:54:55. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി.
1: സൂപ്പർ താരങ്ങൾ തങ്ങളുടെ ക്ലാസ് പുറത്തെടുക്കുന്നതിന് ഒരു വട്ടം കൂടി സാക്ഷ്യം വഹിച്ച കളിദിനത്തിൽ അർജന്റീനയും ഫ്രാൻസും നോർവേയും അൾജീരിയയും ജയിച്ചു കയറി. മെസ്സിയും എംബപ്പേയും ഹാളണ്ടുമെല്ലാം ഇരട്ട ഗോളുമായി തിളങ്ങിയ കളി ദിവസത്തിന്റെ വിശേഷത്തിലേക്ക്. അർജന്റീന ഓസ്ട്രിയ. പ്രതീക്ഷിച്ച ആവേശം കാണാതെ പോയ ആദ്യ മത്സരത്തിൽ ഓസ്ട്രിയയെ 2-0 തോൽപ്പിച്ച് അർജന്റീന അടുത്ത രണ്ട് പ്രവേശം സാധ്യമാക്കി. തുടക്കത്തിൽ തന്നെ ലയണൽ മെസ്സി പെനാൾട്ടി തുലയ്ക്കുന്നത് കണ്ടുകൊണ്ടാണ് അർജന്റീന ഓസ്ട്രിയ മത്സരം തുടങ്ങുന്നത്. മാർട്ടിനസ് ബോക്സിൽ ഫൌൾ ചെയ്യപ്പെട്ടപ്പോൾ വിഎആർ ചെക്കിലൂടെ ലഭിച്ച പെനാൾട്ടി ക്യാപ്റ്റൻ മെസ്സി അവിശ്വസനീയമാം വിധം ഇടതുകാലുകൊണ്ട് ഗോളിയുടെ ഇടതുഭാഗത്തുകൂടെ പുറത്തേക്കടിച്ചു പാഴാക്കി. ഗോളിൽ നിന്ന് രക്ഷപ്പെട്ട ഓസ്ട്രിയ അർജന്റീനയ്ക്ക് മാച്ചാവുന്ന പ്രകടനമാണ് പിന്നെ പുറത്തെടുത്തത്. പക്ഷേ മികച്ചൊരു ചാൻസ് പിന്നെയും ലഭിച്ചത് അർജന്റീനയ്ക്കാണ്. പക്ഷെ ഗോളിയുമായി മുഖാമുഖം വന്ന മെസ്സിക്ക് ഷോട്ട് തൊടുക്കാനായില്ല. മറുവശത്ത് സമ്മർദ്ദം നടത്തിയ ഓസ്ട്രിയ കോർണറുകൾ നേടിയെങ്കിലും അപകടഭീതി ഉണർന്നില്ല. 39-ാം മിനിറ്റിൽ പെനാൾട്ടി മിസ്സിന് മെസ്സിയുടെ പ്രായശ്ചിത്തം കണ്ടു. ഇടതുവിങ്ങിൽ നിന്നും മെഡീനയുടെ പാസ് ബോക്സിന് അകത്തുനിന്നും പോസ്റ്റിലേക്ക് തൂക്കി മെസ്സി അർജന്റീനയ്ക്ക് ലീഡ് നൽകി. മെസ്സിയുടെ പെനാൾട്ടി മിസ്സും മെസ്സിയുടെ ഗോളുമല്ലാതെ കാര്യമായെന്നും ഓർക്കാനില്ലാത്ത ആദ്യ പകുതി അവസാനിച്ചപ്പോൾ 1-0 അർജന്റീന മുന്നിട്ട് നിന്നു. 2-ാം പകുതിയുടെ 55-ാം മിനിറ്റിൽ ബോക്സിന് തൊട്ടു പുറത്തുനിന്ന് ലഭിച്ച ഫ്രീക്ക് ആസ്ട്രിയയുടെ സബിസ്റ്റർ പോസ്റ്റിലേക്ക് തന്നെ തൊടുത്തുവെങ്കിലും മാർട്ടിനസ് തട്ടിയകൻ. 72-ാം മിനിറ്റിൽ അർജന്റീനയുടെ ഗോൺസാലസിന്റെ ഹെഡർ കഷ്ടിച്ച് പുറത്തേക്ക് പറന്നു. 1-ാം പകുതിയെ അപേക്ഷിച്ച് സംഭവരഹിതമായ 2-ാം പകുതിയിൽ അവസാന നിമിഷങ്ങളിൽ ഓസ്ട്രിയ തെല്ലു സമ്മർദ്ദം നടത്തുന്നതിനിടെ അർജന്റീന നടത്തിയ കൗണ്ടർ അറ്റാക്കിൽ അവരുടെ 2-ാം ഗോളും പിറന്നു. എതിർഹാഫിൽ പന്തുമായി മുന്നേറിയ മെസ്സി നൽകിയ പാസ് അൽവാറസിന് മുതലാക്കാനായില്ല. റീബൌണ്ട് ലഭിച്ച പന്ത് 2-ാം അവസരത്തിൽ മെസ്സി ഗോളിലേക്ക് തൊടുത്തു. അർജന്റീന 2-0. ഇതോടെ 2 കളികളിലായി അർജന്റീനയടിച്ച 5 ഗോളുകളും മെസ്സിയുടെ മാത്രം പേരിലാണ് എന്ന സവിശേഷതയുമുണ്ട്. ഫ്രാൻസ് ഇറാഖ്. ഇടിമിന്നലും മഴയും മോശം കാലാവസ്ഥയും മൂലം ഇടയ്ക്ക് വൈകിയ ഫ്രാൻസ് ഇറാഖ് മത്സരം പൂർണ്ണമായപ്പോൾ നിലവിലെ റണ്ണറപ്പുകൾക്ക് 3-0 എളുപ്പജയം. ആദ്യ ജയത്തിൽ എന്ന പോലെ ക്യാപ്റ്റൻ എംബപ്പെ 2 ഗോൾ നേടിയ കളിയിൽ ഉസ്മാനെ ഡംബലെയും ഗോളടിച്ചു. ജയത്തോടെ ഫ്രാൻസ് വെല്ലുവിളികളില്ലാതെ ഗ്രൂപ്പ് ഘട്ടം പിന്നിട്ട് നോക്കൌട്ടിലെത്തി. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ചിത്രത്തിലില്ലാതിരുന്ന ഏഷ്യൻ ടീമിനെതിരെ ഫ്രഞ്ചുകാരുടെ സമ്പൂർണ്ണ ആധിപത്യമാണ് കണ്ടത്. ലീഡെടുക്കാൻ അവർക്ക് 14-ാം മിനിറ്റ് വരെ കാത്തു നിൽക്കേണ്ടി വന്നുള്ളൂ. ഫ്രഞ്ച് ജേഴ്സിയിൽ 100-ാം കളിക്കിറങ്ങിയ എംബപ്പെ മൈൽസ്റ്റോൺ മത്സരം ഗോളിലൂടെ ആഘോഷമാക്കി. ആദ്യ മത്സരത്തിലും തകർത്ത് കളിച്ച ഒലീസയുടെ അസിസ്റ്റിൽ ബോക്സിന് പുറത്തുനിന്ന് ഇടങ്കാലൻ പുളച്ച്. 1-0. 2-ാം പകുതിയിലാണ് അടുത്ത ഗോൾ വന്നത്. മഴയുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മത്സരം പുനരാരംഭിച്ചപ്പോൾ 54-ാം മിനിറ്റിൽ എംബപ്പെ വീണ്ടും സ്കോർ ചെയ്തു. ഇറാഖ് പ്രതിരോധ പിഴവിൽ പന്ത് കിട്ടുന്നത് ഉസ്മാൻ ഡംബലേക്ക്. ഡംബലെ അത് കിലിയൻ എംബപ്പയ്ക്ക് നൽകുന്നു. ഒട്ടും ആയാസപ്പെടാതെ എംബപ്പയുടെ ഫിനിഷ്. 66-ാം മിനിറ്റിൽ ഫ്രാൻസിന്റെ പട്ടിക തികച്ച ഗോളും പിറന്നു. ഈ ടൂർണമെന്റിൽ ഫ്രാൻസിന്റെ പ്ലേമേക്കറെ പോലെ തിളങ്ങുന്ന മൈക്കൽ ഒലീസയുടെ മികവായിരുന്നു ഗോളിന് വഴി തുറന്നത്. ഒലീസയുടെ പാസ് പിടിച്ചെടുത്ത് ഉസ്മാൻ ഡംബലെയുടെ മികച്ച ഫിനിഷ്. ഫ്രാൻസ് 3-0. ലോകകപ്പിന്റെ തുടക്കത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഫ്രാൻസിന്റെ ടീം ലൈനപ്പ് ഇത്തവണ എതിരാളികളെ വിഷമസന്ധിയിലാക്കുമെന്ന് തന്നെയുള്ള സൂചനയാണ് ഈ മത്സരവും നൽകുന്നത്. എംബപ്പെ മാത്രമല്ല, ഒലീസെ, ഡെംബലെ, സലീബ, ഉപമക്കാനോ, റാബിയറ്റ്, ബാർക്കോല തുടങ്ങിയവരെല്ലാം തകർത്തു കളിച്ചു. റയാൻ ചെർക്കിയും മാർക്കസ് തുറാമിനെ പോലെയുള്ള കളിക്കാരുമെല്ലാം പകരക്കാരുടെ ബെഞ്ചിൽ നിന്നാണ് കളത്തിലിറങ്ങുന്നത് എന്നതും ശ്രദ്ധിച്ചാൽ അറിയാം ഫ്രഞ്ചുകാരുടെ ശക്തിയുടെ വൈവിധ്യം. സെനഗൽ നോർവേ. വിരസമായ തുടക്കത്തിന് ശേഷം പൊട്ടിക്കേറിയ ആവേശപ്പോരിൽ നോർവേക്ക് ജയം. 3-2 നോർവേ സെനഗലിന്റെ വെല്ലുവിളി മറികടന്നത്. ഇതോടെ നോർവേ നോക്കൌട്ട് റൌണ്ടിൽ കടന്നു. ഇരു ബോക്സുകളിലേക്കും പന്ത് നിരന്തരം കയറിയിറങ്ങിയ ആദ്യത്തെ 30 മിനിറ്റിൽ പക്ഷേ കളി 2 ടീമുകൾക്കും ഒരൊറ്റ അവസരം പോലും തുറന്നെടുക്കാൻ സാധിച്ചില്ല. വിവിധ യൂറോപ്യൻ ലീഗുകളിലെ സജീവ സാന്നിധ്യമായ ഹാലൻഡ്, ഓഡഗാർഡ്, നിക്കോളാസ് ജാക്സൺ, ഇസ്മൈൽ അസാർ തുടങ്ങിയ ധാരാളം കളിക്കാർ ഇരു ടീമുകളിലും അണിനിരന്ന മത്സരത്തിന്റെ ആദ്യ ഭാഗത്ത് ഭാവനയോടുള്ള നീക്കങ്ങൾ കാര്യമായി ഉണ്ടായില്ല. 36-ാം മിനിറ്റിലാണ് മത്സരത്തിലെ ആദ്യ ഗോൾ ശ്രമം കണ്ടത് നോർവേയുടെ ഭാഗത്തുനിന്നും. ഉയർന്നു വന്ന പാസ് മികച്ച നിയന്ത്രണത്തോടെ പിടിച്ച എർലിംഗ് ഹാലൻഡ് ഓഡഗാർഡിന് ഇടതുഭാഗത്തേക്ക് കൈമാറിയപ്പോൾ ഗോളിയുമായി മുഖാമുഖമായിരുന്നു ഓഡഗാർഡ്. പക്ഷേ മികച്ച മനസാന്നിധ്യത്തോടെ മുന്നാക്കം കയറിയ സെനഗൽ ഗോൾ കീപ്പർ മെന്റി അടി തടുത്തു. തൊട്ടടുത്ത നിമിഷം മറുഭാഗത്ത് മാനയുടെ കുതിപ്പ് കണ്ടു എങ്കിലും അവസരം

മുതലായില്ല. 44-ാം മിനിറ്റിൽ നോർവേ ഗോളടിച്ചു. യഥാർത്ഥത്തിൽ സെനഗലിന്റെ ദാനഗോൾ പോലുള്ള ഒരു ഗോളായിരുന്നു അത്. ബോസിലേക്ക് വന്ന പന്ത് കൂലിബാലി അലക്ഷ്യമായി ക്ലിയർ ചെയ്തപ്പോൾ ലഭിച്ചത് കോൾമാൻ പെഡേഴ്സണ്. പെഡേഴ്സന്റെ ശക്തി കുറഞ്ഞ അടി ഗോൾ കീപ്പർ മെന്റിക്ക് രക്ഷിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മെന്റിയുടെ കയ്യിൽ തട്ടിയ പന്ത് വലയിലേക്ക് തന്നെ കയറി. 1-0 നോർവേ മുമ്പിൽ. 48-ാം മിനിറ്റിൽ മെന്റിയുടെ മറ്റൊരു പിഴവും സെനഗലിനെ ശിക്ഷിക്കുമോ എന്ന് തോന്നി. സ്വന്തം ബോക്സിൽ വെച്ച് അപകടകരമാം വിധം പന്ത് ഹാളണ്ടിന് വിട്ടുകൊടുത്ത മെന്റിയുടെയും സെനഗലിന്റെയും ഭാഗ്യത്തിന് പന്ത് ഗോൾ പോസ്റ്റിന്റെ അടിഭാഗത്ത് തൊട്ട് മടങ്ങി. അടുത്ത സെക്കൻഡിൽ വീണ്ടും ബോക്സിലേക്ക് വന്ന പന്തിൽ ഹാളണ്ടിന്റെ തന്നെ ഹെഡർ മെന്റി ഉജ്ജ്വലമായി രക്ഷപ്പെടുത്തുന്നതും കണ്ടു. പക്ഷെ 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഹാളണ്ടിന്റെ നിമിഷം വന്നു. ഓഡെഗാർഡ് തള്ളി നൽകിയ പന്ത് പിടിച്ച് രണ്ട് പ്രതിരോധക്കാർക്കിടയിൽ കൂടെ കുതിച്ച ഹാളണ്ട് ലോകം ഏറെക്കുറെ കണ്ടുപരിചയിച്ച അതേ ഹാളണ്ട് സ്റ്റൈൽ ഫിനിഷിൽ ടീമിനെ 2-0 മുമ്പിലെത്തിച്ചു. 51-ാം മിനിറ്റിൽ ജാക്സന്റെ ഹെഡറിലൂടെ ഒരു ഗോൾ മടക്കാൻ സെനഗൽ ശ്രമം നടത്തിയെങ്കിലും ഹെഡർ ഗോൾ കീപ്പർ നൈലാൻഡ് കയ്യിലൊതുക്കി. പക്ഷേ അടുത്ത മിനിറ്റിൽ സെനഗൽ ഒരു ഗോൾ മടക്കി. സനയിൽ നിന്നും കിട്ടിയ പാസ് ബോക്സിൽ വീണ് കിടന്നു തൊടുത്ത ഇസ്മായിൽ അസാർ വലയിലെത്തിച്ചപ്പോൾ മത്സരത്തിലേക്ക് സെനഗലിന്റെ മടങ്ങി വരാൻ അവസരമായി. 2-1. പക്ഷേ 57-ാം മിനിറ്റിൽ എർലിംഗ് ഹാളണ്ടിന്റെ ഗോൾ നോർവേയുടെ ആധിപത്യം ഉറപ്പിച്ചു. ബോക്സിൽ നിന്നും ബെർക്ക് നൽകിയ പാസ് ഹാളണ്ട് ഗോളിലേക്ക് തൂക്കി. 3-1 നോർവേ മുന്നിൽ. മെസ്സിയും എംബപ്പേയും ഇരട്ട ഗോളടിച്ച ദിനം ഹാളണ്ടിന്റെ 2-ാമത്തെ ഗോൾ. 62-ാം മിനിറ്റിൽ പരിക്കേറ്റ ഗോൾ കീപ്പർ മെന്റിക്ക് പകരം ഡിയ സെനഗലിന്റെ വലയം കാക്കാനെത്തി. 88-ാം മിനിറ്റിൽ ഹാളണ്ടിന് ഹാട്രിക്കിന് അവസരം വന്നു എങ്കിലും ശ്രമം ബ്ലോക്ക് ചെയ്യപ്പെട്ടു. 90-ാം മിനിറ്റിൽ ഓസ്കർ ബോബിന്റെ ശ്രമവും കണ്ടു. പക്ഷേ കീപ്പറെ കടന്ന പന്ത് ഗോൾ വലയത്തിന് തൊട്ടു മുമ്പിൽ വെച്ച് ഹെഡ് ചെയ്തകറ്റി സ്വിസ് ടീമിനെ രക്ഷപ്പെടുത്തി. പരിക്കു സമയമായി 9 മിനിറ്റാണ് അനുവദിക്കപ്പെട്ടത്. 94-ാം മിനിറ്റിൽ സെനഗലിന് പ്രതീക്ഷ നൽകിക്കൊണ്ട് ജാക്സൺ സാർ കൂട്ടുകെട്ടിൽ മറ്റൊരു ഗോൾ കൂടി പിറന്നു. ജാക്സന്റെ പാസിൽ സാറിന്റെ ക്ലിനിക്കൽ ഫിനിഷ്. സ്കോർ 3-2. 99-ാം മിനിറ്റിൽ കോർണറിൽ നിന്ന് വന്ന പന്തിൽ ഇസ്മായിൽ അസാറിന്റെ ഹെഡർ ബാറിനു മീതെ പറന്നതോടെ സെനഗലിന്റെ പോരാട്ടത്തിന് അവസാനമായി. അവസാന സ്കോർ 3-2. ജോർദാൻ അൾജീരിയ. തോറ്റു തുടങ്ങിയ ടീമുകളുടെ ആദ്യ പോയിന്റിനായുള്ള പോരാട്ടത്തിൽ ഒടുവിൽ അൾജീരിയക്ക് 2-1 പൊരുതിക്കയറിയുള്ള ജയം. ആവേശകരമായിരുന്നു അർജന്റീനയും ആസ്ട്രിയയും കൂടി ഉൾപ്പെട്ട ഗ്രൂപ്പിലെ മത്സരം. ആദ്യ പകുതിയിൽ കളം പിടിച്ചത് അൾജീരിയയിൽ. ക്യാപ്റ്റൻ റിയാദ് മഹറസ് വലതുവിങ്ങിലൂടെയും ഐക്നൂറി ഇടതുവിങ്ങിലൂടെയും തുടരെ മുന്നേറ്റങ്ങൾ നയിച്ചുവെങ്കിലും കളിയുടെ ഗതിക്കെതിരെ ആദ്യം സ്കോർ ചെയ്തത് ജോർദാനാണ്. 36-ാം മിനിറ്റിൽ മൂസ അൽടമാരിയുടെ അസിസ്റ്റിൽ നിസാർ അൽ റസ്താൻ ചുവപ്പ് ജേഴ്സിക്കാരെ മുമ്പിലെത്തിച്ചു. പക്ഷെ പതരാതെ പൊരുതിയ അൾജീരിയ 2-ാം പകുതി പൂർണ്ണമായും തങ്ങളുടേത് മാത്രമാക്കി മാറ്റി. തുടരെ ആക്രമിച്ച അവർ തങ്ങൾക്ക് ലഭിച്ച 6-ാം കോർണർ കിക്കിൽ സമനില പിടിച്ചു. ക്യാപ്റ്റൻ റിയാദ് മഹറസിന്റെ കോർണറിൽ നിന്നും അഹമ്മദ് നാദിർ ബെൻ ബൌലിയുടെ ഫിനിഷ്. 1-1. 82-ാം മിനിറ്റിൽ അൾജീരിയ കാത്തിരുന്ന നിമിഷമെത്തി. ടീമിന്റെ 7-ാം കോർണർ കിക്കിൽ നിന്നും വന്ന പന്ത് ജോർദാൻ ബോക്സിൽ കൂട്ടക്കുഴപ്പമുണ്ടാക്കിയതിനെ തുടർന്ന് അമീൻ ഗൌരി പന്ത് വലയിലേക്ക് ക്ലോസ് റേഞ്ചിൽ നിന്നും ടാപ്പ് ചെയ്തു. 2-1. ഇതോടെ ജെ ഗ്രൂപ്പിലെ സ്ഥിതിഗതികൾ സങ്കീർണതയിലേക്ക് മാറി. അർജന്റീന 1-ാമതായി നോക്കൌട്ട് പ്രവേശിച്ച ഗ്രൂപ്പിൽ 2-ാമതുള്ള ആസ്ട്രിയയ്ക്കും 3-ാമതുള്ള അൾജീരിയയ്ക്കും 3 പോയിന്റ് വീതമായി. ആരാവും അടുത്ത റൌണ്ടിലെത്തുക എന്നറിയാൻ അവസാന മത്സരം വരെ കാത്തിരിക്കണമെന്ന് ചുരുക്കം. ഇനി ഇന്നും നാളെ പുലർച്ചെയുമായി നടക്കുന്ന മത്സരങ്ങളെക്കുറിച്ച്. ഇന്നത്തെ മത്സരങ്ങളുടെ മുഖ്യാകർഷണം പോർച്ചുഗലും ഇംഗ്ലണ്ടുമെല്ലാം വീണ്ടും കളത്തിലിറങ്ങുന്നു എന്നത് തന്നെയാണ്. പോർച്ചുഗലിന്റെ എതിരാളി ഉസ്ബെക്കിസ്ഥാനാണ്. കോംഗോ റിപ്പബ്ലിക്കിനെതിരെ നിറം മങ്ങിയ സമനിലയുമായി കളം വിട്ടുപോയ പോർച്ചുഗീസുകാർക്ക് വിജയം മാത്രമേ സഹായകമാവൂ. എല്ലാ അർത്ഥത്തിലും ഒരു സ്റ്റാർ സ്റ്റഡഡ് ടീം എന്ന പെരുമായുമായി എത്തിയ പോർച്ചുഗൽ പക്ഷേ കളത്തിൽ കടലാസ് പുലികളാവുന്നതാണ് കോംഗോക്കെതിരെ കണ്ടത്. റൊണാൾഡോ മാത്രമല്ല, ബെർണാർഡോ സിൽവയും ബ്രൂണോ ഫെർണാണ്ടസും കാൻസലോയും ഒന്നും തിളങ്ങിയില്ല. മാഞ്ചസ്റ്റർ സിറ്റിക്കായി അനവധിയായ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സിൽവയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എഞ്ചിനായ ബ്രൂണോ ഫെർണാണ്ടസും എതിർപ്രതിരോധം പൊളിക്കാനുള്ള തന്ത്രങ്ങളില്ലാതെ ഉഴറുന്നതാണ് ആദ്യകളിയിൽ കണ്ടത്. ഏതായാലും കളിശൈലിയിൽ മാറ്റം വരുത്തിയാവും റൊണാൾഡോയും കൂട്ടരും ഇന്നിറങ്ങുക. ഉസ്ബെക്കിസ്ഥാന് ആദ്യകളിയിൽ തോൽവിയായിരുന്നു ഫലം. കൊളംബിയക്കെതിരെ നിറം മങ്ങിയ പ്രകടനത്തിൽ ഒരു ഗോൾ അടിക്കാൻ കഴിഞ്ഞത് മാത്രമാണ് അവരുടെ ആശ്വാസം. പ്രതിരോധത്തിൽ 3 പേരെ മാത്രം നിയോഗിച്ച് മുൻനിരയിൽ കളിക്കാരെ കുത്തിനിറച്ചുള്ള തന്ത്രം ഇത്തവണ മാറ്റിപ്പണിയുമോ എന്ന് കാത്തിരുന്നു കാണാം. ഗ്രൂപ്പ് എച്ചിലെ കളിയിൽ പനാമയെ തോൽപ്പിച്ചു വരുന്ന ഗാനയ്ക്ക് ഇംഗ്ലീഷ് പരീക്ഷ. തകർപ്പൻ കളി കളിച്ച പനാമക്കെതിരെ 95-ാം മിനിറ്റിലെ ഗോളിലാണ് ഗാന കഷ്ടിച്ച് കരപറ്റുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ആ കളി തികയില്ല എന്നുറപ്പാണ്. ഇംഗ്ലീഷുകാരുടെ ആദ്യ കളി കണ്ടവർക്കത് മനസ്സിലാവും. ലോകകപ്പിനുള്ള സ്ക്വാഡ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പ്രതീക്ഷിക്കപ്പെട്ട പലരെയും പുറത്തിരുത്തുന്നതിന് ഏറെ വിമർശനം കേട്ടിരുന്നു പുതിയ കോച്ച് തുഷേൽ. പക്ഷെ തന്റെ തീരുമാനങ്ങൾ ശരിവെക്കുന്ന

പ്രകടനമായിരുന്നു ടീം ക്രൊയേഷ്യക്കെതിരെ പുറത്തെടുത്തത്. കോൺസെയും മടുവക്കയും മാത്രമല്ല പകരക്കാരനായിറങ്ങിയ സ്പെൻസും മികച്ച കളി കളിച്ചു. മുന്നേറ്റത്തിൽ ആന്റണി ഗോർഡനു പകരം ഹുലി വാറ്റ്കിൻസോ മാർക്കസ് റാഷ്ഫോർഡോ ആദ്യ പതിനൊന്നിൽ ഇറങ്ങാനിടയുണ്ട്. ക്രൊയേഷ്യക്കെതിരെ രണ്ടു ഗോൾ വഴങ്ങി ചീത്തപ്പേര് കേൾപ്പിച്ച പ്രതിരോധത്തിൽ മാറ്റമുണ്ടാവുകയാണെങ്കിൽ സ്റ്റോൺസിനു പകരം മാർക്ക് ഗൈ വന്നേക്കും. റാഷ്ഫോർഡും ബുക്കായോ സാക്കയും കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായാണ് കളത്തിലിറങ്ങിയത് എന്ന കാര്യം പരിഗണിക്കുമ്പോഴറിയാം ത്രീ ലയൺസിന്റെ ബെഞ്ചിന്റെ ശക്തി. മുൻ സെമി ഫൈനലിസ്റ്റുകളായ ഗാനയുടെ കരിച്ചു കുറച്ചു കാണാതെ ജയം നേടി നോക്കൌട്ട് ഉറപ്പിക്കാനാവും ഇംഗ്ലണ്ടിന്റെ ശ്രമം. പനാമ ക്രൊയേഷ്യ മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ 4:30 രണ്ടു കൂട്ടരും തോറ്റാണ് തുടങ്ങിയത്. ഗാനക്കെതിരായ മത്സരത്തിലെ സ്പിരിറ്റഡ് പ്രകടനം പനാമയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതാണ്. ക്രൊയേഷ്യയുടെ കരുത്ത് അവരുടെ പരിചയ സമ്പന്നത തന്നെയാണ്. മോഡ്രിച്ച്, പെരിസിച്ച്, കോവറ്റിച്ച്, ഗാർഡിയോൾ തുടങ്ങിയ താരങ്ങൾക്കെല്ലാം അന്താരാഷ്ട്ര മത്സര പരിചയം ധാരാളമുണ്ട്. ഒപ്പം മുസയും ബട്ടുറിനെയും പോലെയുള്ള യുവതാരങ്ങളുമുണ്ട്. കടലാസിൽ മാത്രം കരുത്തു കൂടുതൽ

0: കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായാണ് കളത്തിലിറങ്ങിയത് എന്ന കാര്യം പരിഗണിക്കുമ്പോഴറിയാം ത്രീ ലയൺസിന്റെ ബെഞ്ചിന്റെ ശക്തി. മുൻ സെമി ഫൈനലിസ്റ്റുകളായ ഗാനയുടെ കരുത്തു കുറച്ചു കാണാതെ ജയം നേടി നോക്കൌട്ട് ഉറപ്പിക്കാനാവും ഇംഗ്ലണ്ടിന്റെ ശ്രമം. പനാമ ക്രൊയേഷ്യ മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ 4:30 രണ്ടു കൂട്ടരും തോറ്റാണ് തുടങ്ങിയത്. ഗാനക്കെതിരായ മത്സരത്തിലെ സ്പിരിറ്റഡ് പ്രകടനം പനാമയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതാണ്. ക്രൊയേഷ്യയുടെ കരുത്ത് അവരുടെ പരിചയ സമ്പന്നത തന്നെയാണ്. മോഡ്രിച്ച്, പെരിസിച്ച്, കോവറ്റിച്ച്, ഗാർഡിയോൾ തുടങ്ങിയ താരങ്ങൾക്കെല്ലാം അന്താരാഷ്ട്ര മത്സര പരിചയം ധാരാളമുണ്ട്. ഒപ്പം മുസയും ബട്ടുറിനെയും പോലെയുള്ള യുവതാരങ്ങളുമുണ്ട്. കടലാസിൽ മാത്രം കരുത്ത് കൂടുതൽ ഗാനക്കാണെന്ന് നമുക്ക് സമർത്ഥിക്കാം. പക്ഷേ കളത്തിൽ പനാമക്കാർ അത് വകവച്ചു തരുമോ എന്നതാണ് യഥാർത്ഥ കളി. മറ്റൊരു മത്സരത്തിൽ കെ ഗ്രൂപ്പിൽ കൊളംബിയ കോങ്കോവയെ നേരിടും. വൾഡറാമയുടെ ഫുട്ബോൾ രക്തസാക്ഷി ആന്ദ്രയോസ് കെബാറിന്റെ എല്ലാം നാട്ടുകാരായ കൊളംബിയയ്ക്ക് ആദ്യ കളിയിലെ ജയം നൽകുന്ന ആത്മവിശ്വാസമുണ്ട്. ഒരുവേള ആരും അങ്ങനെ ഗൗനിച്ചു കണ്ടിട്ടില്ലാത്ത ഉഗ്രൻ ഒരു പിടി താരങ്ങളുമുണ്ട് അവരുടെ ലൈനപ്പിൽ. ജെയിംസ് റോഡ്രിഗസ്, ലൂയിസ് ഡയസ്, മുനോസ്, അരിയാസ്, റിയോസിനെയും യാറാമിനെയും പോലുള്ളവർ ഉൾപ്പെട്ട റിസർവ് ബെഞ്ചും വളരെ ശക്തം. പോർച്ചുഗലിനെ വിറപ്പിച്ചുവിട്ട കോങ്കോയാണ് മറുഭാഗത്ത്. പേരുകേട്ട താരങ്ങളൊന്നുമില്ലാതെ പോർച്ചുഗൽ പടയെ എതിരിട്ട് 1-1 സമനിലയുമായി നീരോചിതമായിട്ടാണ് കോങ്കോയുടെ മടക്കം. പ്രതിരോധത്തിൽ ആളെ നിറച്ച് 5 മതില് കെട്ടിയ കളിയായിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെ അവർ പുറത്തെടുത്തത്. അതുതന്നെയാവുമോ രണ്ടാം കളിയിലെ ഫോർമേഷൻ എന്ന് കാണാൻ ഇരിക്കുന്നതേയോ. ഏതായാലും ഒരൊറ്റ ദിനത്തിലെ മോശം ഫലം ടൂർണമെന്റിന്റെ ഭാഗധേയങ്ങളെ മാറ്റിമറിച്ചേക്കും എന്നറിയുന്നതിനാൽ ദത്തശ്രദ്ധയോടെയാവും ഇംഗ്ലണ്ടും കോങ്കോയും ഉസ്ബെക്കിസ്ഥാനും പോർച്ചുഗലും പനാമയും ഗാനയുമെല്ലാം ഇന്നിറങ്ങുക എന്ന് തീർച്ച. നമുക്ക് കണ്ണിമെക്കാതെ കാത്തിരിക്കാം, കാതോർക്കാം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി.
2: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനം ഭീഷ്മപർവം എന്ന ചിത്രത്തിൽ സുഷീൻ ശ്യാം, ഉണ്ണിമേനോൻ എന്നിവർ പാടിയത്. ഗാനരചനാ സംഗീതം സുഷീൻ ശ്യാം.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കളംപാട്ട് കേൾക്കാം. അവതരിപ്പിക്കുന്നത് പി കെ ശങ്കരനാരായണൻ, പി കെ ശിവൻ എന്നിവർ.

പി കെ ശങ്കരനാരായണൻ, പി കെ ശിവൻ എന്നിവർ അവതരിപ്പിച്ച കളംപാട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ദിൽ ചാഹത്ത ഹൈ എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

കേരൾ സർക്കാർ ദ്വാരാ ശുരു കിയാ ഗയാ നശാവിരോധി അഭിയാൻ ഹേ ഓപ്പറേഷൻ തൂഫാൻ യാനി കി ദ നാർക്കോ ഹണ്ട്. ജൂൺ 2026 മേ ശുരു കിയാ ഗയാ രാജ്യവ്യാപി നശാവിരോധി അഭിയാൻ ഹേ യഹ്. ഇസ്കാ ഉദ്ദേശ് മാദക് പദാർത്ഥോം കി തസ്കരി പർ കാർവായി, ജനജാഗരൂകത ഔർ പുനർവാസ് കോ ഏക് സാത് ആഗേ ബഡാനാ ഹേ. ഓപ്പറേഷൻ തൂഫാൻ കെ തീൻ പ്രമുഖ് ഘടക് ഹേ, തൂഫാൻ സ്ട്രൈക്സ്, തൂഫാൻ വാരിയേഴ്സ് ഔർ തൂഫാൻ കെയർ. തൂഫാൻ സ്ട്രൈക് ഡ്രഗ് നെറ്റ്വർക്ക് കെ ഖിലാഫ് സഖ്ത് കാർവായി കാം കർത്താ ഹേ. തൂഫാൻ വാരിയേഴ്സ് വിദ്യാർത്ഥിയോം ഔർ യുവാവോം കി ഭാഗിദാരി കോ സുനിശ്ചിത് കർത്താ ഹേ. തൂഫാൻ കെയർ പരാമർശ് ഔർ പുനർവാസ് സേ സംബന്ധിത് കാര്യക്രം ഹേ. നശേ കി ലത്ത് സേ പ്രഭാവിത് ലോഗോം കോ പരാമർശ്, ഉപചാർ ഔർ പുനർവാസ് സുവിധായം ഉപലബ്ധ കരാനേ പർ ജോർ ദേന ഇസ് അഭിയാൻ കി വിശേഷതാ ഹേ. ഇസ്കാ ലക്ഷ്യ യഹ് ബി ഹേ കി യഹ് പഹൽ പുനർവാസ് കോ ദണ്ഡ് സേ അധിക് നീതി ദേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
2: അക്കാദമിക് ഗവേഷകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ലധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ

0: പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSM ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂറിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: Good evening. This is Akashvani, the news read by Saira Mujtaba. President Draupadi Murmu presented the Padma Awards at the second civil investiture ceremony at Rashtrapati Bhavan this evening. Journalist P. Narayanan was awarded the Padma Vibhushan in the category of Literature and Education, and former judge K.T. Thomas was given the Padma Vibhushan in Social Work. Former tennis player Vijay Amrit Raj, actor Mammootty, and playback singer Alka Yagnik received the Padma Bhushan Award. This year, the government had announced a total of 131 Padma Awards. These include 5 Padma Vibhushan, 13 Padma Bhushan, and 113 Padma Shri Awards. The Ministry of External Affairs today confirmed the death of 12 Indian citizens in an explosion in Qatar. Addressing media in New Delhi this afternoon, Ministry spokesperson Randhir Jaiswal said, a total of 66 people were injured in the incident and are currently receiving medical treatment.
3: We lost 12 of our nationals in the tragedy in Ras Laffan gas field where an explosion happened.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: മുൻ സർക്കാർ ദളിത് സമൂഹത്തിന് അർഹതപ്പെട്ട പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നടത്തിയ അയ്യങ്കാളി ചരമദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം പുനഃസ്ഥാപിക്കാനാണ് ഈ സർക്കാർ മുൻഗണന നൽകുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ പുതിയ ADMI സി പ്രേംജി ചുമതലയേറ്റു. അമ്പലപ്പുഴ തഹസാറായും ദേശീയപാതാ വിഭാഗം ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസറായി പ്രവർത്തിക്കുകയായിരുന്നു. പുന്നപ്ര പറവൂർ സ്വദേശിയാണ്. വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചേർത്തല തുറവൂർ TD ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ അക്ഷരവൃക്ഷമൊരുക്കി.

0: വൃക്ഷക്കൊമ്പിൽ മലയാളത്തിലെ എഴുത്തുകാരുടെയും പുസ്തകങ്ങളുടെയും പേരുകൾ കെട്ടിത്തൂക്കിയാണ് അക്ഷരവിഷ്ഠ ഒരുക്കിയത്. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് മരമൊരുക്കിയത്. കവിയത്രി സുഗതകുമാരിയുടെ ആശ എന്ന കവിതയുടെ ഹ്രസ്വചിത്രവും തയ്യാറാക്കി. സംസ്ഥാന ബജറ്റിൽ ആലപ്പുഴ ജില്ലക്കായി പല വികസന പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴയെ രാജ്യത്തെ ബ്ലൂ എക്കണോമിക് തലസ്ഥാനമായി വികസിപ്പിക്കുമെന്ന പ്രഖ്യാപനമാണ് ശ്രദ്ധേയം. ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവും നേട്ടമാണ്. വിനോദസഞ്ചാരം, ആരോഗ്യരംഗം, തീരദേശ വികസനം, മാലിന്യ സംസ്കരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്ന പദ്ധതികളാണ് ആലപ്പുഴയ്ക്കായി ബജറ്റിലുള്ളത്. സാമ്പത്തിക വളർച്ച ലക്ഷ്യമാക്കി തെക്കൻ ജില്ലകളെ ഏകീകൃത മേഖലയായി സംയോജിപ്പിക്കുന്ന സദേൺ എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായുള്ള മൂന്നാമത്തെ മേഖലയാണ് ആലപ്പുഴയെ ഇന്ത്യയുടെ ബ്ലൂ എക്കണോമിക് തലസ്ഥാനമായി മാറ്റുന്നത്. ജില്ലയിലെ പ്രധാന ആരാധനാലയങ്ങളെയും ചരിത്ര സ്മാരകങ്ങളെയും ബന്ധിപ്പിച്ച് തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതിയാണ് മറ്റൊരു പ്രഖ്യാപനം. അർത്തുങ്കൽ ബസിലിക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കക്കാഴംപള്ളി, മണ്ണാറശാല ക്ഷേത്രം, കൃഷ്ണപുരം കൊട്ടാരം, ഇതിനു പുറമെ മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിർ ക്ഷേത്രം എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് പദ്ധതി. വേമ്പനാട്ട് കായലിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പാതിരാമണൽ ദ്വീപിന്റെ വികസനത്തിനായി ബൃഹത് പദ്ധതി തയ്യാറാക്കും. ദ്വീപിലേക്കുള്ള സഞ്ചാരം ആകർഷകമാക്കുന്നതിനായി മുഹമ്മദ് ജെട്ടിയിൽ നിന്ന് പാതിരാമണലിലേക്ക് റോപ്പ് വേ സംവിധാനം ഒരുക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചതിന്റെ 80th വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്ക് അമ്പലപ്പുഴയിൽ തുടക്കമായി. സംഘം ജന്മം കൊണ്ട അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ഇതോടൊപ്പം സംസ്ഥാനതല വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണ സമ്മേളനവും നടന്നു. സാഹിത്യകാരൻ പ്രൊഫസർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകർ ഇടപെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ധർമ്മരാജ് അഡാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി BK മധു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് P വിശ്വംഭര പണിക്കർ, G കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഏർപ്പെടുത്തിയ KSRTC പ്രിയദർശിനി ബസിൽ യാത്രക്കാരിയായി ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും എത്തി. ഡെപ്യൂട്ടി സ്പീക്കർക്ക് വലിയ സ്വീകരണമാണ് ബസിൽ ഒരുക്കിയിരുന്നത്. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബബിത ജയൻ, വൈസ് പ്രസിഡന്റ് സീനത്ത് നാസർ, R ബേബി റഹ്മത്ത്, സേതു രവി, വത്സരാ രാമേന്ദ്രൻ, ഷോളി സിദ്ധകുമാർ തുടങ്ങിയവരും ഡെപ്യൂട്ടി സ്പീക്കർക്കൊപ്പം യാത്രയിൽ പങ്കെടുത്തു. പട്ടണക്കട ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പകശ്ശേരി പാടത്തെ മുഴുവൻ സമയവും മത്സ്യകൃഷി അനുവദിക്കില്ലെന്ന് ജനകീയ സമരസമിതി. 242 ഏക്കർ വരുന്ന പാടത്തെ നെൽകൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി മുൻ കൃഷിമന്ത്രി P പ്രസാദ് 2.2 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പാടശേഖരം പൂർണ്ണമായും മുഴുവൻ സമയ മത്സ്യകൃഷിക്കായി ലേലം ചെയ്തിരിക്കുകയാണെന്നാണ് ജനകീയ സമരസമിതിയുടെ ആരോപണം.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും, ഈർക്കിലിൽ വിരിയുന്ന കലാവിരുത്, PK മഹേഷനുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി, യുവ വയലിനിസ്റ്റ് മാളവിക എസുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം. 8:00 സർഗ കേരളം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ PM ദീപയും സംഘവും അവതരിപ്പിക്കുന്നു, 10:00 നിശാസുരഭി, 11:00 ലളിതഗാനം. നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 6:00 വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PV മോഹനൻ മണ്ണഴി. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, സിസ്റ്റർ മേരി ബെനിങ്ങയുടെ കവിത ലോകമേയാത്ര, ആലാപനം ലക്ഷ്മിദാസ്, തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, സ്മൃതി സാക്ഷ്യം, തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ബാബു ഫ്രാൻസിസ് പങ്കെടുക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ.

7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 വാർത്താജാലകം, തുടർന്ന് സുവർണമലരുകൾ. 9:30 ലളിതഗാനങ്ങൾ. 10:00 NHM റേഡിയോ ഹെൽത്ത്. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനം. 5:00 കഥാപ്രസംഗം, ഷാജു വർണ്ണശാലയും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, അവക്കാഡോ കൃഷിരീതിയും വിപണന സാധ്യതയും, ഡോക്ടർ സി കെ യാമിനി വർമ്മയുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 റിയൽ FM പോഡ്കാസ്റ്റ്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ശാസ്ത്രീയ സംഗീതം. 11:00 ലളിതഗാനം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു.

അണി സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ. ആദൌ മുഖ്യ വാർത്താഹ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു നവദേഹല്യാം നാഗരിക സമ്മാന സമാരോഹസ്യ ദ്വിതീയ ചരണേ പത്മ പുരസ്കാരാൻ പ്രായച്ഛത്. ഗൃഹമന്ത്രി അമിത്ഷാഹ അകഥയത് യത് അനുച്ഛേദ സപ്തത്യുത്തര ത്രിശതം ഇത്യസ്യ നിരസനേന ശ്യാമപ്രസാദ മുഖർജി വര്യസ്യ സ്വപ്നാഹ സാകാരീഭൂതാഹ. സർവോച്ച ന്യായാലയേന ത്രിനവത്യുത്തരൈകോനവിംശതിതമ വർഷസ്യ ബൗ ബാജാർ വിസ്ഫോടസ്യ ദോഷിനഃ റഷീദ് ഖാൻ ഇത്യസ്യ സമയപൂർവ മുക്തി വിഷയേ ദില്ലി ഉച്ച ന്യായാലയസ്യ ആദേശഃ സ്ഥഗിതഃ. രാഷ്ട്രീയ സുരക്ഷാ പരാമർശകഃ അജിത് ഡോഭാലഃ അവദത് യത് ഹോർമുജ് ജലസന്ധേഹ ഉദ്ഘാടനേന ആസംസാരം ഊർജ സുരക്ഷായാഃ സുദൃഢീകരണം ച ഭവിഷ്യതീതി. ലിയോനേൽ മെസ്സി ഇത്യയം ഫിഫാ വിശ്വകപ്പ് ക്രീഡായാഃ ഇതിഹാസേ സർവാധികം ഗോൾ ഇതി ലക്ഷ്യപ്രാപകഃ അഭവത് യേന അർജന്റീനാദേശഃ നോക്കൌട്ട് ഇതി ചരണം പ്രതി പ്രാവിശത്. അപി ച ഹോക്കി ക്രീഡ

0: ക്രീഡായാം അദ്യ ലണ്ടൻനഗരെ A5H പ്രോ ലീഗ് ക്രീഡായാഹ ആരംഭികായാം സ്പർധായാം ഭാരതം പാകിസ്ഥാനേന സഹ ക്രീഡതി. അഥ വാർത്താഹ വിസ്തരേണ. അദ്യ രാഷ്ട്രപതിനാ ദ്രൗപദി മുർമു മഹോദയയാ നവദേഹല്യാം രാഷ്ട്രപതിഭവനെ ദ്വിതീയേ നാഗരിക അലങ്കരണ സമാരോഹേ പദ്മപുരസ്കാരാഹ ഷഡ്വിംശത്യുത്തര ദ്വിസഹസ്രം ഇതി പ്രദത്താഹ. രാഷ്ട്രപതിമഹോദയയാ പഞ്ചഷഷ്ടിഹ പദ്മപുരസ്കാരാഹ സമർപ്പിതാഹ. ഏഷു പദ്മവിഭൂഷണം ദ്വേ, പദ്മഭൂഷണം സപ്ത, പദ്മശ്രീഹ ഷഡ് പഞ്ചാശത് സന്തി. ടെന്നീസ് ക്രീഡകഃ വിജയ അമൃതരാജഃ, അഭിനേതാ മമ്മൂട്ടി, പാർശ്വഗായിക അൽകാ യാഗ്നികഃ, ക്രിക്കറ്റ് ക്രീഡകഃ രോഹിത് ശർമ്മ ചേത്യാദയഃ പഞ്ചഷഷ്ടിഹ പ്രമുഖജനാഃ രാഷ്ട്രപതിമഹോദയായാഃ ഹസ്താഭ്യാം ഏതാൻ പ്രതിഷ്ഠിതാൻ പദ്മപുരസ്കാരാൻ പ്രാപ്തവന്തഃ. ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇത്യസ്യ ബലിദാനദിനേ ശ്രദ്ധാഞ്ജലിം അർപ്പിതവന്തൌ. സാമാജിക പ്രസാരമാധ്യമേ ഉപരാഷ്ട്രപതിഃ ഡോക്ടർ മുഖർജി വര്യം ദൂരദർശി നേത, പ്രഖ്യാതഃ ശിക്ഷാവിദ്, നിഷ്ഠാവാൻ ദേശഭക്തശ്ചേതി വർണ്ണിതവാൻ. പ്രധാനമന്ത്രിണാ മോദിനാ ച ലിഖിതം യത് ഡോക്ടർ മുഖർജി വര്യഃ ദേശസ്യ വികാസായ സ്വസ്യ ജീവനം സമർപ്പിതവാൻ ഇതി. സഹ അവദത് യത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇത്യസ്യ അവിചലഃ വിശ്വാസഃ സാർവജനിക ജീവനസ്യ സാഹസഃ രാഷ്ട്രഹിതം പ്രതി പ്രതിബദ്ധത ച കുലാനുകുലാൻ യാവത് പ്രേരയന്തീതി. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ അദ്യ അവദത് യത് അനുച്ഛേദ സപ്തത്യുത്തര ത്രിശതം ഇത്യസ്യ നിരസനേന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി വര്യസ്യ ദൂരദൃഷ്ടിഃ സാകാരീഭൂതേതി. ശ്രീ ശാഹ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇത്യസ്യ പുണ്യതിഥൌ ശ്രദ്ധാഞ്ജലിം അർപ്പിതവാൻ. സഹ ഭാരതസ്യ മഹത്സു നേതൃഷു അന്യതമഃ ഇതി വർണയൻ തസ്യ യോഗദാനം ദേശസ്യ ഏകതായാഃ അഖണ്ഡതായാഃ ച സംരക്ഷണേ സഹായ്യം അകരോദിത്യപി അവോചത്. നേഫേഡ് സംസ്ഥായാഃ നീലാമി പോർട്ടൽ ഇത്യസ്യ ഉദ്ഘാടനകാലെ നവദേഹല്യാം ജനസമൂഹം സംബോധയൻ ശ്രീ ശാഹ അവദത് യത് ജൂനമാസസ്യ ത്രയോവിംശതി ദിനാങ്കഃ ഭാരതീയ ജനതാ പാർട്ടീതി ദളസ്യ കാര്യകർത്തൃഭ്യഃ വിശേഷമഹത്വം ധാരയതി. യതോ ഹി അയം ദിവസഃ ശ്യാമപ്രസാദ മുഖർജി വര്യസ്യ രാഷ്ട്രീയ ഏകതായൈ സ്വപ്രാണബലിദാനസ്യ ദിവസഃ അസ്തി ഇതി.
1: ശ്യാമപ്രസാദ് മുഖർജി ഇസ് രാഷ്ട്ര കേ ബഹുത് ബഡേ നേതാവോ മേ ശുമാർ ഹോതേ ഹൈ ജിന്നോനേ കഭി ജീവൻ മേ കുച്ച് ഭീ പ്രസിദ്ധി കേ ലിയേ നഹീ കിയാ ഓർ ഉൻകി ബനായി പാർട്ടി ഭാരതീയ ജൻസംഘ് ജോ അബ് ഭാരതീയ ജനതാ പാർട്ടി കേ നാം സേ ജാനി ജാതി ഹൈ ഗംഗാ സേ ലേക്കർ ബംഗാൾ കേ ഗംഗാ സാഗർ തക് ഭാരതീയ ജനതാ പാർട്ടി കാ സാഥ് ഓർ മൂഠ് ജൈസേ സേക്കഡോ കാര്യകർത്താവോ നേ 60 സാൽ കേ അന്ദർ ഇൻകി വിചാർധാര പർ ആഗേ ബഢ്തേ ബഢ്തേ ആ ദേശ് കോ ആഗേ ബഢാനേ കേ ലിയേ പ്രയാസ് കിയാ ഹൈ.
0: അസ്മിൻ അവസരെ ശ്രീ ശാഹ ഇത്യപി ഉക്തവാൻ യത് ഭാരതീയ രാഷ്ട്രീയ കൃഷി സഹകാര വിപണന സംഘ നാഫേഡ് ഇത്യേഷ ദേശസ്യ പ്രായഃ ചതുസ്സപ്തതിലക്ഷം കൃഷകാണാം സഹായ്യം കരോതി. സഹ നവദേഹല്യാം നാഫേഡ് സംസ്ഥായാഃ നീലാമി പോർട്ടൽ ഇത്യുക്തെ നാഫേക്സ് ഡോട്ട് ഇൻ ഇത്യസ്യ ഉദ്ഘാടനം കൃതവാൻ. പ്രിയാഹ ശ്രോതാരഃ, സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ കാര്യക്രമോയം ആകാശവാണിയാഃ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂർഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. സർവോച്ച ന്യായാലയന അദ്യ ത്രീനവത്യുത്തരൈകോനവിംശതിതമ വർഷേ കൊൽക്കത്ത ബൌ ബാജാര വിസ്ഫോടന പ്രകരണസ്യ ആജീവന ദണ്ഡാദേശിതസ്യ ദോഷിനഃ സമയപൂർവ മുക്തേഃ ദില്ലി ഉച്ച ന്യായാലയസ്യ ആദേശഃ സ്ഥഗിതഃ. ന്യായമൂർത്തയഃ പി കെ മിശ്ര, സഞ്ജീവ സജ്ദേവ ഇത്യതയോഃ പീഠഃ പശ്ചിമബംഗ സർവകാരസ്യ യാചനായാം അന്തരിമ ആശ്വസ്തിം അദദാത്. യസ്മിൻ ഉച്ച ന്യായാലയസ്യ പഞ്ച ജൂനേതി ദിനാങ്കസ്യ ആദേശസ്യ വിരോധഃ കൃതഃ. യത്ര സപ്തസപ്തതി വർഷീയസ്യ അപരാധിനഃ മുഹമ്മദ് റഷീദ് ഖാൻ ഇത്യസ്യ മോചനാദേശഃ ആസീത്. സർവോച്ച ന്യായാലയന രാജ്യസർവകാരസ്യ യാചനാനുസാരം ടാഡാ ഇത്യസ്യ കഠോരവ്യവസ്ഥായാഃ അന്തർഗതം ദോഷീതി ഘോഷിതായ ഖാൻ ഇത്യസ്മൈ അപി സൂചന ദത്ത. വിഷയസ്മിൻ ന്യായപീഠ ആരോപിതസ്യ

0: ഭൂമികാഹ സർവഥാ ഭിന്നാഹ ഇതി കഥയൻ ഖാനഹ ഏവ ഘട്ടനായാഹ സൂത്രധാരഹ ഇതി സൂചിതവാൻ. അമേരിക്ക ഇറാൻ ദേശയോർമധ്യേ കൃതസ്യ എം ഒ യു ഇതി സഹമതിപത്രസ്യ ഭാരതം സ്വാഗതം അകരോത്. നവദെഹല്യാം ഷോഡശീം ബ്രിക്സ് രാഷ്ട്രീയ സുരക്ഷാ പരാമർശദാതൃസഭാം സംബോധയൻ രാഷ്ട്രീയ സുരക്ഷാ പരാമർശക അജിത ഡോഭാല അവദത് യത് അനേന വികാസേന സമ്പൂർണേ വിശ്വസ്മിൻ ഊർജാ സുരക്ഷായാഹ സുദൃഢീകരണം ഭവിഷ്യതീതി. സഹ ഹോർമുജ് ജലസന്ധ്യാഹ ഉദ്ഘാടനസ്യ അപി സ്വാഗതം അകരോത്. പ്രകാശയച്ച യത് ഏതത് ആപൂർത്തി ശൃംഖലായാഹ ബാധാം അപസാരയിതും ഉർവരക രസായനാദീനാം വസ്തുനാം അഭാവാൻ പരിഹർത്തും ച സഹായം കരിഷ്യതീതി. ഉദയോന്മുഖാൻ സുരക്ഷാവിഷയാൻ പ്രകാശയൻ ശ്രീ ഡോഭാല അവോചത് യത് പാരമ്പരിക ഇതര പ്രതിരോധാ രാഷ്ട്രീയ സീമാം അതിക്രമ്യ പാരമ്പരിക പ്രതിക്രിയാം ചാലയിത്തും ക്ഷമതാഞ്ച വികസിതവന്തഃ ഇതി. അയോധ്യായാ രാമമന്ദിരേ ദാന അർപ്പണ വിഷയ കഥിത അനിയമിതതാനാം അന്വേഷണം കുർവത ത്രിസദസ്യാത്മക വിശേഷ അന്വേഷണദലേന അദ്യ പ്രാരംഭിക അന്വേഷണ പ്രതിവേദനം പ്രസ്തുതം. ദലപ്രമുഖ ലക്നൌ ആയുക്ത വിജയ വിശ്വാസപന്ത അതിരിക്ത മുഖ്യസചിവായ ഗൃഹവിഭാഗസ്യ സഞ്ജയ പ്രസാദായ പ്രതിവേദനം സമർപ്പിതവാൻ. സംയുക്തരാജ്യാമേരിക്കാദേശ ഭാരതസ്യ എം ട്രിപ്പിൾ സെവൻ എ ടു അൾട്രാ ലൈറ്റ് ഹാവത്സ് ഇത്യസ്മൈ ത്രിംശദധികദ്വിശത മില്യൻ US ഡോളർ ഇത്യസ്യ സസ്റ്റൈനമെന്റ് പാക്കേജാഖ്യം പുടകം അഘോഷയത്. സാമാജിക പ്രസാരമാധ്യമേ ഭാരത അമേരിക്കാദേശസ്യ രാജദൂത സെർജിയോ ഗോർ ഇത്യേഷ അവദത് യത് ഭാരത അമേരിക്ക ദേശയോർമധ്യേ രക്ഷാസഹഭാഗിത്വം നിരന്തരം വർദ്ധമാനം അസ്തി. പ്രസ്താവിത വിക്രയ സമാപ്തിയർത്ഥം ദേശ സജ്ജശ്ചാസ്തി. അദ്യ ഭാരതേന അമേരിക്കാദേശേന ച ഉച്ചസ്തരീയ വ്യാപാര വാർത്താഃ ആരബ്ധാഃ. അമേരിക്കാദേശസ്യ ശുൽക്കനീതൌ പരിവർത്തനാത് വർഷസ്യ പ്രാരംഭേ വാർത്തയാ നിശ്ചിതഃ ദ്വിപക്ഷീയ വ്യാപാര സന്ധേഹ പ്രാരൂപഃ വാധിതഃ അഭവത്. തസ്യ സംരക്ഷണായ പുനഃ സന്തുലനായ ച ഏഷാ വാർത്താ ആയോജിത. നവദെഹല്യാം വാണിജ്യ ഉദ്യോഗമന്ത്രി പീയൂഷ ഗോയലഃ അമേരിക്കാദേശസ്യ വ്യാപാര പ്രതിനിധിന ജേമിസൻ ഗ്രീർ മഹോദയന ഭാരതസ്ഥ അമേരിക്കാരാജദൂതേന സെർജിയോ ഗോർ മഹോദയന ച സമം അമിലത്. ശിക്ഷക നിയുക്തി പരീക്ഷാ വികൃതി പ്രകരണെ പ്രവർത്തന നിദേശാലയ ചെന്നൈ തിരുച്ചിരാപ്പള്ളി കോയമ്പത്തൂർ മധുരൈ നഗരേഷു അഷ്ടാദശ സ്ഥലേഷു അന്വേഷണം കരോതി. അന്തേ ക്രീഡാ വാർത്താഃ. ഫിഫ വിശ്വകപ്പ് ഇതി ക്രീഡായാം അർജന്റീനാദേശസ്യ താരകഭൂതഃ നായകഃ ലിയോനേൽ മെസ്സി ഇത്യയം വിശ്വകപ്പ് ക്രീഡായാഃ ഇതിഹാസേ സർവാധികം അഷ്ടാദശ ഗോൾസ് ഇതി ലക്ഷ്യവാപ്തിം കൃത്വാ ഇതിഹാസം നിർമ്മിതവാൻ. മെസ്സി ജർമ്മനദേശസ്യ മിറോസ്ലാവ് ക്ലോസെ ഇത്യസ്യ ഷോഡശ ഗോൾസ് ഇത്യഭിലേഖം അതിക്രമിതവാൻ. ഗതരാത്രൌ സഞ്ജാതേ സൂപരാഖ്യേ സംഘർഷേ അർജന്റീനാദേശഃ അമേരിക്കാദേശസ്യ ആർലിംഗ്ടൺ നഗരെ സ്വസ്യ ഗ്രൂപ്പ് ജെ ക്രീഡായാം ഓസ്ട്രിയാദേശം ദേശദലം ദ്വിശൂന്യാങ്കാന്തരാലേന പരാജിത്യ റൗണ്ട് ഓഫ് 32 ഇത്യസ്മിൻ സ്ഥാനം പ്രാപ്തവത്. അന്തേ ഹോക്കി ക്രീഡായാം ഭാരതീയ പുരുഷ ഹോക്കി ദലം അദ്യ FIH പ്രോ ലീഗ് ഇത്യസ്യ ഉദ്ഘാടന സ്പർദ്ധായാം ചിരപ്രതിദ്വന്ദിന പാകിസ്ഥാനേന സഹ ക്രീഡതി ഇതി വാർത്താഃ.
1: സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി.

0: 2026-ലെ പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി നാരായണൻ, പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, പത്മശ്രീ ജേതാവ് വിമല മേനോൻ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തി വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. 2024-25 വർഷത്തെ സി എ ജി റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ, കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയിരിക്കുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ വർധനയുണ്ടായെന്നും സി എ ജി നിരീക്ഷിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ധനമാനേജ്മെന്റിലെ പാളിച്ചയ്ക്കും 2024-25 സാമ്പത്തിക വർഷത്തെ അധിക ചെലവിനും കാരണം ഹ്രസ്വകാല വായ്പയുടെ തിരിച്ചടവാണെന്നാണ് സി എ ജിയുടെ കണ്ടെത്തൽ.
0: സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: The energy, excitement and participation for sporting event are truly inspiring. 115 athletes from Kerala, including 69 women athletes, are part of the Khelo India programs, training to become India's future champions. The contributions of God's own countries to Indian sports is legendary.
0: കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ പി സി വിഷ്ണുനാഥും ബിന്ദുകൃഷ്ണയും അറിയിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചിയാക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. നിലവിൽ സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11

0: മണിക്ക് പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വ്യാപകമാക്കും. ഓരോ വിളക്കാലത്തെയും നെല്ലുൽപാദന തോത് ശാസ്ത്രീയമായി നിർണ്ണയിക്കുകയാണ് ലക്ഷ്യം. ഈ ഒന്നാം വിള മുതൽ പദ്ധതി നടപ്പാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിലെ ചില വില്ലേജുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ വിവരശേഖരണ പദ്ധതിയാണ് 9 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സർവേ പൂർത്തിയാക്കുക. ഓരോ വില്ലേജിലും 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന സർവേയുടെ വിവരങ്ങൾ വിളവെടുപ്പിന് 15 ദിവസം മുൻപ് പ്രസിദ്ധീകരിക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. US ഹ്യൂസ്റ്റണിൽ വെച്ച് രാത്രി 10:30 മത്സരം. US ബോസ്റ്റണിൽ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഖാനയെ നേരിടും. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 4:30 മത്സരം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. സംസ്ഥാനതല ഞാറ്റുവേല ചന്തയും കർഷക സഭയും പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് ഉപനിയൂർ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഞാറ് നട്ടു. കോവളം MLA എം വിൻസെന്റും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ഒപ്പമിറങ്ങിയപ്പോൾ ചടങ്ങ് കാർഷികോത്സവമായി മാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ചികിത്സയ്ക്കായി തൃശൂരിൽ പുതിയ CGHS വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന CGHS ഗുണഭോക്തൃ വെൽനസ് അസോസിയേഷന്റെ പ്രഥമ സമ്മേളനവും അംഗത്വ വിതരണവും ഈ മാസം 25 നടക്കും. തൃശൂർ ടൌൺ ഹാളിൽ 10 നടക്കുന്ന സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവ്വജന പെൻഷൻ പദ്ധതിയായ NPS സഞ്ജായയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. 85 വയസ്സിനുമിടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും NPS സഞ്ജായ് പദ്ധതിയിൽ അംഗമാകാം. വിവിധ പ്രായപരിധികളിൽ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന പെൻഷൻ തുകയെക്കുറിച്ച് പെൻഷൻ കാൽക്കുലേറ്റർ മുഖേന പരിപാടിയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 893 ഇടിഞ്ഞ് 76,200 നിഫ്റ്റി 278 താഴ്ന്ന് 23,824 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,040 രൂപയും ഗ്രാമിന് 13,255 രൂപയുമാണ് നിലവിലെ വില. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ കുവൈറ്റിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കുവൈറ്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഫലമറിയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം വേണുഗോപാലം സംഘവും പാടിയ ഗാനം, ചിത്രം ഗുരു. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ഇളയരാജ.

0: ചലച്ചിത്ര ഗാനം ഇനി രാത്രി 8:40 കേൾക്കാം. ആകാശവാണി കോഴിക്കോട്.
1: വയലും വീടും

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

ഒരു കലാകാരനായി അറിയപ്പെടുക, അതും വ്യത്യസ്തമായ തൻ്റെ ഒരു സൃഷ്ടിയിലൂടെ നാടും കൂട്ടുകാരും അംഗീകരിക്കുകയും അഭിനന്ദനങ്ങളുമായി കൂട്ടിനെത്തുകയും ചെയ്യുക എന്നത് ഒരാളെ സംബന്ധിച്ച് മനസ്സിന് ആനന്ദവും അഭിമാനവും പകരുന്ന ജീവിത നിമിഷങ്ങളാണ്.

0: നമ്മളിൽ പലരും കാര്യമായി എടുക്കാത്ത പ്രകൃതിയിലെ ചില വസ്തുക്കളാണ് ഇത്തരം വ്യക്തിത്വങ്ങളെ നിറമുള്ള അംഗീകാരത്തിന് കൂട്ടുനിൽക്കുന്നത്. ഈർക്കിൽ എന്ന വസ്തുവിൽ നിന്നും വിലയേറിയ കലാരൂപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭയായി
1: യാത്ര തുടരുന്ന
0: ഒരാളാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി കൂടെയുള്ളത്. ഈർക്കിൽ കൊണ്ട് കുടിലും കൊട്ടാരവും അതിലുപരിയായി പ്രമുഖ വ്യക്തിത്വങ്ങളുടെ ഛായാചിത്രങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തുന്നു ഇദ്ദേഹം. കോഴിക്കോട് ജില്ലയിലെ വളയം സ്വദേശിയും അതോടൊപ്പം തന്നെ ഒരു കാലത്ത് കായിക മേഖലയിലും കഴിവ് തെളിയിച്ച
1: ശ്രീ മഹേശനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്.
0: മഹേഷിന് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
0: തെങ്ങോലയിലെ ഈർക്കിൽ ഉപയോഗിച്ച് തിളക്കമാർന്ന വ്യത്യസ്ത തരത്തിലുള്ള ഒരു കലാസൃഷ്ടി, എങ്ങനെയാണ് മഹേശൻ ഈ ഒരു ചിന്തയിലേക്ക് വരാനുണ്ടായ സാഹചര്യം?
2: 2020 കാലഘട്ടത്തിൽ നമ്മുടെ നാടിനെ ആകെ ഭീതിയിലാക്കിയ കൊറോണ, ആ കൊറോണ വ്യാപകമായ സമയത്ത് അടച്ചുപൂട്ടിനോടനുബന്ധിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ, അങ്ങനെ വെറുതെ സമയം പോക്കാൻ വേണ്ടി ഈർക്കുകൊണ്ട് കലാരൂപങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് തുടക്കം. അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അതിൽ താല്പര്യം കൂടി, അങ്ങനെ പിന്നെ കൂടുതൽ കൂടുതലായി ചെയ്യാൻ തുടങ്ങി.
0: ആദ്യം ചെയ്ത ഒരു കലാരൂപം എന്താണ്?
2: ആദ്യം ചെയ്ത കലാരൂപം എന്ന് വെച്ചാൽ ട്രോഫിയാണ്. അതായത് കായിക ഇനത്തിലെല്ലാം ട്രോഫികളുണ്ട്, അത് നോക്കി ഒന്ന് ചെയ്യാനാവുമെന്ന് നോക്കി അങ്ങനെ
0: കായിക മേഖലയിൽ തങ്ങൾക്ക് കിട്ടിയ
2: ട്രോഫി,
0: ആ ട്രോഫി കണ്ടിട്ട്
2: അതിന്റെ ഒരു രൂപം ഈർക്കിൽ ചെയ്യാൻ ശ്രമിച്ചു. ഓഹോ, അത് വിജയകരമായി.
0: തുടക്കം ഒരു ട്രോഫിയിലൂടെയാണ്.
2: പിന്നീട് അങ്ങോട്ട് വീട്, കസേര, നിലവിളക്ക്, കിണ്ടി മുതലായവയെല്ലാം ഉണ്ടാക്കിയിട്ടു.
0: അപ്പോൾ ഇതിൽ ഇത്രയും ചെയ്ത കലാരൂപങ്ങളിൽ ഏതാണ് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്?
2: വീട് വളരെ റിസ്ക് എടുത്താണ് ചെയ്തത്.
0: ഓഹോ,
2: കിണ്ടിയും അതും വളരെ റിസ്ക്കാണ്. അതിനുള്ള
0: ഈർക്കിലുണ്ട്. ഓഹോ, അപ്പോൾ പഠനകാലത്ത് അതായത് ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കലാപരമായ കഴിവുകൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നോ?
2: താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ അതിനുള്ള ഒരു സാഹചര്യമില്ല. LP പോമ്പയിൽ LP സ്കൂളാണ് പഠിച്ചത്. അവിടുന്ന് കായികപരമായിട്ട് അവിടുന്ന് തന്നെ ഉയർച്ചയുണ്ടായിരുന്നു, പക്ഷേ കലാപരമായിട്ട് പ്രോത്സാഹനം നൽകാനൊന്നും ആരുമില്ല. അങ്ങനെ അതങ്ങനെ നീണ്ടുപോയി. നല്ലോണം വരക്കുമായിരുന്നു
0: ചെറുപ്പത്തിലെ
2: വരക്കുമായിരുന്നു.
0: ഓഹോ,
2: പക്ഷേ ഗുരുതരമൊന്നുമില്ല.
0: അപ്പോൾ വരയിൽ നിന്നുള്ള ഒരു പ്രചോദനം ഇതുപോലുള്ള കലാസൃഷ്ടികളിലേക്ക്, ഇതുപോലുള്ള കലാരൂപങ്ങളിലേക്ക് ഒരു പ്രോത്സാഹനമായി.
2: അതെ.
0: നമുക്ക് വീണ്ടും ഈർക്കിൽ വിശേഷത്തിലേക്ക് തന്നെ വരാം മഹേഷേ. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ കലാരൂപങ്ങളാണ് ഈ ഈർക്കിലിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്?
2: ട്രോഫി, വീട്, കസേര, കിണ്ടി,
0: ഇതൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ മറ്റുള്ള ഛായാചിത്രങ്ങളും ചെയ്തു.
2: അപ്പോൾ ഒരു വ്യത്യസ്തമായ കലാരൂപം എന്ന രീതിയിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെയാണ് ഈർക്കിൽ കൊണ്ട് ഛായാചിത്രം.
0: അപ്പോൾ ഇത്
2: അങ്ങനെ മനസ്സിൽ തോന്നി.
0: ഇത് ഇങ്ങനെയുള്ള ഈർക്കിൽ കൊണ്ടുള്ള കലാരൂപങ്ങൾ ചെയ്യുന്നതിന് മറ്റുള്ള സാമൂഹിക മാധ്യമങ്ങൾ എന്തെങ്കിലും പ്രചോദനം നൽകിയിട്ടുണ്ടോ?
2: ഇല്ല, അതൊന്നുമില്ല. എൻ്റെ മനസ്സിൽ തന്നെ വന്നതാണ്.
0: സ്വന്തം
2: മനസ്സിൽ
0: സ്വന്തമായിട്ട് തന്നെ രൂപകൽപ്പന,
2: ഒരു പുതുമയാർന്ന കലാരൂപം.
0: അപ്പോൾ അത് ഈ ഇപ്പോൾ പറഞ്ഞ ഈ മറ്റുള്ള കലാരൂപങ്ങൾ കൊഴികെ ഈ ഛായാചിത്രങ്ങൾ ചെയ്യുന്നതിന് തുടക്കം കുറിച്ചത് ആരുടെ ഛായാചിത്രം ചെയ്തിട്ടാണ് തുടക്കം കുറിച്ചത്?
2: ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വളയം പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് ഫ്രിദീശേട്ടൻ. അവിടെ നിന്നാണ് തുടക്കം.
0: അദ്ദേഹത്തിന്റെ
2: ഛായാചിത്രമാണ് തുടങ്ങിയത്.
0: അതിനുശേഷം
2: MLA, MP, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, പിന്നെ ഇന്ദിരാഗാന്ധി, ലയണൽ മെസ്സി, കലാഭവൻ മണി, ഇവരെയൊക്കെ ഛായാചിത്രങ്ങൾ
0: ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പ്രമുഖരായിട്ടുള്ളവരുടെ ഛായാചിത്രങ്ങൾ ചെയ്തതിൽ കൂടുതലായിട്ട് സമയമെടുത്ത് ചെയ്തതും അതുപോലെ തന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയതും ഭംഗിയാർന്ന് ചെയ്തതുമായിട്ടുള്ള ഒരു കലാരൂപം ഉണ്ടാവുമല്ലോ, ഛായാചിത്രം ഉണ്ടാവുമല്ലോ, അതേതാണെന്ന് പറയാമോ?
2: അതായത് എല്ലാത്തിനും ബുദ്ധിമുട്ടുകൾ എല്ലാത്തിനും ഒരുപോലെയാണ്, പക്ഷെങ്കിലും ലയണൽ മെസ്സിയാണ് കൂടുതലായിട്ടൊരു
0: ഭംഗിയാർന്ന് ചെയ്തത് അല്ലേ. ഓഹോ, എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ നിർമ്മാണ രീതി, എങ്ങനെയൊക്കെയാണ് അതൊന്ന് വിവരിക്കാമോ?
2: നിർമ്മാണ രീതി എന്ന് വെച്ചാൽ ഫെവിക്കോള്, പിന്നെ ഒരു കത്തി, പിന്നെ ഈർക്കിൽ
0: ഉണങ്ങിയതാണോ അല്ലെങ്കിൽ പച്ച ഈർക്കിലാണോ ഉപയോഗിക്കുന്നത്?
2: ഉണങ്ങിയ ഈർക്കിലാണ് എടുക്കുന്നത്.
0: അപ്പൊ ഇതിന് ഓരോ

0: കലാരൂപങ്ങൾക്കനുസരിച്ച് കട്ട് ചെയ്തിട്ടാണോ ഇതിന്റെ നിർമ്മാണ രീതി? എങ്ങനെയൊക്കെയാണിത്?
1: ആ ക്യാൻവാസിൽ ഒട്ടിക്കുക, കട്ടിയുള്ള ക്യാൻവാസിലായിട്ട് ഒട്ടിക്കുക.
0: ഛായാചിത്രങ്ങൾ
1: മറ്റുള്ളവ നമ്മൾ അതേ രൂപത്തിൽ നോക്കിയിട്ട് ഒട്ടിച്ച് വരിക.
0: അപ്പൊ ഛായാചിത്രങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതിന്റെ എന്തൊക്കെ
1: ക്യാൻവാസിന്മേൽ ആ അളവെടുത്തിട്ട് ഒട്ടിച്ചിട്ട് എന്നതിന് ശേഷം വാട്ടർ കളർ ഉപയോഗിച്ച് രൂപങ്ങൾ തയ്യാറാക്കും.
0: ആ രൂപങ്ങൾ എടുക്കുമ്പോൾ അവരുടേതായ ഫോട്ടോ,
1: അവരുടെ ഫോട്ടോ അടുത്തുണ്ടാവും. അളവെടുത്ത് ചെയ്യുകയാണ്. വളരെ റിസ്ക് എടുത്തുള്ള പരിപാടിയാണ്.
0: ഇതിന്റെ നിർമ്മിതിക്കായിട്ട് ആധുനിക തരത്തിലുള്ള എന്തെങ്കിലും ഉപകരണങ്ങളോ?
1: ആധുനിക തരത്തിലുള്ള ഉപയോഗങ്ങളൊന്നും ഒന്നുമില്ല.
0: കത്തിയും അതുപോലെ തന്നെ
1: കത്തിയും
0: കാര്യങ്ങളൊക്കെ തന്നെയാണ്.
1: കാര്യങ്ങൾ തന്നെയാണ്.
0: ഈർക്കിൽ കൊണ്ട്

0: എടുക്കുമ്പോൾ അത് അവരുടേതായ ഫോട്ടോ,
1: അവരുടെ ഫോട്ടോ അടുത്തുണ്ടാവും, അളവ് അളവ് അളവെടുത്ത് ചെയ്യുകയാണ്. വളരെ റിസ്ക് എടുത്തുള്ള പരിപാടിയാണ്.
0: ഇതിന്റെ നിർമ്മിതിക്കായിട്ട് ആധുനിക തരത്തിലുള്ള എന്തെങ്കിലും ഉപകരണങ്ങളോ?
1: ആധുനിക തരത്തിലുള്ള ഉപയോഗങ്ങളൊന്നും ഒന്നുമില്ല.
0: കത്തിയും അതുപോലെ തന്നെ കാര്യങ്ങൾക്ക് തന്നെയാണ്
1: കാര്യങ്ങൾ.
0: ഈർക്കിൽ കൊണ്ട് കൂടുതലും കൊട്ടാരവും നിർമ്മിക്കുന്നത് കൂടാതെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒക്കെ തന്നെ ഛായാചിത്രങ്ങൾ ഈർക്കിൽ കൊണ്ട് അതിമനോഹരമായി ചെയ്ത് കാഴ്ചക്കാരിലെ ഒരത്ഭുത പ്രതിഭ തന്നെയായിരിക്കുകയാണ് താങ്കളിന്. ഇത്തരം ഛായാചിത്രങ്ങൾ ചെയ്തതിൽ അവർ നേരിട്ട് ആരെങ്കിലും നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ടോ മഹേഷിനെ?
1: അതെ, അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആദ്യമായി തന്നെ ചെയ്തതിന് തന്നെ അഭിനന്ദനം കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വളയം പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ടും നേരിട്ടും കണ്ടിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചു. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ
0: എം പി
1: വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
0: ഇത്തരത്തിലുള്ള മഹനീയമായ താങ്കളുടെ കഴിവിന് നാട്ടിലും അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഇടയിലും അഭിനന്ദനങ്ങളും പാരിതോഷികങ്ങളും താങ്കളെ തേടിയെത്തിയിട്ടുണ്ടാവുമല്ലോ. ആ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത്?
1: നാട്ടിലെ ക്ലബ്ബുകളായ തന്നെ പ്രണവം ക്ലബ്ബ്, തണൽ ക്ലബ്ബ്, അംബേദ്കർ അരുവിക്കര, അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകൾ, അധ്യാപക സംഘടന, അതുപോലെ തന്നെ ഞാൻ പഠിച്ച സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഇതെല്ലാം എന്നെ ആദരിച്ചിട്ടുണ്ട്. പ്ലസ് ടുവിൻ്റെ ഗ്രൂപ്പായ അവർ എനിക്ക് പാരിതോഷികമായിട്ട് മൊബൈൽ ഫോണ്, അതുപോലെ തന്നെ മൂമെൻറ്റോ എന്നിവയെല്ലാം തന്നിട്ടുണ്ട്. ഇതിനൊക്കെ പ്രോത്സാഹനം നൽകുന്നത് പ്രണവം അച്ഛൻ വീടും അങ്ങനെ എൻ്റെ അടുത്തുള്ള തണൽ ക്ലബ്ബുമെല്ലാം വളരെയധികം പ്രോത്സാഹനം തന്നെയാണ് നൽകുന്നത്. എൻ്റെ നാട് ഒരു ഉൾനാടൻ പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ കലാകായിക ക്ലബ്ബുകൾക്ക് പ്രാധാന്യം വളരെയേറെ ആണ്. അത്തരത്തിലുള്ള ഒരു ക്ലബിൻ്റെ കൂട്ടായ്മയാണ് എനിക്ക്, അതായത് പ്രണവം ക്ലബ്ബ്. ആ ക്ലബിന് 2022-23 യുവജന കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ലബിനുള്ള പുരസ്കാരവും ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രണവം ക്ലബിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
0: അപ്പൊ ആ ക്ലബിന്റെ
1: അതിൻ്റെ ഒരു അംഗം കൂടിയാണ് ഞാൻ.
0: ഓ, ആ ക്ലബിന്റെ ഒരു അംഗം കൂടിയാണ്.
1: പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മറ്റുള്ള സാമൂഹിക മാധ്യമം കൂടിയും എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള കലാസൃഷ്ടികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് എനിക്ക് കിട്ടിയ വലിയ അംഗീകാരം കൂടിയാണ്.
0: അപ്പോ മഹേശൻ, ഇനി മറ്റൊരു വിശേഷത്തിലേക്ക് പോവാം. താങ്കൾ പഠനകാലത്ത് നല്ലൊരു കായിക താരം കൂടിയായിരുന്നു എന്ന് അറിയാൻ കഴിയുന്നു. എത്ര ദൂരം ഓടിക്കഴിഞ്ഞാലും കിതപ്പണരാത്ത ഒരു അത്ഭുത പ്രതിഭ കൂടിയാണ് താങ്കൾ എന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു വിശേഷത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്?
1: അതെ, എൽ പി സ്കൂൾ മുതലേ ഞാൻ കായികമേളയിൽ തന്നെ സജീവ സാന്നിധ്യമായിരുന്നു. പിന്നെ പ്ലസ് ടു വരെയുള്ള ഇതിൽ എല്ലാ വർഷവും കായിക വരാനായിട്ട് പോകാറുണ്ട്.
0: അതിലൊക്കെ സമ്മാനങ്ങൾ,
1: അതിലൊരു വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടും. ജില്ല, സംസ്ഥാന തലം വരെയെല്ലാം പോകാറുണ്ട്.
0: ഓഹോ.
1: അതുകൂടാതെ സ്കൂൾ തലം വിട്ടതിന് ശേഷം കേരളോത്സവം, അതായത് പ്രണവം ക്ലബിന് കേന്ദ്രീകരിച്ച് വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടാനും കഴിഞ്ഞിട്ടുണ്ട്.
0: അപ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകൾ കൂടാതെ കായികപരമായിട്ടും താങ്കളൊരു പ്രതിഭ തന്നെയാണെന്നുള്ളതാണ് പറയാനുള്ളത്.
1: കായികപരമായിട്ടാണ് ആദ്യം ഞാൻ വളർന്നു വന്നത്. ഈ കൊറോണ കാലത്താണ് കലാസൃഷ്ടിയിലേക്ക് വന്നത്.
0: ഇങ്ങനെയുള്ളൊരു കലാപരമായിട്ടുള്ള സൃഷ്ടിയിലേക്ക്
1: ഉയർന്നു വന്നത്. അതിൻ്റെ മുന്നേ തന്നെ ഞാൻ കായികപരമായിട്ട് എല്ലാവരും അറിയപ്പെട്ടതിനു. കായികപരമായിട്ട് ക്രോസ് കൺട്രിയിൽ റോഡ് കൂടിയാണ് ഓടല്. അതായത് 5 കിലോമീറ്റർ കല്ലുനിര ടൗണിൽ നിന്നും വളയം ടൗണിലേക്ക്, അതിൽ ഒന്നാം സ്ഥാനമായിരിക്കും. ഈ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ക്രോസ് കൺട്രിയാണ്.
0: അപ്പോൾ പഠനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതുവരെ പഠിച്ചിട്ടുണ്ട് മഹേഷ്?
1: ഡിഗ്രി വരെ പഠിച്ചിന്, ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ. അത് സാമ്പത്തിക പ്രതിസന്ധി കാരണം
0: പഠനം
1: നിർത്തേണ്ടി വന്നു.
0: അപ്പോൾ ഇത് കൂടാതെ വേറെ എന്തൊക്കെ ജോലികളാണ് താങ്കൾ ചെയ്യുന്നത്?
1: ഞാൻ മെയിനായിട്ട് കാർഷിക മേഖലയിലെ പണിയാണ് ചെയ്യുന്നത്.
0: അതായത് താങ്കൾ ഇത്രയും കലാപരമായിട്ടുള്ള കാര്യങ്ങളും കായികപരമായിട്ടുള്ള കഴിവുകളും ഉള്ളതുപോലെ താങ്കൾ ഒരു കർഷകൻ കൂടിയാണ്. ഓഹോ. എന്തൊക്കെ
1: കാർഷിക മേഖലയിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്.
0: എന്തൊക്കെയാണ് കാർഷിക മേഖലയിൽ, എന്തൊക്കെയാണ് താങ്കളുടെ വിശേഷം പറയാൻ?
1: ഞാൻ ജനിച്ചതും ഒരു കാർഷിക കുടുംബത്തിൽ തന്നെയാണ്. അച്ഛനും അമ്മയും കർഷകരാണ്. അതുകൊണ്ട് തന്നെ ഞാനും ആ കാർഷിക രീതിയിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. കാർഷിക മേഖലകളിൽ ഞാൻ തെങ്ങ്, കവുങ്ങ്, കുരുളു വള്ളികൾ ഇവയൊക്കെ ഞാൻ കൃഷി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചേമ്പ്, ചേന, ഇഞ്ചി, മഞ്ഞൾ, പച്ചമുളക്, വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ സംഗതികളും ഞാൻ കൃഷി ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. അത് ജൈവവളം ഉപയോഗിച്ചാണ്, രാസവളം ഉപയോഗിക്കാറില്ല.
0: രാസവളം
1: ഉപയോഗിക്കാറേയില്ല.
0: ജൈവവളം ഉപയോഗിച്ച് തന്നെയാണ് കൃഷി ചെയ്ത്
1: വരുന്നത്. പക്ഷേങ്കിൽ വേറൊരു പ്രശ്നം, മലയോര മേഖലയായതുകൊണ്ട് പന്നി, കുരങ്ങന്റെ ശല്യം ഇവയൊക്കെ രൂക്ഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ
0: ഇത്തരം വിളകൾ
1: ഉത്പാദിപ്പിച്ചെടുക്കാൻ
0: ബുദ്ധിമുട്ട്
1: തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യം മണ്ണിനെ അറിയണം. മണ്ണിനെ അറിഞ്ഞ് വിത്തെറിഞ്ഞാൽ നല്ല വിളവ് ലഭിക്കും എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മണ്ണ് പരിശോധന നടത്തുക. മണ്ണ് പരിശോധിച്ചതിന് ശേഷം എന്താണോ കുറവുള്ളത് എന്ന് നോക്കി വളങ്ങൾ ചേർത്ത് കൊടുത്താൽ പച്ചക്കറിയും മറ്റും

0: എന്ത് വിളകളും നല്ല വിളവ് ലഭിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: അതുപോലെ തന്നെ ഈ കുരുമുളക് അതുപോലെ തെങ്ങ് കവുങ്ങ് ഇതിനൊക്കെ തന്നെ ജൈവവള പ്രയോഗം തന്നെയാണ്.
0: ജൈവവള പ്രയോഗം തന്നെ.
1: അപ്പൊ അതിന് പരിചരണവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇതുപോലുള്ള കലാപരമായിട്ടുള്ള കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയൊക്കെയാണ് താങ്കൾ ഇങ്ങനെ സമയം കണ്ടെത്തുന്നത്?
0: അതെന്ന് വെച്ചാൽ ഈ കലാസൃഷ്ടികളെല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ ഇതിനു പുറമേ മാത്രമാണ്. ആ ജോലി കഴിഞ്ഞതിന് ശേഷം, അതായത് രാത്രി കാലങ്ങളിൽ വൈകുന്നേരം എന്നിവയാണ് കലാസൃഷ്ടികൾ ചെയ്യാനെടുക്കുന്നത്.
1: ഇതുപോലുള്ള
0: കലാസൃഷ്ടികളൊക്കെ ചെയ്തെടുക്കുന്നത്.
1: അപ്പോൾ നമുക്ക് വീണ്ടും ഈർക്കലിൻ്റെ വിശേഷത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ അവസാനമായിട്ട് ചെയ്ത ഈർക്കിൽ കലാസൃഷ്ടി ഏതാണ്?
0: അവസാനമായിട്ട് ചെയ്തത് വടകര MB ഞങ്ങളുടെ തന്നെ ഷാഫി പറമ്പിലിന് അവസാനമായി ചെയ്തത്.
1: ഓഹോ, അദ്ദേഹം നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കണ്ടിട്ട് അല്ലേ. ഇതിൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ട് എന്തെങ്കിലും ഓർഡറുകൾ താങ്കളെ തേടി വന്നിട്ടുണ്ടോ?
0: ആ വന്നിട്ടുണ്ട്. സുഹൃത്തിൻ്റെ മകൾ ലണ്ടനിലാണ് ഉള്ളത്. അവളുടെ ഒരു സുഹൃത്ത് അയാളുടെ ഫോട്ടോ അയച്ചു തന്ന് അത് ചെയ്തു തരുമെന്ന് ചോദിച്ച് അങ്ങനെ ചെയ്തു കൊടുത്തു. അതിന് അവർ പ്രോത്സാഹനമായി സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്.
1: അപ്പോൾ ഇത് വിദേശത്തു നിന്നടക്കം താങ്കളെ ഇത്തരം കലാസൃഷ്ടികൾ കണ്ടിട്ട്, അതായത് ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയ ഛായാചിത്രങ്ങൾ കണ്ടിട്ട് വിദേശത്തു നിന്നടക്കം താങ്കളെ വിളിക്കുന്നുണ്ടല്ലേ?
0: അതെ,
1: ഓർഡറുകൾ വരുന്നുണ്ട്.
0: ഓർഡർ വന്നിട്ട്.
1: അപ്പോൾ ഇത്തരം കലാസൃഷ്ടികൾ ഒരു സംരംഭമായി അല്ലെങ്കിൽ വിപണികളിൽ വിൽപ്പനയ്ക്കായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും
0: അങ്ങനെ സംരംഭമായി തുടങ്ങാനോ അങ്ങനെ ഒരു സംഗതിയൊന്നും ഇല്ല.
1: വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഇതുപോലുള്ള കലാസൃഷ്ടികൾ ഉണ്ടാക്കിയിട്ട് ഒരു വിൽപ്പനയ്ക്ക് വെക്കണം എന്നുള്ള ഒരു ഉദ്ദേശമോ കാര്യങ്ങളോ
0: ഇല്ല, അങ്ങനെയൊന്നുമില്ല.
1: അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഈർക്കിൽ കൊണ്ടൊരു ഛായാചിത്രം ആഗ്രഹിക്കുന്ന നമ്മുടെ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളിൽ ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ, താങ്കളെ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ താങ്കളുടെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ?
0: അതെ, 62 38 20 62 35.
1: അപ്പോൾ മഹേഷിനെ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കായി അദ്ദേഹത്തിൻ്റെ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 62 38 20 62 35. ഇന്ന് പുത്തൻ തലമുറയിൽ ചിലർ എന്ന് പറയാം, മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളിലും അടിപ്പെട്ട് വിഷമതയിൽ പെട്ട് ഉയർന്ന കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ്.
0: അതെ,
1: പക്ഷേ പുത്തൻ തലമുറയിൽ തന്നെ ഇതുപോലുള്ള കലാവൈഭവമുള്ള ഒത്തിരി പേരുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ള കാഴ്ചപ്പാട്?
0: അതെ, മൊബൈൽ ഫോണിലും മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് വളർന്നു വരുന്ന തലമുറയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ കലയിലും കായികത്തിലും മറ്റും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒട്ടനവധി യുവതി യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അറിയാതെയുള്ള അത്തരം കലാപ്രതിഭകളെ നമ്മുടെ കലാ സാംസ്കാരിക രംഗത്തുള്ള അവർ കണ്ടെത്തി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതാണ് എനിക്ക് പറയാൻ പ്രോത്സാഹനം കൊടുക്കേണ്ടത്. അതെ,
1: അപ്പോൾ നേരം പോക്കിന് വേണ്ടിയിട്ടാണെങ്കിലും മഹേഷ് ആ ഒരു കലാസൃഷ്ടിയിലൂടെ ഇന്ന് കൂട്ടുകാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും ഒക്കെ തന്നെ ഇന്നൊരു അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും ഈർക്കിൽ കൊണ്ട് വ്യത്യസ്തമായ കലാരൂപങ്ങൾ സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ നല്ലൊരു കായിക താരവും ഒരു കർഷകനും കൂടിയായിട്ടുള്ള ഒരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. മഹേഷിന് ഇനിയും ഇതുപോലുള്ള കലാമേഖലയിലും കാർഷിക മേഖലയിലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് വയലും വീടും പരിപാടിയുടെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു.
0: നമസ്കാരം.
2: ഈർക്കിലിൽ വിളയുന്ന കലാവിരുത് PK മഹേഷിനുമായി CK ഷാജി നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: പ്രിയ ശ്രോതാക്കളെ, തെങ്ങു കൃഷിയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
1: കേരളത്തിലെ കേരകൃഷി മേഖലയിൽ ഏറ്റവും അധികം പ്രാധാന്യമർഹിക്കുന്ന കൃഷിയിടങ്ങൾ തെങ്ങിൻ തോപ്പുകളാണ്. തെങ്ങിൻ തോപ്പിൽ നിന്നുള്ള ആദായത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടവിള കൃഷി ചെയ്യുന്ന തെങ്ങിൻ തോപ്പിൽ നിന്ന് കൂടുതൽ ആദായം ലഭിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. കർഷകന്റെ ആദായത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഉൽപ്പന്നത്തിന് വിപണിയിൽ ലഭിക്കുന്ന വിലയാണ്. ഇടവിള കൃഷിക്ക് അനുയോജ്യമായ സവിശേഷതകളാണ് തെങ്ങിനുള്ളത്. തെങ്ങ് ചുരുങ്ങിയ തോതിൽ മാത്രമേ മണ്ണിൽ നിന്ന് പോഷകമൂലകങ്ങൾ വലിച്ചെടുക്കുകയുള്ളൂ. തെങ്ങിന്റെ വേരുപടലം 2 മീറ്റർ അർദ്ധവ്യാസത്തിലും 1.2 മീറ്റർ ആഴത്തിലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ 7.5 × 7.5 മീറ്റർ അകലത്തിൽ നട്ട തെങ്ങ് മൊത്തം സ്ഥലത്തിന്റെ 25% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി ഭാഗം ഇടവിള കൃഷിക്ക് ഉപയോഗിക്കാം. മണ്ണിൽ വീഴുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് തെങ്ങിന്റെ പ്രായത്തെയും തെങ്ങോലകളുടെ ആകൃതിയെയും വിന്യാസത്തെയും ആശ്രയിച്ചിരിക്കും. തെങ്ങ് നട്ട് 8ാം വർഷം വരെ തെങ്ങോലകളുടെ വലിപ്പം കുറവായതിനാൽ ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്നതാണ് നല്ലത്. 8 മുതൽ 25ാം വർഷം വരെ തെങ്ങിൻ തോപ്പിൽ സൂര്യപ്രകാശം വളരെ കുറച്ച് മാത്രം ലഭിക്കുന്നതുകൊണ്ട് വാനില പോലെ കൂടുതൽ തണൽ ആവശ്യമുള്ള വിളകൾ കൃഷി ചെയ്യാം. 25 വർഷത്തിനുശേഷം കൂടുതൽ സൂര്യപ്രകാശം മണ്ണിൽ പതിക്കുന്നത് മൂലം ഹ്രസ്വകാല വിളകളും ദീർഘകാല വിളകളും കൃഷി ചെയ്യാം. തെങ്ങ് കൃഷിയുടെ അഭിവൃദ്ധിക്കും വരുമാന വർധനവിനും അനുയോജ്യമായ ഇടവിളകൾ കൃഷി ചെയ്യുന്നതിൽ എല്ലാ കേരകർഷകരും ശ്രദ്ധിക്കണം. തെങ്ങിൻ തോപ്പിൽ നടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വിളയാണ് ഇഞ്ചി. തെങ്ങിൻ തോപ്പിൽ നല്ല നീർവാർച്ചയുള്ള സ്ഥലം വേണം ഇഞ്ചി കൃഷിക്ക് തിരഞ്ഞെടുക്കുവാൻ. മണ്ണിൽ അമ്ലത കൂടുതലാണെങ്കിൽ ഹെക്ടറിന് 500 മുതൽ 1000 കിലോഗ്രാം വരെ കുമ്മായം ചേർക്കണം. പുതുമഴയോടെ സ്ഥലം ഉഴുത് ജൈവവളവും അടിവളവും ഇട്ട് മണ്ണ് ശരിപ്പെടുത്തണം. 1 മീറ്റർ വീതിയും 15 സെന്റിമീറ്റർ ഉയരവും ആവശ്യത്തിന് നീളവുമുള്ള തടങ്ങളെടുത്ത് 25×25 സെന്റിമീറ്റർ അകലത്തിലും 4.5 സെന്റിമീറ്റർ ആഴത്തിലുമുള്ള ചെറിയ കുഴികൾ എടുക്കണം. 1 ഹെക്ടറിന് 1500 മുതൽ 1800 കിലോഗ്രാം വിത്ത് വേണ്ടിവരും. കൃഷിയിടങ്ങളിൽ 25% തണലുണ്ടെങ്കിൽ കൂടുതൽ വിളവ് പ്രതീക്ഷിക്കാം. ഇഞ്ചി നട്ട ഉടനെ 10 ടൺ

എന്ന തോതിൽ പച്ചില ഉപയോഗിച്ച് പുതയിടണം. അതിനുശേഷം 5 ടൺ എന്ന തോതിൽ 45-ാം ദിവസവും 90-ാം ദിവസവും പുതയിടണം. വളം ഇടുന്നതിനു മുൻപ് കളകൾ നീക്കം ചെയ്യുന്നത് നന്നായിരിക്കും. 1 ഹെക്ടറിലേക്ക് 30 ടൺ ചാണകവും 165 കിലോഗ്രാം യൂറിയയും സൂപ്പർ ഫോസ്ഫേറ്റ് 275 കിലോഗ്രാമും പൊട്ടാഷ് 100 കിലോഗ്രാമുമാണ് വേണ്ടത്. നടുന്ന സമയത്ത് 1 ഹെക്ടറിന് 2 ടൺ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കാം. ഇതിനു പുറമെ സൂപ്പർ ഫോസ്ഫേറ്റ് മുഴുവനും പൊട്ടാഷിന്റെ പകുതിയും ഇട്ടുകൊടുക്കാം. യൂറിയയുടെ പകുതി ചെടി നട്ട് 45 ദിവസം കഴിഞ്ഞും ബാക്കി യൂറിയയും പകുതി പൊട്ടാഷും കൂടി 90 ദിവസം കഴിഞ്ഞും ഇട്ടുകൊടുക്കാം. തടങ്ങൾ പുതവെച്ച ശേഷം മണ്ണിടേണ്ടതാണ്. 7 മുതൽ 8 മാസത്തിനുള്ളിൽ സാധാരണഗതിയിൽ വിളവെടുക്കാം. കിളച്ചെടുക്കുന്ന കടകൾ തണ്ടും വേരും കളഞ്ഞ് വൃത്തിയാക്കി വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം. 2 മില്ലിലിറ്റർ എക്കാലക്സ്, 3 ഗ്രാം മാംഗോ സബ് എന്നിവ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ വിത്തിഞ്ചി 30 മിനിറ്റ് മുക്കിവെച്ച് തണലിൽ ഉണക്കി നടുന്ന സമയം വരെ ഉണങ്ങിയ അറക്കപ്പൊടിയിൽ സൂക്ഷിച്ചു വെക്കാം. ബാക്കിയുള്ളവ ചുക്കാക്കി വിൽക്കുകയും ചെയ്യാം. തെങ്ങിൻ തോപ്പിന് യോജിച്ച മറ്റൊരു ഹ്രസ്വകാല വിളയാണ് മഞ്ഞൾ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളായ സുഗുണ, സുവർണ, സുദർശന, പ്രഭ, പ്രതിഭ, ആലപ്പി എന്നിവ ഇടവിള കൃഷിക്ക് അനുയോജ്യമാണ്. 1 ഹെക്ടറിന് 130 കിലോഗ്രാം യൂറിയ, 295 കിലോഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ്, 240 കിലോഗ്രാം പൊട്ടാഷ് എന്നിവ മഞ്ഞളിന് ഇട്ടുകൊടുക്കാം. ഇഞ്ചിക്ക് ചെയ്ത പോലുള്ള അതേ വളപ്രയോഗ രീതി തന്നെയാണ് മഞ്ഞളിനും ചെയ്യേണ്ടത്. മറ്റൊരു ഇടവിള കൃഷിയാണ് കുരുമുളക്. തെങ്ങുകൾക്കിടയിലുള്ള സ്ഥലത്ത് താങ്ങുകൾ നട്ടും തെങ്ങിൽ പടർത്തിയും കുരുമുളക് വള്ളി ഇടവിളയായി കൃഷി ചെയ്യാം. പുതുമഴ ലഭിക്കുന്നതോടെ മുരിക്ക്, കിളിഞ്ഞിൽ, ശീമക്കൊന്ന എന്നിവ 3 മീറ്റർ അകലത്തിൽ കുഴിച്ചിടണം. താങ്ങുകാലുകൾ നട്ട സ്ഥലത്ത് 50x50x50 സെന്റിമീറ്റർ വലിപ്പമുള്ള കുഴികൾ എടുക്കണം. കുഴിയിൽ 5 കിലോ ചാണകപ്പൊടിയും മേൽമണ്ണുമിട്ട് കുഴികൾ മൂടാം. കുഴിയിൽ 1 കിലോ വേപ്പിൻ പിണ്ണാക്കും 50 ഗ്രാം ട്രൈക്കോഡെർമയും ചേർക്കുന്നത് നല്ലതാണ്. വേര് പിടിപ്പിച്ച 2 കുരുമുളക് തൈകൾ കുഴികളിൽ നടാം. കുരുമുളക് തെങ്ങിൽ പടർത്തുമ്പോൾ തെങ്ങിന്റെ ചുവട്ടിൽ നിന്നും 1.5 മീറ്റർ അകലത്തിൽ 50x50x50 സെന്റിമീറ്റർ വലുപ്പമുള്ള കുഴികൾ എടുക്കണം. കുഴിയിൽ 5 കിലോ ചാണകപ്പൊടിയും മേൽമണ്ണുമിട്ട് കുഴികൾ മൂടുകയും വേണം. കുഴിയിൽ 1 കിലോ വേപ്പിൻ പിണ്ണാക്കും 50 ഗ്രാം ട്രൈക്കോഡെർമയും ചേർക്കുന്നത് നല്ലതാണ്. വേര് പിടിപ്പിച്ച 2 കുരുമുളക് തൈകൾ കുഴികളിൽ നടാം. തണ്ടുകളെ ഒരു ചെറിയ കമ്പിലൂടെ താങ്ങുമരം എത്തുന്നതുവരെ പടർത്തി കൊടുക്കണം. വള്ളി വേണ്ടത്ര നീളത്തിൽ പടർന്നു കഴിഞ്ഞാൽ കൊടിയുടെ ചുവട് മുതൽ താങ്ങുമരത്തിന്റെ ചുവട് വരെ നീളത്തിൽ ചാലുകീറണം. അതിനുശേഷം വള്ളിയുടെ അഗ്രഭാഗത്തെ ഇലകൾ വിട്ട് ബാക്കിയെല്ലാം നുള്ളിക്കളയുന്നത് നന്നായിരിക്കും. വള്ളി ചാലിലൂടെ വെച്ച് വള്ളിയുടെ അഗ്രഭാഗത്തെ താങ്ങുമരത്തിൽ കെട്ടണം. ചാലിന്റെ ഇരുവശവും ചെറിയ വരമ്പ് പോലെ മണ്ണിട്ട് മൂടാം. വളം ചെയ്യുമ്പോൾ വരമ്പിന്റെ ഇരുവശവും ചാല് കീറി അവിടെ വളമിട്ട് കൊടുത്താൽ മതിയാകും. 3 വർഷമോ അതിലധികമോ പ്രായമുള്ള വള്ളിക്ക് വർഷത്തിലൊരിക്കൽ 10 കിലോഗ്രാം കാലിവളം അല്ലെങ്കിൽ കമ്പോസ്റ്റ്, 110 ഗ്രാം യൂറിയ, 250 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 270 ഗ്രാം ക്ഷാരം എന്നിവ ഇട്ടുകൊടുക്കാം. വളം ചെടിയുടെ ചുറ്റും 30 സെന്റിമീറ്റർ അകലത്തിൽ വിതറി മണ്ണുമായി കൂട്ടിച്ചേർക്കണം. രാസവള പ്രയോഗം നടത്തുമ്പോൾ മണ്ണിൽ നല്ല ഈർപ്പം ഉണ്ടായിരിക്കണം. ഇതിനു പുറമെ 2 വർഷം കൂടുമ്പോൾ കൊടിയൊന്നിന് 500 ഗ്രാം കുമ്മായം ചേർക്കുന്നത് നല്ലതാണ്. കുമ്മായമിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷമേ രാസവള പ്രയോഗം പാടുള്ളൂ. കുരുമുളകിന് പുറമെ തെങ്ങിനും ശുപാർശ ചെയ്ത വളപ്രയോഗം നടത്തണം. കുരുമുളകിന്റെ ഉയരം 6 മീറ്ററായി ചുരുക്കുന്നതാണ് നല്ലത്. ചെടി നട്ട് 3-ാം വർഷം മുതൽ ഇത് കായ്ക്കുവാൻ തുടങ്ങും. 8-ാം വർഷം മുതൽ സ്ഥിരമായ വിളവും കിട്ടിത്തുടങ്ങും. കുറ്റിക്കുരുമുളകും തെങ്ങിൻ തോപ്പിൽ ഇടവിളയായി കൃഷി ചെയ്യാം. അതിന് 2x1.8 മീറ്റർ അകലത്തിലും 50x50x50 സെന്റിമീറ്റർ വലുപ്പമുള്ള കുഴികളുമെടുത്ത് കുറ്റിക്കുരുമുളക് നട്ടുകൊടുക്കാം. കുഴിയിൽ 5 കിലോഗ്രാം ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇട്ട് മേൽമണ്ണുമായി കൂട്ടിച്ചേർക്കണം. ചെടി നടുന്ന സമയത്ത് 1 കിലോ വേപ്പിൻ പിണ്ണാക്കും 50 ഗ്രാം ട്രൈക്കോഡെർമയും കുഴിയിൽ ഇട്ടുകൊടുക്കാം. വർഷത്തിലൊരിക്കൽ 5 കിലോ ചാണകപ്പൊടി, 3 മാസത്തിലൊരിക്കൽ 20 ഗ്രാം യൂറിയ, 25 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 30 ഗ്രാം ക്ഷാരം എന്നിവയും ചേർത്ത് ചെടിക്ക് ഇട്ടുകൊടുക്കാം. ചെടിയൊന്നിന് 8 ലിറ്റർ വെള്ളം കണിക ജലസേചന രീതി ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. നട്ട് 4-ാം വർഷം മുതൽ 1 കിലോഗ്രാം പച്ചക്കുരുമുളക് വീതം ഓരോ ചെടിയിൽ നിന്നും ലഭിക്കുന്നതാണ്. തെങ്ങുകൾക്കിടയിൽ താങ്ങുകാലുകൾ വെച്ച് പിടിപ്പിച്ച് മറ്റൊരു ഇടവിളയായ വാനിലയും പടർത്താം. ശീമക്കൊന്ന, മുള്ളിലവ്, മുരിക്ക്, കുറ്റിച്ചെമ്പകം, മൾബറി തുടങ്ങിയവയും ഉണക്ക മരക്കാലുകളും വാനില പടർത്തുന്നതിനായി ഉപയോഗിക്കാം. വരികൾ തമ്മിൽ 3 മീറ്റർ അകലവും ചെടികൾ തമ്മിൽ 2 മീറ്റർ അകലവും നൽകണം. നടുന്നതിനുള്ള വള്ളികൾ ഈർപ്പം വിട്ടുമാറാൻ 1 ആഴ്ച തണലിൽ സൂക്ഷിക്കണം.

0: നടുന്നതിന് മുൻപ് തണ്ടിന്റെ നടുന്ന ഭാഗത്തെ രണ്ടോ മൂന്നോ ഇലകൾ നുള്ളിക്കളഞ്ഞതിനു ശേഷം 0.2% വീരമുള്ള കോപ്പർ ഓക്സി ക്ലോറൈഡ് ലായനിയിൽ മുക്കി ഇടുന്നത് നന്നായിരിക്കും. കൂടാതെ നടുന്നതിന് 60 സെന്റിമീറ്റർ നീളമുള്ള രണ്ടു വള്ളികളാണ് ഉപയോഗിക്കേണ്ടത്. തണ്ടിന്റെ ഇല നീക്കി ചുവടുഭാഗം താങ്ങുമരത്തിന്റെ ചുവട്ടിൽ ഇളകിയ മണ്ണിൽ പതിച്ചു വെക്കുകയും മീതെ 2-3 സെന്റിമീറ്റർ കനത്തിൽ നനഞ്ഞ മണ്ണ് ഇടുകയും വേണം. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് വള്ളി നടുവാൻ അനുയോജ്യം. നട്ടശേഷം വൈക്കോൽ, ഉണങ്ങിയ പുല്ല്, കരിയില ഇവയിലേതെങ്കിലും ഉപയോഗിച്ച് പുതയിട്ട് കൊടുക്കുകയും വേണം. കൂടാതെ ആഴ്ചയിൽ ചെടിയൊന്നിന് 2-3 ലിറ്റർ വെള്ളം കിട്ടത്തക്ക വിധം നനയ്ക്കുകയും വേണം.
1: ഇതോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
6: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 23,000 രൂപ, വടകര 23,400 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 12,800 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000 പാലക്കാട് 21,000 രൂപ, പൊന്നാനി 15,000 രൂപ, കോഴിക്കോട് 15,240 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 4,000 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 27,300 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700 രൂപ, മാനന്തവാടി 3,300 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,750 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിൻ്റലിന് 7,000 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 36,000 രൂപ, കോഴിക്കോട് പുതിയത് 36,000 രൂപ, മാനന്തവാടി പുതിയത് 34,000 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 67,500 രൂപ, കോഴിക്കോട് നാടൻ 66,500 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,000 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 30,000 രൂപ, കോഴിക്കോട് 26,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ

ഹോസ്പിറ്റലിന് കോഴിക്കോട് പുതിയത് 8,900 രൂപ, മാനന്തവാടി പഴയത് 6,700 രൂപ, മാനന്തവാടി പുതിയത് 6,700 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,400 രൂപ, മാനന്തവാടി 2,200 രൂപ. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 5,500 രൂപ, കോഴിക്കോട് 5,200 രൂപ, മാനന്തവാടി പാണ്ടി 4,900 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000 രൂപ, കോഴിക്കോട് 13,000 രൂപ. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 700 രൂപ, മാനന്തവാടി ലഗോൺ 730 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 8,200 രൂപ, മാനന്തവാടി 6,800 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,440 രൂപ, കോഴിക്കോട് 4,400 രൂപ, മാനന്തവാടി 4,450 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 4,500 രൂപ, മഞ്ചേരി 2,200 രൂപ, കോഴിക്കോട് 4,300 രൂപ, മാനന്തവാടി 3,400 രൂപ. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18,300 രൂപ, പാലക്കാട് മട്ട 4,700 രൂപ, ബോധന 3,750 രൂപ. അരി മാനന്തവാടി ഗന്ധകശാല 18,700 രൂപ, മട്ട 4,600 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,500 രൂപ, പൊന്നി 3,800 രൂപ, പാലക്കാടൻ ജയ 4,200 രൂപ, AP1 4,200 രൂപ, ബോധന 3,700 രൂപ. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7,000 രൂപ, മാനന്തവാടി 6,800 രൂപ. നെല്ല് ക്വിൻ്റലിന് പാലക്കാട് പൊന്നി വില ലഭ്യമല്ല, മാനന്തവാടി മട്ട 2,500 രൂപ. നിങ്ങൾ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രണ്ടാം ഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ഭവനിൽ 2026 രണ്ടാമത് പത്മ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിസ്തുല സംഭാവനകൾ നൽകിയ പ്രമുഖർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്നും 5 രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരെയാണ് പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്. നടൻ മമ്മൂട്ടിയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമലാ മേനോൻ പത്മശ്രീ

0: പുരസ്കാരവും ഏറ്റുവാങ്ങി. ഈ വർഷം 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. വരും ദശാബ്ദങ്ങളിലെ ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ IAS ബാച്ചിന്റെ 40%-ത്തിലധികം വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഉൽപ്പാദന മേഖലയിലെ വളർച്ച, ഊർജ്ജ സുരക്ഷ, യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് ഇന്ത്യ ഇന്ന് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വകുപ്പുകൾ തമ്മിലുള്ള ശക്തമായ ഏകോപനം ശാശ്വതമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നാഫെഡ് പുരോഗതിയുടെ പാതയിലാണ്. 12 വർഷം മുൻപ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 ലക്ഷം കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ 500 കോടിയുടെ ലാഭത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ nafed.in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപ്പാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചുവെന്ന് ചടങ്ങിൽ സംസാരിക്കവേ കൃഷി കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സംഭരണം കർഷക സൌഹൃദവും സുതാര്യവുമാക്കിയ നാഫെഡിന്റെയും നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷന്റെയും ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു. nafed.in പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനെ സ്വാഗതം ചെയ്ത അദ്ദേഹം മേഖലയിലെ സുഗമമായ കപ്പൽ ഗതാഗതം സാമ്പത്തിക പുരോഗതിക്ക് വഴിവെക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ആഗോള ഊർജ്ജ സുരക്ഷയും ഉറപ്പാകും. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗം, തീവ്രവാദത്തിന്റെ പുതിയ രൂപങ്ങൾ, ഡിജിറ്റൽ ലോകത്തെ സൈബർ ഭീഷണികൾ എന്നിവ നേരിടാൻ കൂട്ടായ ശ്രദ്ധ ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: We need to be cognizant of the new security threats and challenges. Non-traditional threats have transcended national borders and have developed defeat systems against conventional responses. Innovative disruptive technologies, more camouflaged variants of terrorism, cyber threats in a world which is getting increasingly digitized, they all constitute an important threats for us.
0: ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമൂസ് കടന്നുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യൻ പതാക വഹിക്കുന്ന 10 കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇപ്പോഴുണ്ട്. ഖത്തറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പൊട്ടിത്തെറിയിൽ 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റ 66 പേർ ചികിത്സയിലാണെന്നും മൃതദേഹങ്ങൾ ഇന്ത്യയിലെത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ അശാന്തിക്ക് കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു.
2: We categorically reject these fabricated claims with the contempt that they deserve. The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights, and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
0: 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ചരിത്രം കുറിക്കുമെന്നും കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾ അതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും കേന്ദ്ര കായികമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ പ്രാപ്തമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട സമയമാണിതെന്ന് ചടങ്ങിൽ സംസാരിച്ച ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും.

0: വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 370 അസാധുവാക്കിയതോടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചരമവാർഷിക ദിനത്തിൽ ശ്യാമപ്രസാദ് മുഖർജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG ഫലം പ്രഖ്യാപിച്ചു. CUET ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാവുന്നതാണ്. 11 ലക്ഷത്തിലധികം പേർ എഴുതിയ പരീക്ഷ രാജ്യത്തും വിദേശത്തുമായി 321 കേന്ദ്രങ്ങളിലായി 11 മുതൽ 31 വരെ തീയതികളിലാണ് നടന്നത്. പുരുഷ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയെയും 4:30 മത്സരത്തിൽ പനാമ ക്രൊയേഷ്യയുമായും ഏറ്റുമുട്ടും. നാളെ രാവിലെ 7:30 കൊളംബിയയും കോംഗോയും തമ്മിലുള്ള മത്സരം നടക്കും. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ എന്നിവിടങ്ങളിലും പ്രത്യേക പരിശോധനകൾ നടന്നത്. പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി ഭക്ഷ്യവസ്തുക്കളുടെയും കുടിവെള്ളത്തിന്റെയും 22 സെലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 MW വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽ നിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: യുവവാണി
4: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

0: ഇന്നത്തെ യുവവാണിയിൽ കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ വെസ്റ്റേൺ വയലിൻ വായനയിൽ എ ഗ്രേഡ് നേടിയ എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് യുവവാണിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു യുവ കലാകാരിയാണ്, വയലിൻ ആർട്ടിസ്റ്റ് മാളവിക എസ്. മാളവിക ഹയർ സെക്കൻഡറി യൂത്ത് ഫെസ്റ്റിവലിലെ വെസ്റ്റേൺ വയലിനിൽ എ ഗ്രേഡ് നേടിയ സംഗീതജ്ഞയാണ്. അപ്പോൾ നമുക്ക് മാളവികയുടെ വിശേഷങ്ങളും സംഗീതത്തിലുള്ള യാത്രയും ഒക്കെ പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് മാളവിക.
2: താങ്ക് യു സർ.
1: മാളവിക ഒന്ന് പരിചയപ്പെടുത്താമോ, എവിടെ പഠിച്ചു?

0: പഠിക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു?
1: ഞാൻ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ വഴുതാടിലാണ് പഠിച്ചത്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്.
0: എപ്പോ മുതലാണ് വയലിൻ പഠിച്ചു തുടങ്ങിയത്?
1: ഞാൻ ഈസ്റ്റേൺ വയലിനും പഠിക്കുന്നുണ്ട്, വെസ്റ്റേൺ വയലിനും പഠിക്കുന്നുണ്ട്.
0: രണ്ടും പഠിക്കുന്നുണ്ട്.
1: ഈസ്റ്റേൺ ഞാൻ കൊച്ചിലെ തൊട്ടേ പഠിക്കുന്നുണ്ട്. ഒരു 9 വയസ്സായപ്പോ തൊട്ടേ ഞാൻ ഈസ്റ്റേൺ പഠിച്ചു തുടങ്ങുന്നുണ്ട്. വെസ്റ്റേൺ ഞാൻ 2 ഇയേഴ്സ് ബാക്ക് ആണ് തുടങ്ങിയത്.
0: വാടിത്തിട്ട് തുടങ്ങിയതാണ് വെസ്റ്റേൺ വയലിൽ. ഇപ്പൊ സമ്മാനം കിട്ടി വെസ്റ്റേൺ വയലിൽ, രണ്ട് വർഷമായിട്ടുള്ളൂ. പക്ഷെ ആ പണ്ട് മുതലേ പഠിച്ചു തുടങ്ങിയതിന്റെ ഒരു ബാക്കിംഗ് ഉണ്ട്, ചെറുപ്പത്തിലെ വയലിനുമായിട്ട് പരിചയമുണ്ട്. സ്വന്തമായി തീരുമാനിച്ച് പോയതാണോ അതോ വീട്ടിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ സംഗീതമായിട്ട്?
1: ഇല്ല ഇല്ല, വീട്ടിൽ അങ്ങനെ വയലിൻ ആയിട്ട് അങ്ങനെ ഇല്ല. സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് തന്നു.
0: മ്യൂസിക്കിലേക്കുള്ള ഒരു വഴി തുറന്നു തന്നത് സ്കൂളിൽ നിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പുഷ് ആയിരുന്നു?
1: ഇല്ല, വീട്ടിൽ നിന്നും ചേച്ചിയൊക്കെ ഇതുപോലെ കവിതയ്ക്കും പാട്ടിനൊക്കെ പോകാറുണ്ട്.
0: അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കണമെന്ന് തോന്നി വയലിൻ എടുത്തതാണ്? അതോ ആരെങ്കിലും പറഞ്ഞതാണോ വയലിൻ പഠിച്ചാൽ മതിയെന്ന്?
1: അങ്ങനെ ഇല്ല,
0: അല്ല, സ്വന്തമായി തീരുമാനിച്ചത് വയലിനാണ് ഇഷ്ടപ്പെട്ടത്. കാര്യം പൊതുവെ ഇപ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ആദ്യമായി എല്ലാവരും കീബോർഡ് ഒക്കെ പഠിക്കാൻ തുടങ്ങും. പക്ഷെ വയലിൻ കുറച്ചുകൂടി ടഫ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഞാനിത് പഠിക്കാം വയലിൻ തന്നെ എന്ന്.
1: ഇഷ്ടമാണ്.
0: ടഫ് ആണോ അതോ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസിലൂടെ ഇത് കുഴപ്പമില്ല, ഐ കെൻ ഡു ഇറ്റ് എന്നൊരു ഫീലിംഗ് ആയിരുന്നു?
1: ടഫ് ആണ്, പക്ഷേ കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വായിക്കാൻ പറ്റും നന്നായിട്ട്.
0: എത്ര സമയം പ്രാക്ടീസ് ചെയ്യും? റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ?
1: ഇടയ്ക്ക് വെച്ച് ഈ എക്സാംസ് ഒക്കെ ആയ ടൈമിൽ സ്റ്റോപ്പ് വന്നായിരുന്നു. അല്ലാതെ യൂത്ത് ഫെസ്റ്റിവൽ ടൈമിനൊക്കെ എപ്പോഴും മെജോറിറ്റി ടൈം ഇൻസ്ട്രുമെന്റ്സ്.
0: നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരുപാട് പേര് ചെറുപ്പത്തിൽ ഇത് പഠിച്ചു തുടങ്ങാൻ പോവുമെങ്കിലും പല സമയത്തും ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോ. അതുകൊണ്ടാണ് പലരും അവരുടെ പൊട്ടൻഷ്യലിൽ അച്ചീവ് ചെയ്യാത്തത്. തുടങ്ങും, പക്ഷെ നിരന്തരമായി അതിനെ ചെയ്യാതെയോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാതെയോ ഒക്കെ ഇത് വഴിക്ക് വെച്ച് നിർത്തപ്പോ. മാളവിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നി, എനിക്ക് വേണ്ട ഇത്, ഇതിന്റെ സമയം പോകുന്നു, എനിക്ക് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ഇതിനോട് അത്ര സ്നേഹം തോന്നിയിരുന്നു?
1: അങ്ങനെ തോന്നിയിട്ടില്ല. ക്ലാസ്സിനൊക്കെ പോവും,
0: റെഗുലർ ആയിട്ട് പോകുമായിരുന്നു.
1: ഈ എക്സാം ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ബ്രേക്ക് ആവുന്നത്.
0: തിരുവനന്തപുരം തന്നെയാണോ ഇത് പഠിച്ചത്?
1: ഈസ്റ്റേൺ വയലിൻ ജഗതിയിൽ മുട്ടറ രവീന്ദ്രൻ സാറിന്റെ അടുത്താണ് പഠിച്ചത്. വെസ്റ്റേൺ വയലിൻ പേരൂർക്കട മേസ്ട്രോ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണകുമാർ സാറിന്റെ അടുത്താണ് പഠിച്ചത്.
0: നേരത്തെ പറഞ്ഞു എക്സാം വരുമ്പോൾ ഇത് ചെറിയൊരു തടസ്സം ഉണ്ടാവും, അപ്പൊ അല്ലെങ്കിൽ എങ്ങനെയാണ് പഠനവും ഇതും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്?
1: പറ്റുന്നുണ്ട്.
0: അപ്പൊ രണ്ട് സ്റ്റൈല് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇതിനോടാണ് കൂടുതൽ താല്പര്യം?
1: ഞാൻ തുടങ്ങിയത് ഈസ്റ്റേൺ ആയതുകൊണ്ട് ആ സ്റ്റൈൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. വെസ്റ്റേൺ ഇപ്പോ 2 വർഷമല്ലേ ആയുള്ളൂ, അത് കാരണം ഈസ്റ്റേൺ ആണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്.
0: മാളവിക്ക് തോന്നുന്ന ഒരു വ്യത്യാസം എന്തോന്നാണ് ഈ രണ്ട് സിസ്റ്റം? ഇപ്പൊ രണ്ടും ഏതാണ്ട് ഇപ്പം ഇതിലിപ്പോ സമ്മാനം കിട്ടി, മറ്റേത് ഒരുപാട് വർഷം പഠിച്ചു, ഈ രണ്ട് സിസ്റ്റം തമ്മിലുള്ള രണ്ടും പഠിച്ച ഒരാളെന്ന നിലയിൽ എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത്, അല്ലെങ്കിൽ സിമിലാരിറ്റി തോന്നുന്നത് എന്തൊക്കെയാണ്?
1: വ്യത്യാസം ഒരുപാടുണ്ട്. ഇപ്പം ട്യൂണിംഗ് ഒക്കെ ആയാലും ഭയങ്കര വ്യത്യാസമാണ് ഈസ്റ്റേണും വെസ്റ്റേണും തമ്മില്. പിന്നെ ഫിംഗറിംഗ്, അതിന്റെ പൊസിഷൻസ്, ഈ ഗമക ഒക്കെ കൊടുക്കുന്ന രീതി, വൈബ്രാറ്റോ, അതൊക്കെ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പം ഈസ്റ്റേൺ പഠിച്ചിട്ട് വെസ്റ്റേൺ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വെസ്റ്റേണില് ഈസ്റ്റേണിന്റേതായിട്ടുള്ള ഒരു ടച്ച് കാണും, അങ്ങനെ വരാൻ പാടില്ല. ഈ വെസ്റ്റേൺ വായിക്കുമ്പം വെസ്റ്റേൺ ഒരു സ്ഥലത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വെസ്റ്റേൺ വായിക്കണം, അങ്ങനത്തെ ഒരു രീതിയിലാണ് വായിക്കേണ്ടത്. അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയിപ്പോ. ഈസ്റ്റേൺ വരുവാണെങ്കിൽ ഓരോ ഫിക്സഡ് നോട്ട്സ് അല്ലേ, CDEF അങ്ങനെ പോകുന്നതല്ലേ. ഈസ്റ്റേണിലാണെങ്കിൽ സരിഗമപ്പ. അപ്പൊ ഞാൻ ഈസ്റ്റേൺ ആണ് ആദ്യം പഠിച്ചു തുടങ്ങിയത് കൊണ്ട് ആദ്യം തുടക്കത്തില് ഇപ്പൊ ഈ നോട്ട് നോക്കി വായിക്കുമ്പോഴൊക്കെ ഈ CDE അങ്ങനെ അല്ല മൈൻഡിൽ വരുന്നത്. എന്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി സരിഗമ എന്നാണ് വരുന്നത്. അങ്ങനെ അല്ല CDEF ആ സംഭവമാണ് വരേണ്ടത്, പക്ഷെ ഓട്ടോമാറ്റിക്കലി സരിഗമ എന്നുള്ള സംഭവത്തിലോട്ട് പോകും. അപ്പൊ അത് കുറച്ച് വെസ്റ്റേണിന് ഒന്ന് ഡിഫിക്കൽട്ട് ആക്കാറുണ്ട്.
0: ഈസ്റ്റേൺ പഠിക്കുമ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയാണ് മലയാളമാണ്, ഒരു പക്ഷെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. മറ്റേ പുതിയൊരു ഭാഷ പഠിച്ചെടുക്കണമല്ലോ. ഷീറ്റ് മ്യൂസിക്കില് സിമ്പിൾസ് ആണ്, ഓരോ സിമ്പിളിനും മീനിങ് ഉണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങളും അതിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, അതോ അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഓക്കെയാണ്, അത് കണ്ടാൽ മനസ്സിലാവും എന്നങ്ങനെയാണ്?
1: സരിഗമ നമുക്ക് നോക്കുമ്പോ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ്, പെട്ടെന്ന് നോക്കി വായിക്കാൻ പറ്റും. പക്ഷേ വെസ്റ്റേൺ ആ നോട്ട് നമ്മൾ ഭയങ്കര സൂക്ഷിച്ചു നോക്കി ഓരോ നോട്ട് ഏതൊക്കെയാണെന്ന് മാറിപ്പോയാൽ തെറ്റുമല്ലോ. അപ്പോ അത് ഭയങ്കര പ്രയാസമായിരുന്നു എനിക്ക്. അപ്പൊ അത് പതുക്കെ പതുക്കെ പഠിച്ച് പഠിച്ച് വന്ന് ഇപ്പോഴും കുറച്ച് പ്രയാസമൊക്കെ ആണ് എനിക്കത്.
0: അതിനോട് ചേർന്ന് ഒന്ന് ചോദിക്കുവാണ്, അപ്പൊ ലോകത്തിപ്പോ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് ഈ ഷീറ്റ് മ്യൂസിക് ഒരുപാട് ആളുകൾ പറയുന്നത് നിർത്തി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവർക്കും ആക്സസബിൾ ആകുന്ന രീതിയിൽ ഈ നൊട്ടേഷൻസ് ഒന്ന് മാറ്റി എഴുതിയാൽ ഒരുപാട് പേർക്ക് ഇത് വായിക്കാൻ പറ്റും എന്ന് കുറച്ച് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. മാളവിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, അങ്ങനെ ആകണമെന്ന്? എങ്ങനെയാണ് ഒരുപാട് പേര് ഒന്ന് വായിച്ചേനെന്ന് തോന്നുന്നുണ്ടോ?
1: അങ്ങനെ തോന്നുന്നില്ല. നൊട്ടേഷൻസ് ഒക്കെ
0: ഇതുപോലെ തന്നെ നിൽക്കും,
1: ഇതുപോലെ തന്നെ
0: വേറെ ആരും പഠിക്കേണ്ടതാണ്. നമുക്ക് ഒരുപക്ഷെ ഒരു ഈസ്റ്റേൺ നോട്ട് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഷീറ്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ആ ലാംഗ്വേജ് പഠിക്കുന്നതിന് ഒത്തിരി സമയമെടുക്കും.
1: നൊട്ടേഷൻസിൽ ഇതുപോലെ നമുക്ക് ഈ വൈബ്രാറ്റോ കൊടുക്കാനുള്ളതായാലും പിസിക്കാറ്റോ കൊടുക്കാനുള്ളതായാലും ഈ സ്ലേർ ഒക്കെ കൊടുക്കാനുള്ളതായാലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോട്ട് മാത്രമല്ല ഈ ഷീറ്റ് മ്യൂസിക് നോക്കി നമ്മൾ വായിക്കുന്നത്, ബോ ഇടുന്ന രീതി, അപ്പോ

0: ആണോ ഡൗൺ ബോ ആണോ, പിന്നെ ടൈം സിഗ്നേച്ചർ, ഏത് കീ ആണ്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നോക്കി നമ്മൾ വായിക്കാറുണ്ട്. നോട്ടിൽ മാത്രം ഒതുങ്ങുന്ന സംഭവമല്ല ഈ ഷീറ്റ് മ്യൂസിക്. ഇപ്പോ ഈ ബോ ഇടുന്ന രീതിയിൽ പോലും ഡിഫറൻസ് കൊണ്ടുവരാൻ ഈ ഷീറ്റ് മ്യൂസിക്കിന് സാധിക്കും.
1: കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന. ഇപ്പം ഒരുപക്ഷെ ഈസ്റ്റേണിൽ നമുക്ക് അങ്ങനെ നമ്മൾ വായിക്കുന്ന ഈ പറഞ്ഞ പോലെ ഇപ്പം ഗമകം അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല എന്നാണോ? അതോ
0: അങ്ങനല്ല, നമുക്ക് നമ്മുടേതായ മാറ്റങ്ങൾ ഗമകങ്ങളിൽ കൊണ്ടുവരാം. അത് മാത്രമല്ല, നമ്മൾ സാഹിത്യം അനുസരിച്ചാണ് ഈസ്റ്റേണിൽ വായിക്കുന്നത്. നമ്മൾ ഈ കീർത്തനങ്ങളായാലും പാടുന്ന കണക്കിന് സാഹിത്യം അനുസരിച്ചാണ് വായിക്കുന്നത്. അത് വരുമ്പോഴത്തേക്കും അതിന്റേതായ ഈ ബോ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും.
1: ചേഞ്ചസ് ഉണ്ടാവും വെസ്റ്റേണില്, പക്ഷെ നമുക്കൊരു കമ്പോസിഷൻ ഉണ്ടാവും, അതിന് കൃത്യം നോട്ട് ഉണ്ടാവും, അതിന് ബാക്കിംഗ് ആയിട്ട് സാഹിത്യം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല.
0: ഇല്ല, നോട്ട് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും വായിക്കേണ്ടത്.
1: അപ്പൊ അത് കുറച്ചുകൂടി റിജിഡ് ആണോ? അല്ല, ഈസ്റ്റേൺ ഇപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പോസിഷൻസ് ഉണ്ട്, അതൊക്കെ കേൾക്കുന്നുണ്ടാവും. വെസ്റ്റേണിൽ അങ്ങനെ പഠിക്കുന്നതിന് പുറമെ അങ്ങനെ വെസ്റ്റേൺ വയലിൻ കമ്പോസിഷൻസ് ഒക്കെ കേൾക്കാറുണ്ടോ?
0: ക്ലാസിക്കൽ പീസസ് ഉണ്ടല്ലോ, വിവാൽഡിയുടെ
1: പീസസ് ഇഷ്ടമാണ്. അങ്ങനെ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും കമ്പോസർ ഉണ്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് പറ്റുന്ന ഒരു സ്റ്റൈലാണ്, അങ്ങനെ തോന്നി എന്തെങ്കിലും ഉണ്ടോ?
0: പറ്റുന്ന സ്റ്റൈലാണ് അങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷെ കേൾക്കാൻ ഇഷ്ടമുള്ളത് ഉണ്ട്. വിവാൽഡിയുടെ ഫോർ സീസൺസ് എന്ന് പറഞ്ഞ ആ ഫോർ പീസസ് ഭയങ്കര ഇഷ്ടമാണ്.
1: മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിട്ടുണ്ടോ? ആദ്യമൂലിയ വയലിൻ തന്നെയാണ്. വയലിൻ എന്ന് പറയുന്നത് മാളവിക്ക് ഒരു പെർഫോമൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണോ, അതോ തനിച്ചിരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ അളവിക പോകുന്ന എടുത്ത് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്?
0: തനിച്ചിരിക്കുമ്പോ വായിക്കാറുണ്ട്,
1: ബോർ അടിച്ചിരിക്കും, എന്റർടൈൻമെന്റിന് സ്വയം സന്തോഷിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോ എന്താണ് വയലിനുള്ള ഭാവി ചിന്തകൾ? ഇതിൽ തന്നെ തുടർന്നു പോകുന്നോ, അതോ പഠനത്തിന്റെ കൂടെ കൊണ്ടുപോകാനാണോ ഉദ്ദേശം? എന്താണ്
0: ഇപ്പോ പഠനത്തിന്റെ കൂടെ സൈഡായിട്ട് കൊണ്ടുപോകാനാണ്
1: ഇപ്പൊ പോകുന്ന പോലെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ അനുഭവം ഒന്ന് പറയാമോ? ഇപ്പൊ കോമ്പറ്റീഷനിൽ സാധാരണ നമ്മൾ എന്താണ് വായിക്കുന്നത്, അതിന്റെ ഒരു റുട്ടീൻ എങ്ങനെയാണ്?
0: കോമ്പറ്റീഷൻസിന് ഇതുപോലെ ക്ലാസിക്കൽ പീസസ് ഉണ്ട് വെസ്റ്റേണിന്റെ, അപ്പൊ അത് നമ്മൾ ഷീറ്റ് മ്യൂസിക് വെച്ച് നോക്കി വായിക്കാം.
1: അപ്പോ മാളവിക്ക് സമ്മാനം കിട്ടിയ ഒരു കമ്പോസിഷൻ ഈ അടുത്ത് വായിച്ച പീസ് നമുക്കൊന്ന് എല്ലാവർക്കും വേണ്ടി വായിക്കാം. അതിനു മുമ്പ് അതിനെ കുറിച്ച് പറയാമോ?
0: ഓസ്കർ യീൽഡിംഗ് എന്ന് പറഞ്ഞൊരു ജർമ്മൻ വയലിനിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പീസാണ് കൺസേർട്ടോ ഇൻ ബി മൈനർ. ആ പീസ് മൂന്ന് മൂവ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് മൂവ്മെന്റും തേർഡ് മൂവ്മെന്റും ആണ്.
1: നമുക്കപ്പോ മാളവികയ്ക്ക് സമ്മാനം നേടിക്കൊടുത്ത ഓസ്കർ യീൽഡിംഗിന്റെ ആ വയലിൻ പീസ് കേൾക്കാം.

കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ വെസ്റ്റേൺ വയലിൻ വായനയിൽ എ ഗ്രേഡ് നേടിയ എസ് മാളവ്യയുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

അടുത്തതായി യുവവാണിയിൽ വിവിധ പ്രവേശന പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും സൗജന്യ പരിശീലനം നൽകുന്ന സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ സാത്തി പോർട്ടലിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം കേൾക്കാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂരിന്റെ സഹകരണത്തോടെ 2023 നവംബറിൽ സാത്തി സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ പോർട്ടൽ ആരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ JEE, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് NEET, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് CLAT, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ പ്ലാറ്റ്ഫോം എല്ലാ വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ച് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുമുള്ള സൗജന്യ വിദ്യാഭ്യാസ ഉള്ളടക്കവും മാർഗനിർദ്ദേശവും നൽകുന്നു. മത്സര പരീക്ഷകൾക്കായുള്ള തയ്യാറെടുപ്പിന് വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകളും പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലെ അക്കാദമിക് വിദഗ്ധർ അവരുടെ വൈദഗ്ധ്യം പങ്കുവച്ച പഠന സാമഗ്രികൾ ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ പ്രധാന സൗകര്യങ്ങൾ ഇവയൊക്കെയാണ്: സോൾവ് വിത്ത് മീ എന്ന മാർഗനിർദ്ദേശത്തോടെയുള്ള പ്രശ്ന പരിഹാര സെഷനുകൾ, 60,000+ ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മൂല്യനിർണയ പ്ലാറ്റ്ഫോം NCERT, വീഡിയോ പരിഹാരങ്ങൾ, തത്സമയ ക്ലാസുകൾ, NCERT അടിസ്ഥാനമാക്കിയ പഠന സൗകര്യങ്ങൾ, പരീക്ഷാ തയ്യാറെടുപ്പിനുള്ള ഫലപ്രദമായ തന്ത്രങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്ന AI അധിഷ്ഠിത ചാറ്റ് ബോർഡ്, AI സംയോജിപ്പിച്ച ഫീഡ്ബാക്ക് സംവിധാനം തുടങ്ങിയുള്ളവയാണ് ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ പ്രധാന സൗകര്യങ്ങൾ. JEE, NEET, SSC തുടങ്ങിയ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഉള്ളടക്കങ്ങൾ DTH പ്ലാറ്റ്ഫോമിലൂടെയും സംപ്രേഷണം ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ പഠന സാമഗ്രികൾ വെബ് പോർട്ടലിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ഉപയോഗിക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ സാത്തി SATHEE.IITK.AC.IN. എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. നിങ്ങളുടെ മത്സര പരീക്ഷാ സ്വപ്നങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകാൻ സാത്തി നിങ്ങളോടൊപ്പമുണ്ട്. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം.

ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടി 9495565321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടർ

അല്ലെങ്കിൽ 9496565631. ഒരു നമ്പർ കൂടി, 9496565631. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 700 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം.

വാക്കുകൾ വെറും അക്ഷരങ്ങളല്ല, കാലത്തെയും മനുഷ്യനെയും ജീവിതത്തെയും വായിച്ചെടുക്കാനുള്ള ചെനാലകളാണ്. മനുഷ്യ ജീവിതത്തെയും സമൂഹത്തെയും പുതിയ കാഴ്ചപ്പാടുകളിലൂടെ സമീപിക്കുന്ന ഡേവിഡ് മാത്യുവിന്റെ 2.5 നൂറ്റാണ്ടിന്റെ സർഗസംവേദനം എന്ന പ്രഭാഷണവും വ്യത്യസ്ത ഭാവങ്ങളും വികാരങ്ങളും നിറഞ്ഞ കലാം പാങ്ങോടിന്റെ കവിതകളുമാണ് ഇന്ന് സാഹിത്യരംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിന്തയും സൗന്ദര്യവും സമന്വയിക്കുന്ന ഈ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി കലാം പാങ്ങോടിന്റെ കവിതകൾ കേൾക്കാം. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പാരമ്പര്യവും ചരിത്രത്തിന്റെ തിളക്കമുള്ള അധ്യായങ്ങളും ചേർത്ത് ആവിഷ്കരിക്കുന്ന കവിതയാണ് കേരളീയ കവിതയെന്ന ഈ കവിത. നാടിന്റെ ആത്മാവിനെ വാക്കുകളിലൂടെ വരച്ചിരുന്ന കവി മലയാള മണ്ണിന്റെ മണവും രുചിയും നിറവും പ്രകൃതിയും കണ്ടറിഞ്ഞ് മലയാള തനിമയെ നെഞ്ചേറ്റി പാടുകയാണ് ഇവിടെ.

പ്രകൃതിയുടെ ഓരോ ചലനത്തിലും ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നുവെന്നും ഇനിയും ഒരുപാട് കഥകൾ എഴുതാനുണ്ടെന്നും കവി പ്രകൃതി സൂക്തമെന്ന ഈ കവിതയിലൂടെ സൂചിപ്പിക്കുന്നു. ഒടുവിൽ പിറകെ വരുന്നവർക്കൊരു വിളവ് കൂട്ടുവാൻ ഉഴവുചാല് പൂട്ടുന്ന കവി കവിതയിൽ പല വേഷഭൂഷിതനായി പ്രകൃതിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു.

0: നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും വായനക്കാരുടെ ഹൃദയങ്ങളിൽ നിന്നും ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരിയാണ് ജെയ്ൻ ഓസ്റ്റിൻ. കാലം മാറിയെങ്കിലും മനുഷ്യരുടെ വികാരങ്ങളും ബന്ധങ്ങളും അതേപോലെ നിലനിൽക്കുന്നതിലാണ് ജെയ്ൻ ഓസ്റ്റിന്റെ എഴുത്തുകൾ ഇന്നും പുതിയ വായനക്കാരെ കണ്ടെത്തുന്നത്. ജെയ്ൻ ഓസ്റ്റിനെയും അവരുടെ അനശ്വരമായ സാഹിത്യ ലോകത്തെയും ഓർമ്മിപ്പിക്കുകയാണ് ഡേവിഡ് മാത്യു തന്റെ പ്രഭാഷണത്തിലൂടെ. രണ്ടര നൂറ്റാണ്ടിന്റെ സർഗ സംവേദനം.
1: 250 വർഷമായിട്ടും കൂടുതൽ തിളക്കത്തോടെ സാഹിത്യത്തിൽ കാലാതീതമായി വാഴുക, 19-ാം നൂറ്റാണ്ടിലെ സാഹിത്യ വിസ്മയമായ ജെയ്ൻ ഓസ്റ്റിനാണ് ആ പദവിക്ക് അർഹയായിരിക്കുന്നത്. ഉത്തമ വായനക്കാരുള്ള കാലത്തോളം അത് തുടരും. താൻ ജീവിച്ച കാലഘട്ടത്തിലെ ജീവിതത്തെ അവർ ഒപ്പിയെടുത്തു. ഇംഗ്ലീഷ് സാമൂഹ്യ ചരിത്രത്തിലെ ഒരു സുവർണകാലമായിരുന്നു 19-ാം നൂറ്റാണ്ട്. ജെയ്ൻ ഓസ്റ്റിന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ അന്നത്തെ സാമൂഹ്യ ഘടനയും ജീവിതവും പരോക്ഷമായി നമ്മിലേക്ക് സന്നിവേശിക്കപ്പെടും. ജെയ്ൻ ഓസ്റ്റിന്റെ മാസ്റ്റർപീസായ സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയിൽ നിന്ന് ഒരു ഭാഗം എടുത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ടൈം ഓർ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ഇന്റിമസി, ഇറ്റ് ഈസ് ഡിസ്പൊസിഷൻ എലോൺ. 7 years would be insufficient to make some people acquainted with each other, and 7 days are more than enough for others. മനുഷ്യർ തമ്മിലുള്ള അടുപ്പത്തെ നിർവചിക്കുന്നത് സമയവും അവസരങ്ങളുമല്ല, മനോഭാവവും മനസ്ഥിതിയുമാണ് അത് നിർണയിക്കുന്നത്. ചില മനുഷ്യർക്ക് പരസ്പരം മനസ്സിലാക്കാനും പരിചയപ്പെടാനും 7 വർഷം കിട്ടിയാലും പോരാ, മറ്റു ചിലർക്ക് 7 ദിവസം തന്നെ അധികം. ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങളാണ് ജെയ്നോസ്

ക്രിസ്റ്റിനെ വ്യത്യസ്തയാക്കുന്നത്. പുരുഷന്മാർ മരിയോ പുസോയുടെ ദ ഗോഡ് ഫാദറിൽ നിന്ന് ഉദ്ധരിക്കുന്നത് പോലെ ഏത് സ്ത്രീക്കും ജെയിൻ ഓസ്റ്റിനെ ഉദ്ധരിക്കാം. കാരണം ജെയിൻ സംസാരിച്ചത് അവർക്ക് വേണ്ടിയായിരുന്നു. പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് അവർക്ക് ഉദ്ധരിക്കാൻ പാകത്തിലാണ്. ജെയിൻ ഓസ്റ്റിനെ കുറിച്ച് പല നറേറ്റീവുകളുണ്ട്. നോവൽ സാഹിത്യത്തിലെ അവരുടെ ഔന്നത്യമാണ് അതിലൊന്ന്. അതുല്യമായ ഒരു ശൈലിയായിരുന്നു അവരുടേത്. ഷീ വാസ് എ സ്റ്റൈലിസ്റ്റ്. മാറി മാറി വരുന്ന കാലഘട്ടങ്ങളിൽ ജെയിൻ ഓസ്റ്റിൻ്റെ പ്രിയതയ്ക്ക് ഒരു കാരണം അതാണ്. ഓരോ തലമുറയും ജെയിനിനെ വായിച്ച് ആസ്വദിക്കുന്നു, പഴക്കമോ ചെടിപ്പോ കൂടാതെ. സ്ത്രീകളുടെ ഹൃദയം തൊട്ടറിഞ്ഞ ഗ്രന്ഥകാരി, യൂറോപ്പ് മുഴുവൻ പരക്കെ അംഗീകാരം നേടിയ ആദ്യത്തെ സ്ത്രീ നോവലിസ്റ്റ്. ജെയിൻ സൃഷ്ടിച്ച സ്ത്രീ കഥാപാത്രങ്ങൾ ഗ്രന്ഥകാരിയുടെ പത്രങ്ങളാണ്. ആ പത്രങ്ങളിലൂടെ നാം ഓസ്റ്റിനെ വായിച്ചറിയുന്നു. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിൽ ഗ്രന്ഥകാരി ഇടപെടാറില്ല. ഫ്രീ ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അതാണ് അവർ ഉപയോഗിക്കുന്നത്. സ്വതന്ത്രവും പരോക്ഷവുമായ ഭാഷയാണ് ഓസ്റ്റിൻ്റെ നോവലുകളുടെ പ്രത്യേകത. ഒരു കഥാപാത്രത്തെ പോലും അവർ ന്യായീകരിക്കുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല. കഥാപാത്രങ്ങൾക്കും വായനക്കാർക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. ജെയിൻ ഓസ്റ്റിൻ്റെ നോവലുകൾ സാമൂഹിക യാഥാർത്ഥ്യത്തിൻ്റെ നേർചിത്രങ്ങളാണ്, സോഷ്യൽ റിയലിസം. സ്ത്രീകളുടെ പെരുമാറ്റ രീതികൾ, വിവാഹം, വരുമാനം എന്നിവയാണ് ജെയിൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ. അന്നത്തെ പോലെ അവ ഇന്നും പ്രസക്തമാണ്. ആദ്യ നോവലായ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി 1811 ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതൊരു റൊമാൻറ്റിക് നോവലാണ്. എലീനർ, മരിയാന എന്നീ രണ്ട് സഹോദരിമാരുടെ ജീവിതങ്ങളിലൂടെ നാം കടന്നുപോകുന്നു. 2.5 നൂറ്റാണ്ട് മുമ്പുള്ള പ്രേമവും ഹൃദയ ദ്രവീകരണവും സാമൂഹ്യ പ്രതീക്ഷകളും നാം പരിചയപ്പെടുന്നു. സമകാലിക ജീവിതത്തിൻ്റെ വിശ്വസ്ത ദർപ്പണങ്ങളാണ് ജെയിൻ നോവലുകൾ. എലീന പ്രതിനിധീകരിക്കുന്നത് പ്രായോഗികതയും സംയമനവുമാണ്. അതിനെ സെൻസ് എന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ മരിയാന ഡാഷ്ഫോർഡ് വികാരങ്ങളുടെയും പ്രകടനപരതയെയും ധ്വനിപ്പിക്കുന്നു. അതിനെ സെൻസിബിലിറ്റി എന്ന് വിശേഷിപ്പിക്കാം. നോവലിൻ്റെ പേര് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്നാക്കിയത് തികച്ചും സംഗതം. പ്രേമം, സ്നേഹം, സാമൂഹ്യ പദവികൾ എന്നിവയാണ് അന്വേഷണ വിഷയങ്ങൾ. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി വായിച്ചു കഴിയുമ്പോൾ ജെയിൻ ഓസ്റ്റിനെ കൂടുതൽ നാം ഇഷ്ടപ്പെടാൻ തുടങ്ങും. 1813 പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് ജെയിൻ ഓസ്റ്റിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കൃതിയാണ്. അതിലെ എലിസബത്ത് ബെന്നറ്റ് എന്ന നായിക കൃതിയുടെ ആത്മസത്താണ്. ബന്ധങ്ങളിലെ സങ്കീർണതകൾ വളരെ കൃത്യമായി ഈ കൃതിയിൽ വരച്ചു കാട്ടുന്നു. നായികയുടെ തന്നെ മുൻവിധികൾ നോവലിൻ്റെ തലക്കെട്ടിൻ്റെ ഒരു ഭാഗമാണ്. പ്രെജുഡീസ്, അഭിമാനബോധവും മുൻവിധികളും ചേരുമ്പോൾ പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് ആയി. ഇതിൽ പറയുന്നത് സ്ത്രീകളുടെ പൊതു അനുഭവങ്ങളാണ്. സ്ത്രീകൾ ഏറ്റവും ഉദ്ധരിക്കുന്നത് പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസിൽ നിന്നാണ്. സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് വായിക്കപ്പെടും. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് എമ്മ എന്ന നോവലിലെ പ്രതിനായികയായ എമ്മ. ശരിയായി നയിക്കപ്പെടാത്തതിൻ്റെ ദോഷങ്ങളുണ്ട്. ഊർജ്ജസ്വലതയാണ് അവളുടെ കൈമുതൽ. മിസ്റ്റർ നൈറ്റ്ലി, ഹാരിയ സ്മിത്ത്, ജെയിൻ ഫെയർഫാക്സ് എന്നീ കഥാപാത്രങ്ങൾ പൂർണ്ണ വികസിതമാണ്. പെർസ്വേഷൻ എന്ന ഗ്രന്ഥം ആനി എലിയറ്റ് എന്ന ധീരയായ കഥാപാത്രത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. ധീരയെങ്കിലും വില കുറച്ച് കാട്ടപ്പെടുന്നു. അണ്ടർ എസ്റ്റിമേറ്റഡ് ക്യാരക്ടർ, പക്ഷേ വിസ്മയം ഉണർത്തുന്ന ഒരു വ്യക്തിത്വമാണത്. ക്യാപ്റ്റൻ ഫ്രെഡറിക് വെൻവർത്ത്, സർ വോൾട്ടർ എലിയറ്റ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് ക്രോഫ്സ് എന്നീ കഥാപാത്രങ്ങൾ നോവലിനെ ധന്യമാക്കുന്നു. നോർതാംഗിർ ഹാബി എന്നൊരു നോവൽ കൂടെയുണ്ട്, പക്ഷേ അത്ര പ്രചാരം അതിനില്ല. പേഴ്സ്വേഷനും നോർതാംഗിർ ആബിയും പ്രസിദ്ധീകരിക്കപ്പെട്ടത് നോവലിസ്റ്റിൻ്റെ മരണത്തിന് ശേഷമാണ്. മരിക്കുന്നതിന് മുമ്പേ മറ്റൊരു നോവൽ കൂടി ഓസ്റ്റിൻ എഴുതി, പക്ഷേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. സാൻഡീഷൻ എന്ന പേരിൽ

0: പിന്നീടത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ജീവിച്ചിരിക്കുമ്പോൾ ജെയ്ൻ ഓസ്റ്റിന് ഇന്നത്തെ പ്രശസ്തി ലഭിച്ചിരുന്നില്ല. എന്നാൽ 1940കളോട് കൂടി ഇംഗ്ലീഷ് ഭാഷയിലെ ഒരൊന്നാംകട എഴുത്തുകാരിയെന്ന് അവിടെ സ്ഥാപിക്കപ്പെട്ടു, ചിരപ്രതിഷ്ഠ. പക്ഷേ താൻ അർഹിച്ച അംഗീകാരത്തിനായി 20ാം നൂറ്റാണ്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു. ഊതിക്കഴിച്ച പൊന്നായി അവരുടെ പ്രശസ്തി മാറി. ഓസ്റ്റന്റെ കഥാതന്തുക്കൾ ഫലിതം ചാലിച്ചതാണ്. അവരുടെ നോവലുകൾ സ്ത്രീ ജീവിതത്തിൽ വിവാഹത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. വിവാഹത്തെ വെറുപ്പോടുകൂടി കാണുന്ന ഇന്നത്തെ വനിതകൾ ആ പുസ്തകങ്ങൾ വായിക്കണം. മതിയായ വരുമാനം ഇല്ലാത്ത വനിതകൾക്ക് സുരക്ഷിത ജീവിതം ഉറപ്പുവരുത്താൻ ഒരു നല്ല വിവാഹം അനിവാര്യമാണെന്ന് അവർ ധ്വനിപ്പിക്കുന്നു. പലർക്കും വിവാഹത്തിലൂടെ ഒരു സാമൂഹ്യ പദവി, സോഷ്യൽ സ്റ്റേറ്റസ് ലഭിക്കുന്നു. മറ്റു ചിലർക്ക് ഒരു റിഫ്ലക്റ്റഡ് ഗ്ലോറി വന്നു ചേരുന്നു. അസാധാരണ വ്യക്തിത്വമുള്ള സ്ത്രീകൾക്കാണ് ഒറ്റയ്ക്ക് സാമൂഹ്യ പദവി നേടാൻ കഴിയുക. അന്നും ഇന്നും അതങ്ങനെയാണ്. ധനവും വിവാഹവും എക്കാലവും സ്വാധീന ഘടകങ്ങളാണ്. സാമൂഹിക പ്രശ്നങ്ങളാണ്, സോഷ്യൽ ഇഷ്യൂസ് ഓസ്റ്റൻ കൈകാര്യം ചെയ്തത്. ഇതുതന്നെയാണ് അവരുടെ ഇന്നത്തെ പ്രസക്തി. ജെയ്ൻ ഓസ്റ്റന്റെ കണ്ണുകളിലൂടെ മനുഷ്യരെ കാണുന്നത് ഒരിക്കലും ഒരു പഴഞ്ചൻ ഏർപ്പാടല്ല. അവർ മനുഷ്യരെയും സമൂഹത്തെയും കുറിച്ച് നടത്തുന്ന നിരീക്ഷണങ്ങളും പ്രതികരണങ്ങളും കാലാതീത സ്വഭാവമുള്ളതാണ്. വിവാഹത്തെ ഒരു സാമൂഹ്യ ഉടമ്പടിയായി അവർ കാണുന്നു. അതൊരു വൺ വേ ട്രാഫിക് അല്ല, കേവലം ഒരു സാമ്പത്തിക നിർദ്ദേശമായി അതിനെ കണ്ടുകൂടാ. യഥാർത്ഥ പ്രേമം പൂക്കളും ബൊക്കയും ആഭരണങ്ങളുമല്ല, സുന്ദരമായ കുറിപ്പുകൾ കൈമാറുന്നതും അതാകില്ല. പരസ്പര ബഹുമാനവും അനുകമ്പയും സ്നേഹവും മറ്റേയാളിനു വേണ്ടി കൂടുതൽ മെച്ചമായി ജീവിക്കാനുള്ള ആഗ്രഹവുമാണ് പ്രേമത്തിൻ്റെ മാനദണ്ഡങ്ങൾ. പരസ്പര പൂരകമാകുന്നത് അപ്പോഴാണ്. എത്ര ഉദാത്തമായ സന്ദേശം! അതെങ്ങനെ കാലഹരണപ്പെടും? കടുകട്ടിയായ ഒരു സമൂഹത്തിൽ ഒരു നല്ല വിവാഹം അതിജീവനത്തിൻ്റെ മാർഗം കൂടിയാണ്. ഓസ്റ്റന്റെ കാലത്തെ പോലെ ഇതും പുരുഷ മേധാവിത്വത്തിൻ്റെ കാലമാണ്, പാട്രിയാർക്കിക്കൽ സൊസൈറ്റി. ഈ പാട്രിയാർക്കിക്കൽ കോഡാണ് ന്യായം വിധിക്കുന്നത്. സാഹിത്യ ലോകത്തിൽ ഓസ്റ്റന്റെ ആരാധകർ സ്ത്രീകളാണെങ്കിലും സാഹിത്യത്തിലെ അതിഗായന്മാരും പുരുഷന്മാരും കുറവല്ല. മഹാനായ ഇ എം ഫോസ്റ്റർ, കവിയായ W.H. Auden, വിമർശകനായ F.W. Leaves എന്നിവർ അവരിൽ പ്രമുഖരാണ്. ചില പുരുഷന്മാർ ജെയ്ൻ ഓസ്റ്റിനെ വായിക്കാത്തത് അവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാൻ ജെയ്നെ കിട്ടാതെ കൊണ്ടാണ്. പാട്രിയാർക്കിയാണ് പ്രശ്നം. പാത്രസൃഷ്ടിയിൽ കുറ്റമറ്റതാണ് ഓസ്റ്റൻ കൃതികൾ. വൈകാരികമായ പക്വതയും ബുദ്ധിയും ജെയ്ൻ ഓസ്റ്റൻ നൽകുന്ന മറ്റൊരു സന്ദേശമാണ്. സ്വാനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന കഥാപാത്രങ്ങൾ സ്വയം നവീകരിക്കപ്പെടുന്ന മനുഷ്യരാണ്. കഴിഞ്ഞ December 16 ജെയ്ൻ ഓസ്റ്റിൻ ജനിച്ചിട്ട് 250 വർഷം കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിലാണ് ഞാനിത് സമർപ്പിക്കുന്നത്.
1: കാലത്തെ അതിജീവിക്കുന്ന സാഹിത്യം എങ്ങനെയായിരിക്കണമെന്നതിന് ജെയ്ൻ ഓസ്റ്റിന്റെ കൃതികൾ ഇന്നും ഉത്തരം പറയുന്നുണ്ട്. ഓരോ കാലത്തും പുതിയ അർത്ഥങ്ങളോടെ വായിക്കപ്പെടുന്ന അവരുടെ എഴുത്തുകൾ നല്ല സാഹിത്യത്തിന് കാലപരിധികളില്ലെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് കലാം പാങ്ങോടിന്റെ മറ്റൊരു കവിത കൂടി കേട്ടാലോ? ചേറും ചെളിമണവും നിറഞ്ഞ ഗ്രാമാന്തരങ്ങളിലൂടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും നിന്ന് ഓടിപ്പോകുന്ന പ്രിയമായൊരുവളെ ഓർത്ത് കവിതയായൊരു കഥ പറയുന്ന കവി, ദീർഘതയാർന്നൊരു കവിതയെ കഥയായൊരുക്കിടുന്ന കവിത. ഒരു കഥ ചൊല്ലട്ടുമാ.

0: ചിന്തകൾക്ക് പുതിയ മാനങ്ങൾ നൽകിയ പ്രഭാഷണവും ഹൃദയസ്പർശിയായ കവിതകളുമായി ഇന്നത്തെ സാഹിത്യരംഗം പൂർണ്ണമാകുന്നു. സാഹിത്യത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളുമായി വീണ്ടും കാണാം. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.
1: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്കപ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ

0: കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൗപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരും പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവരും പത്മശ്രീ ജേതാവ് വിമല മേനോനും പുരസ്കാരം സ്വീകരിച്ചു. ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പുതിയ IAS ബാച്ചിന്റെ 40% വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്ര നിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തിവച്ച് വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ, കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ്

0: ഫൺ റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12 വർഷം മുമ്പ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 ലക്ഷം കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ 500 കോടിയുടെ ലാഭത്തിലാണ് സ്ഥാപനം. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ nafed.in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചെന്ന് ചടങ്ങിൽ സംസാരിക്കവെ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. nafed.in പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഡോക്ടർ കെ ജെ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ട്രൈബ്യൂണൽ നടപടി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കാൻ സർക്കാർ ഉത്തരവ്. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. 1 മാസക്കാലത്തോളം നീണ്ടുനിന്ന മഹോത്സവത്തിന് തൃക്കലശാട്ടോടെയാണ് സമാപനമാകുന്നത്. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ 4:30 ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യാനൊരുങ്ങുന്നു. മദർഷിപ്പ് MSC ലൂസിയാന നാളെ വൈകിട്ട് 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തുറമുഖം അധികൃതർ അറിയിച്ചു. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ CUET ഫലം പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CUET ഔദ്യോഗിക പോർട്ടൽ വഴി ഫലം അറിയാൻ കഴിയും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.
2: ഹിറ്റ്ലർ എന്ന ചിത്രത്തിൽ അരുന്ധതി പാടിയത്. ഗാനമൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി, SP വെങ്കടേഷ്.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ 10-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1-ാം യൂണിറ്റായ മാനവികതയിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗം കേൾക്കാം. അവലോകനം ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി.
2: പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ലോകം ഫുട്ബോൾ ലഹരിയിലാണ്. വേൾഡ് കപ്പ്, ഒപ്പം നമ്മളും അല്ലേ? അർജന്റീന, ബ്രസീൽ എന്ന് തുടങ്ങി പല ടീമുകളുടെയും ആരാധകരല്ലേ ഇവിടെയുള്ളവരെല്ലാം? കളി കാണാറില്ലേ? എന്നാൽ ഈ ലോകകപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചാലോ? ലോകകപ്പ് 4 തവണ നേടിയ ശക്തമായ ഒരു ഫുട്ബോൾ രാജ്യമുണ്ട്. എന്നാൽ 2018, 2022, 2026 എന്നീ തുടർ ലോകകപ്പുകളിൽ അവർക്ക് യോഗ്യത നേടാനുമായില്ല. ആ രാജ്യം ഏതാണെന്ന് പറയാമോ? ഇല്ലെങ്കിൽ ഒരു ക്ലൂ കൂടി തരാം. ലോക ഫുട്ബോളിനെ വിസ്മയിപ്പിച്ച ബുഫോൺ, മാൽദിനി, പിർലോ തുടങ്ങിയ ഇതിഹാസ താരങ്ങളെ ലോകത്തിന് സമ്മാനിച്ച നാടാണ് അതെ, ഇറ്റലി. ഇന്ന് ലോകകപ്പിൽ ഇറ്റലി ഇല്ലെങ്കിലും ലോക ചരിത്രത്തിൽ ഇറ്റലിയുടെ സ്ഥാനം വളരെ വലുതാണ്. 100 ആണ്ടുകൾക്ക് മുമ്പ് കല, സാഹിത്യം, ശാസ്ത്രം എന്നിവയിലൂടെ ലോകത്തെ മാറ്റിമറിച്ച നവോത്ഥാനത്തിന്റെ ജന്മഭൂമിയാണ് ഇറ്റലി. നമുക്ക് ഇന്ന് 10-ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1-ാമത്തെ യൂണിറ്റായ മാനവികത, അതിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗം ചർച്ച ചെയ്താലോ? എല്ലാവരും റെഡിയല്ലേ? എന്താണ് നവോത്ഥാനം? മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് നവോത്ഥാനം. വ്യാപാര പുരോഗതിയുടെയും മറ്റ് ഘടകങ്ങളുടെയും ഫലമായി ഇറ്റലിയിൽ വളർന്നു വന്ന നവോത്ഥാനം യൂറോപ്പിനെ മുഴുവൻ സ്വാധീനിച്ചതെങ്ങനെയാണ് എന്നാണ് ഈ പാഠഭാഗത്തിലൂടെ വിശകലനം ചെയ്യുന്നത്. യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇറ്റലിയിൽ, നവോത്ഥാനം രൂപപ്പെടാനുള്ള സാഹചര്യങ്ങളും അവയുടെ സവിശേഷതകളെയും കുറിച്ച് ധാരണ നേടുക എന്നൊരു പഠന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണം

കാലമായിരുന്നു നവോത്ഥാനം. എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ നവോത്ഥാന കാലത്ത് കണ്ടെത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുമോ? അതെ, വാണിജ്യ രംഗത്തെ പുരോഗതി, ഫ്യൂഡലിസത്തിന്റെ തകർച്ച, നഗരങ്ങളുടെ വ്യാപനം, സമ്പന്ന വിഭാഗത്തിന്റെ ആവിർഭാവം, മാനവികതയുടെ കടന്നുവരവ്, കല ശാസ്ത്രരംഗങ്ങളിലുണ്ടായ പുരോഗതി, ഇതെല്ലാം നവോത്ഥാനകാലത്തിന്റെ മാറ്റങ്ങളാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നവോത്ഥാനം ഇറ്റലിയിൽ? അതാണ് ഇന്നത്തെ ചോദ്യം. നമുക്കൊരു ലോകഭൂപടം കണ്ടാലോ? നിങ്ങളുടെ പാഠഭാഗത്തുള്ള ഇറ്റലിയുടെ സ്ഥാനം കണ്ടെത്താനുള്ള ആ ഭൂപടം ഒന്ന് നിരീക്ഷിക്കൂ. ഭൂപടത്തിന്റെ സഹായത്തോടെ ഇറ്റലി ഏത് കടലിന്റെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നും ഈ കടൽ ഏതെല്ലാം വൻകരകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും വ്യക്തമായി കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് തരട്ടെ. അതോടൊപ്പം മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന പ്രധാന നഗരങ്ങളും കണ്ടെത്തി പട്ടികപ്പെടുത്തൂ. അതെ, റോം, നേപ്പിൾസ്, ബൊളോണ, വെനീസ്, ജനോവ, പിസ, ഫ്ലോറൻസ്, മിലാൻ, ഇതെല്ലാം ഇറ്റലിയിലെ നഗരങ്ങളാണ്. ഏത് കടലിന്റെ സമീപത്താണ് ഇറ്റലി സ്ഥിതി ചെയ്യുന്നത്? ഭൂപടം നിരീക്ഷിച്ച് പറയാൻ പറ്റുമോ? അതെ, മെഡിറ്ററേനിയൻ കടല്. ഏത് വൻകരകൾക്കിടയിലാണ് ഈ മെഡിറ്ററേനിയൻ കടൽ? ഭൂപടത്തിന്റെ സഹായത്തോടെ കണ്ടെത്തൂ. വടക്ക് യൂറോപ്പും തെക്ക് ആഫ്രിക്കയും കിഴക്ക് ഏഷ്യയും ഉൾപ്പെടുന്നതാണ് മെഡിറ്ററേനിയൻ കടൽ. ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? നമുക്ക് ചർച്ചയിലൂടെ ഈ പാഠഭാഗത്തിന്റെ വിവരശേഖരണം നടത്താം. ഒന്നാമത്തെ സൂചകം, ഇറ്റാലിയൻ നഗരങ്ങളുടെ സവിശേഷതകൾ. 2, യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം. 3, കുരിശുയുദ്ധങ്ങളുടെ സ്വാധീനം. 4, ബ്യൂബോണിക് പ്ലാഗും മാനവികതയും. 5, പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ പുനർജനി. 6, കോൺസ്റ്റാന്റിനോബിളിന്റെ പതനം. നമുക്ക് ഇറ്റാലിയൻ നഗരങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇറ്റാലിയൻ നഗരങ്ങൾക്ക് മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സ്വതന്ത്രവും സമ്പന്നവും ഊർജസ്വലവുമാണ്. വേറെ എന്തൊക്കെ പോയിന്റുകൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും? അതെ, വ്യാപാരികൾക്ക് ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖല എന്നിവയെ കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, വാണിജ്യ സാങ്കേതിക വിദ്യകളിലുള്ള കാര്യക്ഷമത, പ്രത്യേകിച്ച് ബുക്ക് കീപ്പിംഗ് പോലുള്ള സാങ്കേതിക വിദ്യയിൽ, ഇതെല്ലാം ഇറ്റാലിയൻ നഗരങ്ങളെ മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ സൂചകത്തിലേക്ക് പോയാലോ? ഇറ്റാലിയൻ നഗരങ്ങളിൽ വ്യാപാരി വർഗം വളർന്നു വരാനിടയായ സാഹചര്യം നോക്കാം. ഇത് ഒരു അധിക അറിവിലേക്കായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് തരുന്നത്. റോമ സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം ഫ്യൂഡൽ നാടുവാഴികൾ അധികാരമേറ്റു. നിരവധി കച്ചവട നഗരങ്ങൾ അവിടെ ഉയർന്നു വന്നു. അറബികളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങി യൂറോപ്പിലെ പ്രഭുക്കന്മാരും നാടുവാഴികൾക്കും കൈമാറ്റം ചെയ്ത കച്ചവടക്കാർ ഇറ്റലിയിൽ കച്ചവടത്തിനു പുറമേ പണമിടപാടും നടത്തിയിരുന്നു. ഇതിലൂടെ ഇറ്റലിയിൽ ഒരു വ്യാപാരി വർഗം അതിവേഗം വളർന്നു വരാനിടയായി. വാണിജ്യ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അതോടൊപ്പം വളർന്നു വന്ന നഗരങ്ങളും ഒന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. ഇനി നമുക്ക് 11 നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം എങ്ങനെയാണ് നവോത്ഥാനത്തിന് കാരണമായത് എന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു ഈ വാണിജ്യവൽക്കരണത്തിന്റെ ഫലങ്ങൾ? ഒന്ന് വായിച്ച് കണ്ടെത്താൻ സാധിക്കുമോ? അതെ, മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ തകർച്ചയാണ് പ്രധാന കാരണം. മതമേധാവിത്വത്തിന്റെ ശക്തി ലയിക്കാൻ തുടങ്ങി. സമ്പന്ന വിഭാഗത്തിന്റെ ഉയർച്ചയും ആധിപത്യവും, സമ്പന്ന കുടുംബങ്ങളുടെ ഉദയവും രാഷ്ട്രീയ അധികാരത്തിലെ അവരുടെ പങ്കും, ഇതെല്ലാം നവോത്ഥാനത്തിന്റെ ഉദയത്തിന് കാരണമായ ഘടകങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. എന്താണത്? കുരിശുയുദ്ധങ്ങളുടെ സ്വാധീനം. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് കുരിശുയുദ്ധങ്ങൾ? വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് നമ്മള് കുരിശുയുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. സിഇ 11 നൂറ്റാണ്ട് മുതൽ 13 നൂറ്റാണ്ട് വരെ കാലഘട്ടത്തിലാണ് ഈ യുദ്ധങ്ങൾ നടന്നത്. മധ്യകാലത്ത്

നടന്ന ഈ കുരിശിയുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിയിച്ചു. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടുത്തെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി. ഇസ്ലാമിക സാമ്രാജ്യവും ബൈസാന്റിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യാപാരത്തിലൂടെ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകിത്തുടങ്ങി. അങ്ങനെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി. അപ്പോ ഈ നിയന്ത്രണം നവോത്ഥാനത്തിന്റെ ആക്കം കൂട്ടാൻ സഹായിച്ചു. ആ ഇടയ്ക്ക് ഇറ്റലിയിൽ പൊട്ടിപ്പുറപ്പെട്ട യൂറോപ്പിനെ തന്നെ തകർത്തെറിഞ്ഞ ഒരു മഹാമാരിയായിരുന്നു ബ്യൂബോണിക് പ്ലേഗ്. അതും ഇറ്റലിയിലെ നവോത്ഥാനത്തിന് ആക്കം കൂട്ടിയ ഘടകങ്ങളാണ്. എന്താണ് ഈ പ്ലേഗിന്റെ പ്രത്യേകത? ശരീരം അഴുകിയ ഗന്ധം മൂലമാണ് ഈ പ്ലേഗ് പുറം ലോകം അറിഞ്ഞത്. പവിത്രീകരിക്കപ്പെട്ട പള്ളി പരിസരങ്ങൾ ഈ അനേകമായ ശവശരീരങ്ങൾ അടക്കം ചെയ്യാൻ അപര്യാപ്തമായിരുന്നു. രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. ഇതിനാൽ ഈ രോഗം കറുത്ത മരണം എന്നും അറിയപ്പെട്ടു. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ള വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത്. ബ്യൂബോണിക് പ്ലേഗ് ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു. കുറേ തൊഴിലാളികൾ മരണപ്പെട്ടു. ആ മരണം കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ചു. ജനങ്ങൾ പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പ്ലേഗിന്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിന്റെ നൈമഷികതയെയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുവാനും പ്രേരിപ്പിച്ചു. ഇത് മാനവികതയിലേക്ക് വഴി തുറന്നു. അടുത്ത പോയിന്റാണ് പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ പുനർജനി. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ റോമിന്റെ പൗരാണികതയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ കണ്ടാലോ? പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഇറ്റലിയിൽ ജനജീവിതത്തെ സ്വാധീനിക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി. പ്രാചീന റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു. പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യമുണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. തൽബലമായി പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനങ്ങൾ, പൗരാണികത എന്നിവയിൽ ഇവർക്ക് താല്പര്യം ജനിച്ചു. ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിച്ചു. പ്രാചീന റോമ നഗരത്തിലെ ചിത്രങ്ങൾ, കയ്യെഴുത്ത് പ്രതികൾ, കെട്ടിടാവശിഷ്ടങ്ങൾ തുടങ്ങിയവ രാജാക്കന്മാരുടെയും പുരോഹിതരുടെയും കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു. ഇതോടുകൂടി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളെ ജനമനസ്സിൽ അനശ്വരമാക്കുമെന്ന് രാജാക്കന്മാർ കരുതി. ഇത്തരം കാര്യങ്ങളും ഇറ്റലിയിൽ നവോത്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയിരുന്നു. അടുത്തതായി തുർക്കികളുടെ കോൺസ്റ്റാന്റിനോബിൾ ആക്രമണം. എവിടെയാണ് കോൺസ്റ്റാന്റിനോബിൾ? ഭൂപടം ഒന്ന് നോക്കിയാലോ? കോൺസ്റ്റാന്റിനോബിളിന്റെ സ്ഥാനം ഒന്ന് കണ്ടെത്തു. കോൺസ്റ്റാന്റിനോബിൾ, അതെ, യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കര ജല വ്യാപാര പാതകളുടെ സംഗമ കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോബിൾ. തുർക്കിയിലെ ബോസ്ഫറസ് കടലിടുക്കിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കരിങ്കടൽ, മെഡിറ്ററേനിയൻ കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ജലപാതയാണ്. ഇന്ന് അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ആ അതെ, ഇസ്താംബുൾ. ഇനി കോൺസ്റ്റാന്റിനോബിളിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാലോ? ഇത് ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാന വ്യാപാര കേന്ദ്രം. സുഗന്ധവ്യഞ്ജനങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ തുടങ്ങിയവ യൂറോപ്പിലെത്തിയിരുന്നത് ഈ നഗരത്തിലൂടെയായിരുന്നു. തന്ത്രപ്രധാനമായ ഒരു സ്ഥാനം കൂടിയാണ് കോൺസ്റ്റാന്റിനോബിൾ. ബോസ്ഫറസ് കടലിടുക്ക് നിയന്ത്രിച്ചതിനാൽ സൈനികമായും രാഷ്ട്രീയമായും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കൂടാതെ സംസ്കാരങ്ങളുടെ സംഗമ കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോബിൾ. തുർക്കികളുടെ കോൺസ്റ്റാ

0: കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം ഇറ്റലിയുടെ വൈജ്ഞാനിക മേഖലയെ സ്വാധീനിച്ചതെങ്ങനെയെന്ന് നോക്കാം. പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യെഴുത്തു പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കയ്യെഴുത്ത് പ്രതികളുമായി എവിടെയെത്തി? ഇറ്റലിയിലേക്ക് വന്നു. മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിയും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി. ഇതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിക്കാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഈ യൂണിറ്റിൽ തുടർന്നു വരുന്ന നവോത്ഥാന കാലത്തെ ഓരോ രംഗങ്ങളിലും ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ, സാഹിത്യം, ചരിത്രരചന, ശാസ്ത്രം, മതനവീകരണം ഇവയിലുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും ഈ പാഠഭാഗം നിങ്ങളെ സഹായിക്കും. നവോത്ഥാന കാലത്ത് രൂപപ്പെട്ട പ്രധാന ആശയമായ മാനവികതയുടെ പ്രസക്തി മനസ്സിലാക്കാനും ആധുനിക ലോകത്തെ പുതിയ രീതികൾ നോക്കിക്കാണാനും യുക്തിപരമായി ചിന്തിച്ച് വിമർശനാത്മകമായി വിലയിരുത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ.
1: 10-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1-ാം യൂണിറ്റായ മാനവികതയിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗത്തിന്റെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പി എം ദീപ ആലപിച്ച കഥകളിപ്പദങ്ങൾ കേൾക്കാം. ചെണ്ട കലാമണ്ഡലം ശിവദാസൻ, മദ്ദളം കലാനിലയം ജനാർദ്ദനൻ, കഥ ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ രാസക്രീഡ.

നിങ്ങൾ ഇതുവരെ കേട്ടത് പി എം ദീപ ആലപിച്ച കഥകളിപ്പദങ്ങൾ. ചെണ്ട കലാമണ്ഡലം ശിവദാസൻ, മദ്ദളം കലാനിലയം ജനാർദ്ദനൻ.

0: ആകാശവാണി കോഴിക്കോട്.
1: നിശാ സുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതുകൾ.
2: നിശാ സുരഭിയിൽ ഇന്ന് പൂവച്ചൽ ഖാദർ സ്മൃതി. അവതരിപ്പിക്കുന്നത് ഗായകനും സംഗീത നിരൂപകനുമായ ഇ ജയകൃഷ്ണൻ.
3: അദ്ദേഹം 1972 സിനിമയിലേക്ക് വരുന്നത്. അദ്ദേഹം കോഴിക്കോട് ജോലി ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹവുമായി അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ശ്രീ കാനേഷ് പൂനൂർ എന്ന കവിയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഐ വി ശശിയുമായി അടുപ്പം ഉണ്ടായി. ഐ വി ശശി സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ച് ഒരുപാട് കാലം സഹസംവിധായകനായി ജോലി ചെയ്യുമ്പോൾ വിജയനിർമ്മലയുടെ കവിത എന്ന ചിത്രത്തിൽ അദ്ദേഹം സഹായിയായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പൂവച്ചൽ ഖാദർ കവിത എന്ന സിനിമയ്ക്ക് വേണ്ടി ഏതാനും കവിതകൾ എഴുതി സിനിമയിലേക്ക് വരുന്നത്. അതിൻ്റെ സംഗീത സംവിധാനം കെ രാഘവൻ മാഷായിരുന്നു. ആദ്യത്തെ ചിത്രത്തിൽ തന്നെ മാസ്റ്റർ പോലെയുള്ള ഒരു വലിയ പ്രതിഭാശാലിയുടെ കൂടെ ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പിന്നെയും വൽമീകങ്ങളുയർന്നു നൂറ്റാണ്ടിൻ്റെ കിന്നര പ്രകാണ്ഡത്തിൽ മാനുഷാതകൾ പൂത്തു എന്ന കവിത എഴുതിക്കൊണ്ടാണ് സിനിമയിലേക്ക് വന്നത്. പക്ഷേ ആ വർഷം അദ്ദേഹത്തിന് സിനിമകളൊന്നും കാര്യമായിട്ടുണ്ടായില്ല. വീണ്ടും 1973 അദ്ദേഹം ചുഴി എന്ന സിനിമയിൽ പാട്ടെഴുതുന്നത്. ഹൃദയത്തിൽ നിറയുന്ന മിഴിനീരിനാൽ ഞാൻ തൃക്കാൽ കഴുകുന്നു നാഥ എന്ന ബാബുരാജ് ഈണം നൽകി എസ് ജാനകി പാടിയ പാട്ട് അക്കാലത്തെ പ്രസിദ്ധ പാട്ടുകളിലൊന്നായിരുന്നു.

ഇത് കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് പാട്ടുകളിടുന്നത് ആ വർഷം തന്നെ പാട്ടുകളിടുന്നത് കാറ്റുവിതച്ചവൻ എന്ന സിനിമയിലാണ്. അതും ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളൊരു സിനിമയാണ്. ഒരുപക്ഷെ മലയാളത്തിലുണ്ടായിട്ടുള്ള ക്രിസ്തീയമായിട്ടുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും മുൻനിരയിൽ വരുന്ന ഒരു പാട്ടാണ് അദ്ദേഹം അതിലെഴുതിയിട്ടുള്ള. വാഴ്ത്തുന്നു ദൈവമേ നിൻ മഹത്വം, വാഴ്ത്തുന്നു രക്ഷക നിൻ്റെ നാമം. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, ഹൃദയത്തിനൾത്താരയിൽ വന്നെൻ അഴലിൻ കൂരിരുൾ മാറ്റി.

പിന്നീട് പൂച്ചൽ ഖാദർ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനായിത്തീരുന്നത് തനിക്ക് ആദ്യം ഒരു അവസരം ഉണ്ടാക്കിത്തന്ന ഐ വി ശശിയുടെ ആദ്യ ചിത്രത്തിലാണ്, ഉത്സവം എന്ന ചിത്രം, എ ടി ഉമ്മറിൻ്റെ കൂടെ. അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള 5 പാട്ടുകളും സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. ആദ്യ സമാഗമ ലജ്ജയിൽ ആതിര താരകം കണ്ണടയ്ക്കുമ്പോൾ എന്നതൊരു പാട്ട്, സ്വയംവരത്തിനു പന്തലൊരുക്കി നമുക്കു നീലാകാശം, യേശുദാസും ജാനകിയുള്ള 2 ഡ്യുവറ്റ്സാണത്. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് ആ കാലത്തെ ആ പാട്ട്. മനോഹരമായിട്ടുള്ള ആലാപനമാണ്. എ ടി ഉമ്മറിൻ്റെ ഏറ്റവും നല്ല പാട്ടുകളിൽ പെട്ട പാട്ടുകളാണ് അതൊക്കെ. എ ടി ഉമ്മറിൻ്റെ കുറച്ച് പാട്ടുകൾ അദ്ദേഹം, നല്ല പാട്ടുകൾ അദ്ദേഹത്തിന് എഴുതാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്.

അതേ വർഷം തന്നെയാണ് എം ജി രാധാകൃഷ്ണൻ എസ് ജാനകിയുടെ ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ട് തകരയിലെ മൗനമേ നിറയും മൗനമേ എന്ന അതിമനോഹരമായിട്ടുള്ള ഗാനം ആ വർഷം തന്നെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്.

പിന്നീട് 79-ലാണ് അദ്ദേഹം ഒരു വളരെ വ്യത്യസ്തമായ ഒരു പാട്ട് എഴുതുന്നത്. അത് 14-ാം രാവ് എന്ന് പറയുന്ന സിനിമയിലെ അഹദോൻ്റെ തിരുനാമം മുളിന്ദിൻ്റെ സമയത്ത് എന്നുള്ള പാട്ടാണ്. ഒരു പക്ഷേ മലയാളത്തിലെ ഇശൽ വഴിയിലെ ഏറ്റവും നല്ല പാട്ടുകളിൽ ഒന്നാകും അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലമ്പൂർ ഷാജി പാടി, രാഘവ മാസ്റ്ററാണ് അതിൻ്റെ സംഗീതം. അതുതന്നെയാണ് ആ പാട്ടിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത.

ഈ പാട്ട് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ട്രഡീഷണലായിട്ടുള്ള കൃതികളിൽ നിന്നെടുത്തതാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് പൂച്ചൽ ഖാദർ.

ഗോസ്വാമി ഖാദർ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ പറയുന്ന പാട്ടൊന്ന് ചാമരം എന്ന ചിത്രത്തിലെ നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ എന്ന പാട്ടാണ്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പാട്ടുകൾ, അതായത് കവിത ഏറ്റവും കൂടുതലുള്ള പാട്ടുകളിലൊന്നാണ് നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ എന്നുള്ളത്. ഇത് എൻ ഡി രാധാകൃഷ്ണൻ്റെ സംഗീതമാണ്, ജാനകിയുടെ ആലാപനമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്.

0: ജയകൃഷ്ണൻ അവതരിപ്പിച്ച പൂവച്ചൽ ഖാദർ സ്മൃതി.
1: നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതുകൾ.

ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം ആകാശക്കോട്ടയിലെ സുൽത്താൻ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്. ഗാനശില്പികൾ ONV കുറുപ്പ്, രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ലളിതഗാനം അഴിയൂർ വി ബാലകൃഷ്ണക്കുറുപ്പിൻ്റെ രചനയ്ക്ക് കടുത്തുരുത്തി ടി ആർ രാധാകൃഷ്ണൻ ഈണം നൽകി ശിവദാസ് വാര്യർ പാടിയത്. കുളിരീളം കാറ്റിനെ എന്നാരംഭിക്കുന്നു.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ലളിതഗാനം അഴിയൂർ വി ബാലകൃഷ്ണക്കുറുപ്പിൻ്റെ രചനയ്ക്ക് കടുത്തുരുത്തി ടി ആർ രാധാകൃഷ്ണൻ ഈണം നൽകി ശിവദാസ് വാര്യർ പാടിയത്. കുളിരിളം കാറ്റിനെ എന്നാരംഭിക്കുന്നു.

0: In men's hockey, India registered a thrilling 4-3 victory over arch rivals Pakistan in their opening match of the London leg of the 2025-26 FIH Pro League this evening. India mounted a strong comeback after falling behind in the first quarter, with goals from Abhishek Nayan, Neelkant Sharma, Sukhjeet Singh and Rajinder Singh. With this win, India continues its unbeaten record against Pakistan in senior men's hockey, extending back to 2014. The India Meteorological Department, IMD, has issued an orange alert for thunder squall activity with winds speeds likely to reach 60 to 70 kilometers per hour over Delhi, Haryana, Chandigarh and West Uttar Pradesh till tomorrow. And that is the end of this news bulletin.
1: Akashvani, Kozhikode. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 10:06. 430.6 meters 684 kHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:55 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.